0: क्षम्मा हि ज्ञेयसी पृथिव्या संभाव अयज्ञ हि त्वा स्वधीतिस्तेति जानः प्रणिनाय महते सौभागाय अतस्त्वन्दे एव वनस्पते शतवल्षो विरोह सहस्रावल्ष विभयज्ञ रूहेम इति पञ्चमोऽध्यायः। ओम्
1: ॐ नमः शिवाय। यु आर् लिस्निङ्ग् टु शैवम् .org रेडियोस् 24/7 स्पिरिचुवल् चानल्स् फ्रम् शैवम् .org। ॐ नमः शिवाय।
2: തന്നെ മാറി മാറി ചെയ്ത് ചെയ്ത് അനുഭവിച്ച് അനുഭവിച്ച് അനുഭവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒന്ന് പരിഹാരം നമ്മൾ ചോറൊന്നും ഒരു ദിവസം ചോറിന് ചോറ് കിട്ടിയില്ലെങ്കിൽ അന്ന് ചോറില്ല, ഇന്ന് ഓണൊന്നും വേണ്ട, അന്ന് ഏകാശം അയ്യോ ഇതൊക്കെ ഇഷ്ടമാണ് കാരണം അവർ ഇത്രയും ദിവസം അനുഭവിച്ചിട്ടും ആ വാസന പോകുന്നില്ല. അവരാരും ഏത് തരത്തിലുള്ളതായ വാസനയും അതിൽ വിട്ടു പോകുന്നില്ല, കൂടി കൂടി വിരസിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനർത്ഥം ഓരോരോ ദുഃഖത്തെ നിവർത്തിക്കാൻ വേണ്ടിയാണ് നാണസങ്കല്പം. ആ ദുഃഖം പിന്നെയും പിന്നെയും വളരെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ആറാം മാസത്തിൽ സുഖത്തോട് കുട്ടിക്കാൻ ചെയ്യുള്ളൂ, വിശപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് ആഹാരം കഴിക്കുന്നത്. അതിങ്ങനെ കഴിച്ച് കഴിച്ച് ഇങ്ങനെ വന്നു. ഇങ്ങനെ ഒരു 10-20 വയസ്സാകുമ്പോഴേക്ക് ആറാം മാസത്തിൽ കൊടുത്ത് ചോറിന്റെ എത്ര ഇരട്ടി വേണം, അങ്ങനെ 80 വയസ്സായിരിക്കുള്ളൂ. അപ്പൊ അതുവരെ ഒരാള് കൊണ്ട ചോറ് മാത്രം ഒട്ടി കൂട്ടുള്ളൂ, പിന്നെ ആറുപേരുള്ള കൂട്ടാം. വിശപ്പ് മാറിയോ? മാറിയിട്ടില്ല. അപ്പൊ വാസന അവസാന ചോദ്യമില്ല. ഇങ്ങനെയാണ് എല്ലാ അനുഭവങ്ങളും. ആ അനുഭവിച്ചു കഴിഞ്ഞാലും വാസന പറ്റി, അപ്പൊ പിന്നെയാണ് തന്നെ അനുഭവിക്കുന്നത്. എപ്പോഴെങ്കിലും അവസാനം അവസാനം ഇല്ലാതെങ്കിലും നിന്ന് നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് കർമ്മവാസനയുടെ. ഈ പ്രബലമായിരിക്കുന്ന വാസനകൾ നിലവിലുള്ളപ്പോൾ ഒരാൾക്ക് പിന്നെയും പിന്നെയും സംസാരാനുഭവങ്ങൾ കൂടുതൽ കൂടുതൽ അനുഭവിക്കാൻ അല്ലാതെങ്കിൽ അതിന് വിട്ടുപോകാൻ സാധിക്കുകയാണ്. ഇതാ ബ്രഹ്മധ്യാനം ചെയ്യുക, സ്ഥിരമായിട്ടുള്ള ഈശ്വരോപാസനം കൊണ്ട് ഭക്തിയെ വളർത്തുക, ബ്രഹ്മധ്യാനം ചെയ്യുക നിരന്തരമായിട്ട്. ഇത് രണ്ടും ചെയ്യുന്നതിനുള്ള കാരണം കൊണ്ട് അവർക്ക് വാസന, പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് വാസന ഇല്ലാതെയാവും. നിഷ്കാമതയ്ക്ക് വായിട്ട് തീവ്ര വൈരാഗ്യമൊക്കെ ഉണ്ടാവണം. അതെങ്ങനെയാ സാധിക്കുക എന്ന് ചോദിച്ചാൽ, എപ്പോഴും താൻ ഈ ബോധം ബോധസ്വരൂപനായിരുന്നു, താൻ എല്ലാ ഇന്ദ്രിയങ്ങളിലും കുടുങ്ങി പുറമേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പുറത്ത് കാണുന്നതായ വസ്തുക്കളൊക്കെ വേറെ വേറെ വേറെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വേറെയാണ് തോന്നപ്പെടുന്ന വസ്തുക്കളൊക്കെ തന്നിൽ നിന്ന് അന്യമല്ല. എത്രയുരണം തദാത്മകം അസൽക്കൽപാർത്ഥകം ഭാസത സാക്ഷാൽ തത്വമസീതി വേദവചസ യോ ബോധയത്യാശ്രതാൻ യസാക്ഷാത്കരമാൻ പ്രവീണ പുനരാവർത്തൻ ഭവാംബോധിതവും സദാത്മകം അസർക്കൽപാർത്ഥകം ഭാസത അന്തർഭാഗത്തുള്ള യാതൊരു ചൈതന്യത്തിന്റെ അല്പമായിരിക്കുന്ന സ്ഫുരണമാണോ പുറമേ കാണപ്പെടുന്നതായ പദാർത്ഥങ്ങളായിട്ട് രൂപപ്പെടുന്നത്? പക്ഷേ പുറമേയുള്ളതൊക്കെ വേറെയാണ്, തന്നിലുള്ളതായ ദ്രഷ്ടാവായിരിക്കുന്ന താനല്ല എന്ന് വിചാരിക്കാൻ ചെയ്യുന്നത്. ഇതാണ് തത്വമസി വാക്യം കൊണ്ട് ബോധിപ്പിച്ചത്. തത്വമസി എന്ന വാക്യത്തിന്റെ എന്താ അർത്ഥം? അതിനുവേണ്ടി ഒരുപാട് പാടുപെടുന്നു. തൽന്നുള്ളതിനെ ആ ബ്രഹ്മിനർത്ഥാണ്, ഇതായൊരു വാച്യാർത്ഥം, പിന്നെ ലക്ഷ്യാർത്ഥം ഇങ്ങനെയൊക്കെ. ത്രിപദത്തിന് വാച്യാർത്ഥം ജീവനും ലക്ഷ്യാർത്ഥം ഈശ്വരനുമാണ്. ത്രിപദത്തിന് വാച്യാർത്ഥം ആത്മാവും ലക്ഷ്യാർത്ഥം ബ്രഹ്മവുമാണ്. ഇങ്ങനെ അത് രണ്ടും ഒന്നാണ് എന്നുള്ള സമർത്ഥനമാണ് ഈ ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ പിന്നെ അതിനെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവൻ ഈ ജീവന്റെ നാനാവകാരത്തിലുള്ളതായ സംസാരഗതികളെയും അജ്ഞാനത്തെയും മറ്റു മറ്റുമൊക്കെ വിവരിച്ച് വിവരിച്ച് ഒരു മാസം നിരൂപിക്കുന്നു. അതിന് വന്നുപോയുള്ള അർത്ഥം എന്താണ്? ഞാൻ നീയാണ് എന്നുള്ളതാണ്. വെച്ചാൽ ഞാനും നീയും ഒന്നാണെന്നാണ്. എതിനെ കാണുന്നുവോ അതൊക്കെ ഇതന്നെയാണ് അർത്ഥം. ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ എതിനെ നിങ്ങൾ കണ്ടു ആ കണ്ടതും കാണുന്നവനും ഒന്നാണ്, രണ്ടല്ല എന്നർത്ഥം. രണ്ടായതുകൊണ്ടാണ് കാണാനുള്ളതായ അവസ്ഥ ഉണ്ടാവുന്നത് എന്നർത്ഥം. ഇപ്പൊ ഞാനും നീ ഒന്നാണ്, ഞാനും നീ ഒന്നാണ് ഈ കാണുന്ന വസ്തുക്കളോട് ഒക്കെ പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ബോധ്യമാകുന്നില്ല. ഞാനും നീ ഒന്നാണെന്ന് വെച്ചാൽ രണ്ടാളില്ലല്ലോ. അങ്ങനെ കാണപ്പെടുന്ന വസ്തു ദൃശ്യവും ദ്രഷ്ടാവും ഒന്നാണെന്ന് വന്നിട്ടുണ്ടെന്ന് വെച്ചോളൂ. എന്നാൽ പിന്നെ ദർശനം എന്നുള്ളതായ പ്രതീതി ഉണ്ടാവുന്നില്ല. ദൃശ്യത്തിനും ദ്രഷ്ടാവിനും ഭേദം വരുകൊണ്ടാണ് ദർശന പ്രതീതി ഉണ്ടാവുന്നത് എന്നർത്ഥം. അപ്പൊ ആ ദർശനമാണ് സുഖദുഃഖാദി അനുഭവങ്ങളെ ജീവിപ്പിക്കുന്നത് മനസ്സിന്റെ നട്ടം. സുഖദുഃഖാദി അനുഭവങ്ങൾ ഹേതുവായിട്ടാണ് ആഗ്രഹങ്ങൾ വിരോധങ്ങളും ഉണ്ടായിത്തീരുന്നത് നട്ടം. അവ വാസനയായിട്ട് പിന്നെയും പിന്നെയും വളർന്നു വളർന്നു വളർന്നുകൊണ്ടിരിക്കുന്നു. കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതുമായ പദാർത്ഥങ്ങളിലൊക്കെ ഭേദബുദ്ധി ഉണ്ടായെന്നുള്ളത് കൊണ്ട് അവയൊക്കെ തന്നെ വേറെയാണെന്നും താനും അവയുമായിട്ട് സംബന്ധമില്ലെന്നും ആ സംബന്ധപ്പെടലാണ് തനിക്ക് സുഖം. ആ പുറമെയുള്ള വസ്തു തന്നോട് കൂടിച്ചേരണം തന്നോട് കൂടിച്ചേരണം എന്ന് വിചാരിച്ച് കണ്ടതിനെയൊക്കെ താൻ സ്വീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. നട്ടം ഈ അനുഭവങ്ങൾ കൂടുന്തോറും പിന്നെയും പിന്നെയും അതിനുള്ള വാസന വർദ്ധിച്ചു വർദ്ധിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. നട്ടം പരമാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ രണ്ടു വസ്തുവില്ല, ഒന്നേ ഉള്ളൂ നട്ടം. താൻ തന്നെ തന്റെ തന്നെ സ്ഫുരണമാണ് പുറമേ ഉള്ളതൊക്കെ. ആ സ്ഫുരണം ഇന്ദ്രിയത്തിൽ കൂടി മനസ്സിൽ കൂടിയും രണ്ട് പ്രകാരത്തിലും വരുന്നുണ്ട്. അങ്ങനെ വരുന്നതായ ആ സ്ഫുരണം ഈ കാണപ്പെടുന്ന രൂപങ്ങളൊക്കെ വാസ്തവത്തിൽ ദൃഗീന്ദ്രിയത്തിന്റെ സ്ഫുരണമാണ്. ആ ദൃഗീന്ദ്രിയം ഇല്ലാന്ന് വെച്ചോളൂ വേറെന്താവുള്ള വേറൊന്നുമില്ല. അപ്പൊ രൂപങ്ങളുടെ അനുഭവം ഉണ്ടാവില്ല. ഈ ശ്രോത്രേന്ദ്രിയം ഇല്ലാന്ന് വെച്ചോളൂ ശബ്ദങ്ങളുടെ അനുഭവം ഉണ്ടാവില്ല. ഈ പോലെ തന്നെ ഗന്ധേന്ദ്രിയം മൂക്കില്ലാച്ചോളൂ ഗന്ധേന്ദ്രിയം ഉണ്ടാവില്ല എന്നൊക്കെ. ഇങ്ങനെ ഓരോന്നിനെയും നിരൂപിക്കുന്നതായ സമയത്ത് എന്താണ് അത് തന്നിൽ നിന്ന് അന്യമല്ല എന്ന് ബോധിക്കാനുള്ളതായ അവസരമുണ്ടെങ്കിലും എല്ലാത്തിനെയും വേറെ വേറെ വേറെയായി ബോധിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടുമാണ് അനുഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ അനുഭവങ്ങളൊക്കെ ഈ ക്ഷയിക്കാനോ നശിക്കാനോ ഉള്ളതല്ല, വളരാനും പിന്നെയും നിലനിൽക്കാനുള്ളതാണ്. ഒരു അനുഭവം കഴിയുമ്പോൾ ഒരു വാസന ആദ്യമുണ്ടായി. ഇനി പദാർത്ഥത്തിന്റെ പ്രാപ്തി ഉണ്ടാകുന്നില്ല, മനസ്സിന്റെ വെറും മിഥ്യാസങ്കല്പം മാത്രം മതി ഈ വാസനകൾ വർദ്ധിക്കാനായിട്ട്. ധ്യായോ വിഷയാൻപുംസ സംഘത്തെ ഉപജായതേ സംഘാൽ സഞ്ജായതേ കാമ കാമാൽ ക്രോധോ വിജായതേ ക്രോധാൽ ഭവതി സമ്മോഹ സമ്മോഹാൽ ഹൃദയംസാൽ ബുദ്ധിനാശ ബുദ്ധിനാശാൽ പ്രനശിനി. നോക്കൂ, ധ്യായതോ വിഷയാൻപുംസ വിഷയങ്ങളെ മനസ്സുകൊണ്ട് സ്മരിക്കുന്നു എന്നുള്ളത് പോലും ഈ വാസനകളെ വളർത്താൻ കാരണമാകും. ജായതോ വിഷയാൻപുംസ സംഘത്തെ ഉപജായതേ ആ പദാർത്ഥം തൽക്കാലം അടുത്ത് ഉണ്ടാവട്ടെ ഇല്ലാതെ ഇരിക്കട്ടെ ആ പദാർത്ഥവുമായിട്ട് സംഘമുണ്ടാകിയാവട്ടെ ജീവൻ എന്നൊക്കെ. ജായതോ വിഷയാൻപുംസ സംഘത്തെ ഉപജായതേ സംഘാൽ സഞ്ജായതേ കാമ അങ്ങനെ പല പ്രാവശ്യം ഈ ആ പദാർത്ഥത്തെ കുറിച്ചുള്ളതായ ചിന്തയും സംഘവും ഉണ്ടാവുന്ന വെച്ചോളൂ അതിൽ ആഗ്രഹം വരും. ആഗ്രഹം വന്നാൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രവർത്തി സഫലമായില്ല എന്ന് വെച്ചാൽ ക്രോധം വരും. ക്രോധം വളർന്നുണ്ടെങ്കിൽ മോഹം വരും. ഈ സമ്മോഹ സ്മൃതി വിഭ്രമ അതുകൊണ്ട് സ്വതേ വല്ല ബോധവും തനിക്കുണ്ടായിരുന്നു വെച്ചോളൂ അതുപോലെ നഷ്ടപ്പെട്ടട്ട് ഇനി എന്തായാലും ഇല്ല എന്നാ ഇത് സാധിച്ചേ കഴിയുള്ളൂ ഇതനുഭവിച്ചേ കഴിയുള്ളൂ എന്നുള്ള ആ ആവേശത്തോടു കൂടി ആ വിഷയത്തിന്റെ പിന്നാലെ ഓടി എന്നിട്ട് പിന്നെയും പിന്നെയും വാസനകളെ വളർത്തെ ഇങ്ങനെ എങ്ങനെയാണ് അത് ധ്യാനം ചെയ്യാൻ നോക്കും എങ്ങനെയാണ് അദ്ദേഹത്തിന് ഭക്തി വളരെ വിഷമമാണ്. എങ്കിലും ഇതിനെ അറിഞ്ഞ് വലിയൊരു അപകടത്തിനാണ് ഞാൻ വന്നുപോട്ടിരിക്കുന്നത്. വലിയൊരു കാട്ടിയിൽ അകപ്പെട്ട് ഞാൻ വലിയൊരു കാട്ടിൽ അകപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വഴി അറിഞ്ഞുകൂടാ ഭഗവാനെ, എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് നിശ്ചയമില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടുത്തെ ആ ആശീർവാദം അല്ലെങ്കിൽ അവിടുത്തെ ഈ ആ വഴി നടത്തിപ്പല്ലാതെ കണ്ട് വേറെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇവനെ ഉപേക്ഷിക്കരുത്, അവിടുന്നല്ലാതെ കണ്ട് വേറെ രക്ഷയിലാവില്ല എന്നുള്ള സമ്പൂർണ്ണ ശരണാഗതിയോടുകൂടിയുള്ള ഈശ്വര ഉപാസനവും ഈശ്വരനുള്ള നിരന്തരമായിരിക്കുന്ന പ്രാർത്ഥനയും തന്നെ വേണം ഈ ഒരാൾക്ക് ക്രമേണ മനസ്സിൽ നിന്ന് ഈ ചിന്തകളും ഈ വാസന വികാസങ്ങളും ചിത്താദ്രീഭാവം ഉച്ചയർ വകുശിച്ച പുളകം ഹർഷവാത്മം ജഹിത്വാ ചിത്തം ശുദ്ധിയിൽ കഥം വാ ഹിമുഹൂർവസാ വിജയാ വിതപത്രേ. ചിത്താദ്രീഭാവം ചിത്തത്തിന്റെ ആ മനസ്സിന്റെ അലിഞ്ഞലിഞ്ഞലിഞ്ഞങ്ങട് മൂലവസ്തുവോട് കൂടി ചേർന്ന് ഈ അവസ്ഥ ഉണ്ടാവാം. നാരായണ കേൾക്കുമ്പോഴേക്കും ജീവിക്കുമ്പോഴേക്കും അറിയാതെ കണ്ട് ആ മനസ്സങ്ങട് അലിഞ്ഞ് മൂലവസ്ത്രത്തിൽ ചിന്ത ചെയ്യുക. ചിത്താദ്രീഭാവം ഉച്ചയിൽ വകുശിച്ച പുളകം മുഴുവൻ അങ്ങോട്ട് പൊട്ടിത്തെടുക്കുക, രോമങ്ങളൊക്കെ എടുത്തു പിടിക്കുക, ഹർഷവാഷ്പം അറിയാതെ കണ്ട് കണ്ടിരിക്കുക, കണ്ഠം ഗർഭിതമായിരിക്കുക, ഇങ്ങനെയുള്ള ആ ഭക്തിഭാവത്തിന്റെ ഉദ്ദീപനത്തോട് കൂടാതെ നിങ്ങൾ ചിത്രം ശുദ്ധിയുടെ അസംഭവ ചിത്രം ഇങ്ങനെ മനസ്സിനെ ഇങ്ങനെ ശുദ്ധാക്കുക കഴിയില്ല. മനസ്സിനെ ഈ വാസന കൊണ്ടും താഴ്ന്നു കൊണ്ടും താഴ്ന്നു ഓർമ്മയില്ല. അങ്ങനെയുള്ള മനസ്സിനെ എങ്ങനെയാണ് ശുദ്ധമാക്കി തീർക്കുക? കിമു ബഹുദവസാ വിജയ വീതഭക്തേ. ഇങ്ങനെയുള്ള ഭക്തി ഇല്ലാത്ത ഒരാൾ കുറെ അധികകാലം തടസ്സിപ്പം അല്ലെങ്കിൽ ജ്ഞാനം വിന്യസ്തു തത്വവിചാരം ചെയ്തു എന്ന് വന്നാൽ പോലും എന്താ പ്രയോജനം? ഈ മനസ്സിനെ ഇല്ലാതെ കൊണ്ട് അദ്ദേഹത്തിന്റെ തത്വം കൂടി ഉണ്ടാവുകയോ ഉണ്ടാവില്ല. ആ മനുഷ്യ അവിടെ തന്റെ വാസനകൾ അടങ്ങുമ്പോൾ എല്ലാവരും വാസനകളുടെ അടക്കമാവട്ടെ, ജീവിതത്തിൽ പരമനിഷ്കളങ്കയായിരിക്കുന്ന ഭക്തി കൊണ്ട് മനസ്സിന് അറിയാം. അതുപോലെ തന്നെ ആ ദ്വൈതവും ആ പരമനിപുണവുമായിരിക്കുന്ന ജ്ഞാനം ജീവിതം സ്ഫുരിക്കാൻ അറിയാതില്ല. ഇത് രണ്ടും ഒരേ സമയത്ത് ഉണ്ടാകുമ്പോൾ മാത്രമേ ഭക്തി ജ്ഞാനം വൈരാഗ്യം ഇത് മൂന്നാണ് വാസ്തവത്തിൽ മോക്ഷത്തിന്റെ ഉപായങ്ങൾ. ആ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ മൂന്നും മൂന്നാൾക്കുള്ളതല്ല, ഒരാൾക്കുള്ളതാണ്, ഒരേ സമയത്ത് ഉണ്ടാവേണ്ടതാണ്. സംസാരത്തിൽ നിന്നുള്ള ആത്യന്തികമായിട്ടുള്ള നിവൃത്തിയാണ് പിന്നെ വൈരാഗ്യം എന്ന് പറയുന്നത്. ആ നിവൃത്തി ഇല്ലാന്ന് ചോദിക്കുന്നുള്ളൂ. എപ്പോഴും സംസാരത്തോട് കൂടി ചേർന്നിരിക്കുന്നു വിചാരിക്കുക, എന്ത് ജ്ഞാനുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. വിഷയം വിഷയങ്ങളെ വിഷത്തെ പോലെ ഉപേക്ഷിക്കണം. അങ്ങനെയുള്ള ഒരാളൊക്കെ ഇതിനകത്ത് മോക്ഷാനുഭവിക്കാൻ തോന്നുന്നുള്ളൂ. അപ്പോ വാസനകളാണ് പ്രപഞ്ചം തന്നെ തന്നെ നിൽക്കാൻ കാരണം. ആ വാസനകളുടെ ഈ വികാസമാണ് പക്ഷെ പുറമേയാണല്ലോ പ്രപഞ്ചം കാണുന്നത്. പുറമേ കാണുന്ന പ്രപഞ്ചമെല്ലാം തന്റെ മനസ്സിൽ പോയതാണ്. പോകാത്ത ഒരു പ്രപഞ്ചവും ഒരാളും അറിയുകയായിട്ടില്ല. അതിനൊക്കെ ആശ്രയമായിട്ടിരിക്കുന്നത് തന്നെയുള്ള വാസനയാണ്. ഹരിയോ ശങ്കരം ശങ്കരാചാര്യ
3: യസ്ഫുരണം സദാത്മസൽക്കൽപാർത്ഥകം ഭാസതേ സാക്ഷാത്തത്വം ശ്രീവേദവചത യോഗോഹയത്യസാക്ഷാത്കരണാനുഭവേണ്ണം അകത്താവട്ടെ പുറത്താവട്ടെ ഏതൊരു ദൃശ്യത്തെ കാണുന്നതും ഏതൊരു പ്രകാരത്തിൽ ബ്രഹ്മസ്ഫുരണം തന്നെയാണ്. അതിന് പ്രത്യേകമായിരിക്കുന്നതാണ് രൂപങ്ങളെ കൽപ്പിക്കുന്നത്, അതിന്റെ ദ്രഷ്ടാക്കളെന്ന് അഭിമാനിക്കുന്നവരാണ്. സമുദ്രത്തിൽ കാണുന്നതായ ഏതൊരു വസ്തു തെരയോ നരയോ പതയോ എന്ന് പറഞ്ഞതെല്ലാം സമുദ്രം തന്നെയാണ്. ഇത് തെരയാണ്, നരയാണ്, പതയാണ്, ഇങ്ങനെ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ കൽപ്പിക്കുന്നത് കാണുന്ന ആളുകളാണ്. അത് സമുദ്രജലത്തിൽ നിന്ന് വേറെ ഒന്നില്ലാതെ ഇതുപോലെ ഇതുപോലെ പുറമെ കാണുന്നതായ ദൃശ്യങ്ങളെല്ലാം തന്നെ ദൃഷ്ടമായിരിക്കുന്നതന്നെ തന്നെയല്ല, ഇതാൻ തന്നെയാണ് യഥാകാരമായിട്ടുള്ളത്. സാക്ഷാൽ തത്വമസീതി വേദവചതാ യോഗോത്യാസ്യതാണ്. തത്വമസി എന്നുള്ളതായ വേദവാക്യമുണ്ട്. ഈ തത്വസമിതിയാണ് വാസ്തവത്തിൽ ബോധിപ്പിക്കുന്നത്. സാധാരണ തത്വമസി എന്നുള്ളതിന് ജീവേശ്വരയിക്കുന്നു അല്ലെങ്കിൽ ആത്മ ബ്രഹ്മയിക്കുന്നു എന്ന് പറയാം. ജീവനീശ്വരൻ ജീവനീശ്വരനാകുമ്പോൾ സഗുണഭാവമേ ഉള്ളൂ. അതിന് ഗുണഭാവം ആത്മ ബ്രഹ്മയിക്കാൻ കൂടിയാണ്. ഈ ശരീരത്തിൽ വ്യാപകമായിരിക്കുന്ന ചൈതന്യത്തെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. എന്നും നിറഞ്ഞിരിക്കുന്ന അതേ ചൈതന്യത്തെയാണ് എന്ന് പറയുന്നത്. ഘടാകാശെന്നും മഹാകാശെന്നും പറയുന്നില്ലേ, അതുപോലെ ഘടത്തിന്റെ ഉള്ളിൽ മാത്രം ഒരുങ്ങിയുള്ള ആകാശത്തെയാണ് ഘടാകാശം എന്ന് പറയുന്നത്. എന്നും നിറഞ്ഞുള്ളതായ ആകാശത്തെ മഹാകാശം എന്ന് പറയുന്നു. ഈ ഘടാകാശവും മഹാകാശവും രണ്ടായി തീർച്ച തോന്നാൻ ഹേതു ഈ ഘടമാകുന്ന ഉപാധിയാണ്. ഇതുപോലെ ആത്മാവും ബ്രഹ്മവും രണ്ടായിട്ട് തോന്നാൻ ഹേതു ശരീരമാകുന്ന ഉപാധിയാണ്. ആ ഉപാധി അസത്യമാണ് അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്ന് ബോധ്യമാകുമ്പോൾ ഈ രണ്ടല്ല, ഇതാണ് ലക്ഷണവാക്യം കൊണ്ട് നിരൂപിച്ചിട്ട് അവസാനം സമർപ്പിക്കുന്നതാണ്. അപ്പൊ അത് നിഷ്കൃഷ്ടമായിട്ടുള്ള നിരൂപണത്തിലാണ്. സാധാരണ ഇപ്പൊ തത്വമസി വാക്യം കൊണ്ട് ബോധിപ്പിക്കുന്നത് എന്താണ്? ഈ രണ്ടെണ്ണം ഇല്ലാന്നർത്ഥം. ദൃക്കും ദൃശ്യവും ഒന്ന് തന്നെയാണ്. കാണുന്നവരുന്ന വസ്തുക്കളൊക്കെ കാണുന്നവരുന്ന അന്യമല്ല, ആ അന്യമാണ് എന്നുള്ള തോന്നലാണ് ഈ ഭേദഭാവത്തെ നിലനിർത്താനും അതുപോലെ തന്നെ ജീവിതങ്ങളായിട്ടുള്ള ബന്ധങ്ങളെ ഉണ്ടാക്കി തീർക്കാനും കാരണമായിട്ടുണ്ട്. ഇതെന്നതാണ്, ഇതെന്നതാണ്, ഇതെന്നതാണ് എന്നീ ഭേദങ്ങളോട് കൂടിയിട്ട് പദാർത്ഥങ്ങളെ ഗ്രഹിക്കുന്നതായ സമയത്ത് ഇത് ഓരോന്നും വാസ്തവത്തിൽ സത്യമാണോ ഉണ്ടായതാണോ ഇനി ഇല്ലാതെ ഉണ്ടാവുമോ എന്ന് നിരൂപിച്ചിട്ടല്ല പറയുന്നത്. കാണപ്പെടുന്ന വസ്തുക്കളൊക്കെ അതിന്റെ നാമരൂപങ്ങളിൽ കൂടെ മാത്രം പ്രകാശിക്കാം. ആ നാമരൂപങ്ങൾ മായാസ്വരൂപങ്ങളാണ്. അസ്ഥി, ഭാതി, ദ്രിയം, നാമം, രൂപം, ഇങ്ങനെ അഞ്ച് ഭാവങ്ങളെ കൊണ്ടാണ് ഒരു പദാർത്ഥത്തെ നമ്മൾ നോക്കിക്കൊണ്ട് നോക്കാം. അസ്ഥി എന്ന് പറഞ്ഞാൽ ഉള്ളതായിട്ടിരിക്കുന്നു, ഭാതി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നു, ദ്രിയം ഇഷ്ടമായിട്ടിരിക്കുന്നു, നാമം പേരുള്ളതായിട്ടിരിക്കുന്നു, രൂപം ഗ്രാന്തതയുള്ളതായിട്ടിരിക്കുന്നു. ഇങ്ങനെ അഞ്ച് ഭാവങ്ങൾ ചേർന്നതാണ് ഒരു പദാർത്ഥം. ഇതിൽ അസ്ഥി, ഭാതി, ദ്രിയെന്നുള്ള അവർ മൂന്ന് ഭാവങ്ങൾ ഉണ്ടായതല്ല, ഇല്ലാതെ ഉണ്ടാവുകയും ചെയ്യില്ല. ഇത് കാരണത്താൽ ബ്രഹ്മസ്വരൂപമാണ്, നാമരൂപം ഉണ്ടായതാണ് ഇല്ലാതെ ചെയ്യുന്നത്. അതിന് നിമിഷം മാറി മാറിക്കൊണ്ടിരിക്കും. ആ നാമരൂപങ്ങൾ മായാധർമ്മങ്ങളാണ്. ഈ അവയാണ് ഇവിടെ പദാർത്ഥമായി ബോധിക്കുന്നത്. ഇതാണ് ഇതിന്നതാണ് ഇതിന്നതാണ് ഇതിന്നതാണ് ഇങ്ങനെ ബോധിക്കാൻ കഴിയായിട്ടുള്ള നാമരൂപവും ക്ഷണികമാണ്, താൽക്കാലികമാണ്, അപ്പോൾ ഉണ്ടായതാണ്. എന്ത് കാരണം കൊണ്ടോ സ്വരൂപത്തിൽ കാണപ്പെടുന്നു മാത്രമേ ഉള്ളൂ, അതിന് പരമാർത്ഥത്വമില്ല. കാരണം ഈ പരമാർത്ഥത്വം ഉണ്ടാവണമെങ്കിൽ ഒന്നിന്റെ ആശ്രയമാണ്. ഈ കാണപ്പെടുന്ന വസ്തുക്കളൊക്കെ എന്തിനെ ആശ്രയിച്ചുണ്ടാവുമെന്ന് നമുക്കറിയില്ല. ഇപ്പോ സുശുദ്ധി വരുന്ന സമയത്ത് മനസ്സില്ലാണ്ടേ ഒന്നു, ഇന്ദ്രിയങ്ങളില്ലാണ്ടേ ഒന്നു, കണ്ടിരുന്നതായി പ്രപഞ്ചം ഇല്ലാണ്ടേ ഒന്നു, എവിടെ പോയിട്ടാ ഇല്ലാതെ ഇങ്ങനെ നോക്കുമ്പോൾ അവയെ ബോധിച്ചിരുന്നതായ ആ ബോധം അതിന് വിട്ടുപോകുന്നു. ഇത്രയും അപ്പൊ ഇതുമാതിരി ഏറെ ദിവസങ്ങളെയൊക്കെ ബോധിക്കുന്നു, അല്ലെങ്കിൽ ദൃശ്യങ്ങളെ ആ തത്വ ദൃശ്യങ്ങളെ ഈ വാസ്തവത്തിൽ അത്യഭാരപ്രിയ സ്വരൂപേണ മാത്രം വീക്ഷിക്കുമ്പോൾ ഈ അതിന് പിന്നെ അപാകതയില്ല. ഈ സത്യം മാത്രമേ അപ്പൊ തന്നിൽ നിന്ന് വേറെയല്ലാന്ന് ബോധ്യാവും. തന്നിൽ നിന്ന് വേറെയായിട്ടിരുന്നത് നാമരൂപങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ നാമരൂപങ്ങൾ ആവട്ടെ മായാധർമ്മങ്ങളെ, ആ മായാധർമ്മങ്ങളെ തള്ളിക്കളയുമ്പോൾ ഈ ഞാനും നീയും ഒന്നാണ് വരും. അതാണ് ഈ തത്വമസി വാക്യത്തിന്റെ വിശാലമായിരിക്കുന്ന അർത്ഥം. നഷ്ടം എന്തിനെ കാണുന്നു അത് ഞാനും ഒന്ന് തന്നെയാണ്. നഷ്ടം കാണുന്നവനായ ഞാനും കാണപ്പെടുന്നതായ വസ്തുവും ഒന്നാണ് എന്നുള്ളതാണ് ഈ തത്വമസി മഹാവാക്യം വിശാലമായിട്ടുള്ള അർത്ഥം. ആരെ കാണുന്നു എന്നുള്ള ആ കാണപ്പെടുന്ന ആളും കാണുന്നവനായതാലും ഒന്നാണ്, രണ്ടല്ല. ഇത് ആഗോളത്തിലെ ആംശഗീതയിൽ വളരെ വ്യക്തമായിട്ട് പ്രകാശിപ്പിച്ചിട്ടുള്ളതാണ് സംഹിത. ഈ കാണപ്പെടുന്നതായ തത്വം കാണുന്നവരിൽ നിന്ന് വേറെയായിട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. താൻ തന്നെ വിസ്മരിച്ചിട്ടാണ് ദൃശ്യത്തെ ബോധിക്കുന്നത്, എന്നിട്ടാണ് അത് വേറെയാണ് തോന്നുന്നത് എന്ന് സ്വസ്ഥായി പറയുന്നുണ്ട്. അത് നമുക്ക് അംശീത വരും മനസ്സിലെ പതിനേ കൂടുതൽ വിവരിക്കാം. അപ്പോ ഇതാണ് കാര്യം. തത്വസി മഹാവാക്യം കൊണ്ട് ഈ തത്വത്തെയാണ് പ്രകാശിപ്പിക്കുന്നത്. രണ്ടെണ്ണം ഇല്ല, ഒന്നേ ഉള്ളൂ. ഇവിടെ രണ്ടെണ്ണമായിട്ട് നിൽക്കുന്നത് ഒന്നെങ്കിൽ അധിഷ്ഠാനവും അധ്യാപകവും, അല്ലാന്ന് ചെന്നാൽ നിൽക്കും ദൃശ്യവും. ഇതാണ് രണ്ട് രൂപത്തിൽ കാണപ്പെടുന്നത്. കാണുന്നവനായും കാണപ്പെടുന്ന വസ്തുവായും, അല്ലെങ്കിൽ ആശ്രയ വസ്തുവായും ആശ്രയിക്കപ്പെട്ട വസ്തുവായും, ഇങ്ങനെ രണ്ട് പ്രകാരത്തിലാണല്ലോ. അത് അതിനെ തന്നെ നിരൂപിക്കുന്നു വിചാരിക്കുക. ഭൂമിയിലുള്ള വസ്തുക്കൾക്കൊക്കെ ഭൂമി ആശ്രയാണ്. ഭൂമിയിലെ ആശ്രയം വിചാരിച്ച് അവയ്ക്ക് നിൽക്കാൻ വയ്യ എന്നൊക്കെ. നമ്മളൊക്കെ ഭൂമി ആശ്രയിച്ചാണ് നോക്കുന്നത്. അങ്ങനെയുള്ള ഭൂമി ജലത്തെ ആശ്രയിക്കുന്നു. ജലം പിന്നെ അഗ്നി, അഗ്നി വായുവിനെ, വായു ആകാശത്തെ, ആകാശം അഹങ്കാരത്തെ, അഹങ്കാര മഹത്തത്വത്തെ, മഹത്വത്വം മായയെ, മായ ബ്രഹ്മത്തെ ആശ്രയിച്ചു നിൽക്കുന്നു. അവർ സർവാധിഷ്ഠാന സ്വരൂപമായിരിക്കുന്ന ഈ പരമവസ്തു ബ്രഹ്മമാണ്. അധ്യാരോപങ്ങളൊക്കെ ഒന്നിനെ വിട്ട് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഭൂമിയെ നിരൂപിക്കുമ്പോൾ ഭൗമങ്ങളായ വസ്തുക്കളൊക്കെ അതിൽ ലയിച്ചു. ജലത്തെ നിരൂപിക്കുമ്പോൾ ഭൂമി വെള്ളത്തിൽ ലയിക്കുന്നു, കഴിഞ്ഞു വെള്ളയുള്ളൂ. അങ്ങനെ അഗ്നിയെ നിരൂപിക്കുമ്പോൾ ജലം അഗ്നിയിൽ ലയിച്ചു. വായുവിനെ നിരൂപിക്കുമ്പോൾ അഗ്നി വായുവിൽ ലയിക്കുന്നു. ആകാശത്തെ നിരൂപിക്കുമ്പോൾ വായു ആകാശത്ത് ലയിക്കുന്നു. അഹങ്കാരത്തെ നിരൂപിക്കുമ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ അല്ലെങ്കിൽ ആകാശം ആ അഹങ്കാരത്തിൽ ലയിക്കുന്നു. മഹത്തത്വത്തെ നിരൂപിക്കുമ്പോൾ അഹങ്കാരം മഹത്തത്വത്തിൽ ലയിക്കുന്നു. മായയെ നിരൂപിക്കുമ്പോൾ ഈ മഹത്തത്വം മായയിൽ ലയിക്കുന്നു. ബ്രഹ്മത്തെ നിരൂപിക്കുമ്പോൾ മായ ബ്രഹ്മത്തിൽ ലയിക്കുന്നു. അപ്പോ എന്താണ് ഈ ദൃശ്യം എന്നുള്ള ഒന്ന് മനസ്സിൽ അനേകമായിട്ടില്ല, ഒന്ന് തന്നെ പല സ്വരൂപത്തിൽ അറിയപ്പെടുകയാണ് ചെയ്യുന്ന അർത്ഥം. അതുപോലെ തന്നെ അധ്യാരോപം അനേകമില്ല, ഈ ഒന്ന് തന്നെ ഉള്ളൂ. ആ ഒന്ന് തന്നെ പല സ്വരൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ്. അതിന് അധ്യാരോപമാകുന്ന ആ പ്രക്രിയയാണ് മനസ്സിലാക്കുന്നത്. അധ്യാരോപിക്കപ്പെട്ടതായ വസ്തുക്കളെ എല്ലാം അർത്ഥം ആ പ്രക്രിയ തന്നെയാണ് എല്ലാ അധ്യാരോപങ്ങളിലും ഒരുപോലെ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രക്രിയ ഇല്ലെങ്കിൽ അധ്യാരോപം ഉണ്ടാവില്ല. അപ്പൊ അധ്യാരോപം എന്നുള്ള ഒരു പ്രക്രിയ, ആ പ്രക്രിയ അധിഷ്ഠാനത്തിൽ നിന്ന് വേറെയല്ല. അതുപോലെ തന്നെ ദൃശ്യത്തിന്റെ ദർശനം എന്നുള്ളത് പ്രക്രിയ, ആ ദർശനം ദൃശ്യത്തെ അപേക്ഷിച്ചാണ് ദൃശ്യം. അപ്പൊ ദ്രഷ്ടാവും ദൃശ്യവും ദർശനവുമാകുന്ന മൂന്ന് ഭാവങ്ങളുണ്ട് എന്ന് ബോധിക്കാൻ ഇടയായിരിക്കുന്നു. ഇത് ആത്മവിസ്മൃതി കൊണ്ടാണ്, ഈ ദ്രഷ്ടാവിനെ മറക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ദൃശ്യദർശനങ്ങൾ വേറെയായിരിക്കുന്നത്. ഈ മൂന്നെണ്ണമാണ് സംസാരാനുഭവത്തിന്റെ വെച്ചാൽ എല്ലാ അനുഭവത്തിന്റെയും നഷ്ടം സ്വരൂപമായിട്ടിരിക്കുന്ന അർത്ഥം. ഇതിനെ ത്രിപുടി എന്ന് പറയും. ത്രിപുടിമയമാണ് സംസാരം. ത്രിപുടി ഇല്ലെങ്കിൽ സംസാര അനുഭവം ഒന്നുമില്ല. ത്രിപുടി എന്ന് പറയുന്നത് എന്താണ്? ദൃശ്യവും ദ്രഷ്ടാവും പിന്നെ അതിന്റെ ദർശനാടി പ്രക്രിയ എന്നർത്ഥം. കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു കാണുക, കേൾക്കുന്നവൻ കേൾക്കപ്പെടുന്ന വസ്തു കേൾക്കല്, അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തു അറിയല്. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ അനുഭവങ്ങളും ഈ മൂന്നുകൾക്കിടയിൽ കൂടെ നടക്കുന്നു എന്ന് കാണാം. ഈ മൂന്നിനെയാണ് ആ ത്രിപുടി എന്ന് പറയുന്നത്. ത്രിപുടിമയമാണ് പ്രപഞ്ചം. ഈ ത്രിപുടി വാസ്തവത്തിൽ മായ കൊണ്ട് തോന്നിക്കപ്പെടുകയാണ് എന്നർത്ഥം. അതിന് ഒരു ഉദാഹരണം ദൃക്കും ദൃശ്യവും ദർശനവും നടക്കുന്നു, ത്രിപുടിയാണുള്ളത്. ഈ ദൃക്ക് ഇതിൽ നിന്നുണ്ടാവുന്നു ചോദിച്ചാൽ ആകാശത്തിൽ നിന്നുണ്ടാവുന്നു എന്നർത്ഥം. അതുപോലെ തന്നെ ആ ദർശന പ്രക്രിയ എവിടെ നിന്നുണ്ടാകുന്നു, ദൃഗേന്ദ്രിയത്തിൽ നിന്നുണ്ടാവുന്നു അർത്ഥം. ദർശിക്കപ്പെട്ടതായ പദാർത്ഥം എവിടെ നിന്നുണ്ടാവുന്നു, ആകാശത്തിൽ നിന്നുണ്ടാവുന്നു. അപ്പൊ ഇത് മൂന്നും ആകാശമാകുന്നതിന്റെ മൂന്ന് ഭാവങ്ങളാണ് എന്ന് ബോധിക്കാൻ സാധിക്കും. ഇതുപോലെയാണ് ബാക്കിയുള്ള വിഷയങ്ങൾ നടത്തുന്നത്. ഏതൊരു ഇന്ദ്രിയമാണോ ആ ഇന്ദ്രിയത്തിന്റെ വിഷയത്തെ, അതായത് ഇപ്പോ തിരക്ക് പറഞ്ഞതൊക്കെ ഒക്കെ വായുവിൽ നിന്നുണ്ടായതാണ് ഈ തൂക്കിന്ദ്രിയം. ആ വായുവിൽ ആ തൂക്കിന്റെ വിഷയം എന്താണ്? സ്പർശവും വായുവിൽ നിന്നുണ്ടായതാണ്. ഈ ഭൂതനെ സ്പർശിക്കുന്നുള്ളത് ഇന്ന സ്പർശമാണ്, ചൂടാണ്, കൃഷ്ണാണ്, ബന്ധമാണ്, ഇങ്ങനെയൊക്കെ ബോധിക്കുന്നുണ്ടല്ലോ. അപ്പോ ഈ വായുവാകുന്ന ഒന്നിൽ നിന്ന് വേറെയല്ല എന്ന് ബോധിക്കേണ്ടി നോക്കാം. സ്പർശേന്ദ്രിയമാകുന്ന തൂക്കും, അതായത് തൂക്കിന്ദ്രിയവും സ്പർശിക്കലാകുന്ന പ്രക്രിയയും സ്പർശമാകുന്ന അനുഭവവും വായുവിനെ ആശ്രയിക്കും. അപ്പൊ വായുവാകുന്ന ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക, ഇനിയും ഒന്നും ഉണ്ടാവാനില്ല. ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ പഞ്ചിനെ നിരൂപിക്കുന്ന സമയത്ത് പഞ്ചേന്ദ്രിയങ്ങളും ആ പഞ്ചേന്ദ്രിയങ്ങളുടെ ശബ്ദസ്പർശങ്ങളാകുന്ന വിഷയങ്ങളും ഈ പഞ്ചേന്ദ്രിയങ്ങളെ വിട്ടുനിൽക്കുന്നില്ല. ഈ പഞ്ചേന്ദ്രിയ ആകാരങ്ങളാണ് എന്നർത്ഥം. ആ പഞ്ചേന്ദ്രിയങ്ങളാവട്ടെ അഹങ്കാരത്തെ വിട്ടുനിൽക്കുന്നില്ല, അല്ല പഞ്ചഭൂതങ്ങളാവട്ടെ അഹങ്കാരത്തെ വിട്ടുനിൽക്കുന്നില്ല എന്നർത്ഥം. അഹങ്കാരമാവട്ടെ മനുഷ്യനെ വിട്ടുനിൽക്കുന്നില്ല, മനസ്സിന്റെ മഹത്തത്വത്തെ വിട്ടുനിൽക്കുന്നില്ല, മഹത്തത്വം പിന്നെ മായയെ വിട്ടുനിൽക്കുന്നില്ല. നോക്കുമ്പോൾ ബ്രഹ്മം തന്നെയാണ് ക്രമേണ ഈ വിശ്വാധാരമായി പ്രകാശിക്കുന്നത്, അല്ലെങ്കിൽ അനന്തകോടികൾ എന്ന് കരുതപ്പെടുന്നതായ ദൃശ്യങ്ങൾക്കൊക്കെ തന്നെ ആശ്രയമായിട്ടിരിക്കുന്നത് സത്താ മാത്രമായിരിക്കുന്ന ബ്രഹ്മമാണ് എന്ന് നോക്കുന്നത്. അപ്പൊ ഞാൻ നീ ദ്രഷ്ടാവ ദൃശ്യം, ഈ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയുന്നത് സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ഈ രണ്ടെണ്ണമുണ്ടോ, ഈ രണ്ടെണ്ണം വേറെ ആവുമ്പോഴല്ലേ ഇവിടെ അനുഭവം ഉണ്ടാവുന്നു, ഇത് വേറെയാണെന്നുള്ള തോന്നില്ല. ഇതാണ് ഞാനില്ല അത് ഒന്നാണ് എന്നാണ് തത്വമസി വാക്യം പിന്നെ സമർത്ഥിക്കുന്നത് എന്നർത്ഥം. അപ്പൊ അത് അല്പമായാലും അനല്പമായാലും സൂക്ഷ്മമായാലും സ്ഥൂലമായാലും ഒന്ന് തന്നെയാണ്. സാധാരണ തത്വമസി മഹാവാക്യം ആത്മബ്രഹ്മൈക്യത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കാറ് എന്നർത്ഥം. മറ്റുള്ളതൊക്കെ ചൂടുള്ളതായ ശാസ്ത്രങ്ങളെ കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ്. പക്ഷേ അതിനെ വിശാലമായിട്ട് വീക്ഷിക്കുമ്പോൾ എവിടെയും ഈ തത്വമസി മഹാവാക്യം ഉപയോഗപ്പെടുന്നു. തത്വമസി മഹാവാക്യം കൊണ്ടാണ് ഈ ത്രിപുടിയെ നിരൂപിക്കേണ്ടത്. ത്രിപുടി വാസ്തവത്തിൽ തന്നിൽ നിന്ന് വേറെയല്ല, അതായത് ആര് അറിയുമ്പോ അറിയപ്പെടുന്ന വസ്തുവിന് അയാളിന് വേറെയല്ല എന്നർത്ഥം. അങ്ങനെ അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും അറിവും കൂടി ചേർന്നതാണോ ഈ ത്രിപുടി എന്ന് പറഞ്ഞത്. ഇത് മൂന്നും വേറെയല്ല എന്നുള്ളതിനെ കാണിക്കുകയാണ് തത്വമസി മഹാവാക്യം ചെയ്യുന്നത് എന്നർത്ഥം. ഇതിനെ ബോധിപ്പിക്കുന്നു ഈ വേദവാക്യം കൊണ്ട്. അതിനെ വേണ്ട പോലെ ഗ്രഹിക്കാത്തത് കൊണ്ടാണ് ദ്വൈതഭാവം പിന്നെയും നിലനിൽക്കാനുള്ള അർത്ഥം. ഇത് ബ്രഹ്മോപാസന കൊണ്ട് ഇല്ലാതെ കാണിക്കുന്നത്. ബ്രഹ്മം അഭേദ സ്വരൂപമാണ് എന്നാ അങ്ങനെ ചെയ്തൂടെ എന്തുകൊണ്ട് ഞാൻ ബ്രഹ്മോപാസന ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ബ്രഹ്മം തന്നെ തന്നെയുള്ള വസ്തുവാണ്, അന്വേഷിച്ചു കൊണ്ട എനിക്ക് ബ്രഹ്മോപാസന ചെയ്യണം വിചാരിക്കുന്നു. എവിടെയാ ഉള്ളത്, എവിടെന്നാ കിട്ടുക, ബ്രഹ്മത്തെ എവിടെന്നാ കാണാൻ സാധിക്കുക, എവിടെന്നാ അറിയാൻ സാധിക്കുക എന്ന് അന്വേഷിക്കുന്ന താൻ തന്നെ ബ്രഹ്മമാണ്. തന്നിൽ നിന്ന് അല്ല അന്യമല്ല ബ്രഹ്മം, ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല കാരണം. പക്ഷേ അത് ഈ ത്രിപുടീ സ്വരൂപമായുള്ള അനുഭവങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മറവിയിരിക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പൊ അത് ഞാൻ മറവിനെ തീർക്കാവുന്ന അഭ്യാസം ചെയ്യുന്നതിച്ചോളൂ. തന്നിൽ തന്നെ താനായി വളരുന്ന ആത്മസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിയാനും ഉപാസിക്കാനും കഴിയും. അതിനെന്ത് ചെയ്യണം? അതാണ് നാലാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്. നാനാക്ഷിത്രഘടോദരസ്ഥിത മഹാദീപപ്രഭാഭാസ്വരം ജ്ഞാനം യശ്വരി ചക്ഷുരാധികരണദ്വാരാ ബഹിർസ്പന്ദത ജാനാമീതി തമേവ മന്ദനുഭാത്യേവം സമർപ്പം ജഗത് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമിതം ശ്രീ ദക്ഷിണാമൂർത്തയെ. നാനാചിത്രഘടോദരത്തിന മഹാദീപപ്രഭാഭാസ്വരം, അനേകം ദ്വാരങ്ങളുള്ളതായ ഒരു ഘടത്ത് പല ഓർഥകളും ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുടത്തിന്റെ ഉള്ളില് നല്ലൊരു വിളക്ക് കത്തിച്ചു വെച്ചു കുറിച്ചു. ആ വിളക്കിന്റെ പ്രകാശം മുഴുവൻ തത്വ ദ്വാരങ്ങളിൽ കൂടെ പുറമേക്ക് ഒഴുകുന്നു, ഒഴുകാനിടയായിരിക്കുന്നു. അപ്പൊ അകത്ത് കേന്ദ്രീകരിച്ച് നിൽക്കുന്നില്ല ആ പ്രകാശം. പുറമേക്ക് ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ ഒഴുകി പോകാൻ കാരണം? ഈ ദ്വാരങ്ങളാണ്. ഇതുപോലെ ശരീരത്തെ ഒരു ഘടമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുന്നു വെച്ചാൽ അതിന് ഉണ്ടാക്കിയിട്ടുള്ളതായ നാനാതരത്തിലുള്ള ദ്വാരങ്ങളാണ് ഈ ഇന്ന് നിയമം മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ദ്വാരങ്ങളിൽ കൂടെ ഒരാളുടെ ബോധം എപ്പോഴും പുറമേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് അവിദ്യ എന്ന് പറഞ്ഞത്. ഇങ്ങനെ അവിദ്യാസ്വരൂപമായി തീരുന്നു ആ കാരണത്താൽ. എന്നിട്ട് ഓരോരോ വസ്തുക്കളെ ഇതായിരുന്നു ഞാൻ കേൾക്കും, ഇത് ഞാൻ കേൾക്കും, അത് ഞാൻ അർജുൻ ഇതിനെ അർജുൻ, അത് ഇന്നാളാണ്, ഇന്നാളാണ്, ഇതിന്നതാണ്, ഇതിന്നതാണ്, ഇങ്ങനെയൊക്കെ ബോധിക്കും. രണ്ടോ ആ ബോധം പുറത്തേക്ക് പോയിട്ട് കണ്ണുകൊണ്ട് രൂപങ്ങളെയൊക്കെ ബോധിക്കുന്നു. ചെടി കൊണ്ട് ശബ്ദങ്ങളെ, നോക്കുകൊണ്ട് ഗന്ധങ്ങളെ, ആവ് കൊണ്ട് ദുഃഖങ്ങളെ, കൊക്കു കൊണ്ട് പ്രശ്നങ്ങളെയൊക്കെ അറിയുന്നു. ഇനി അറിയപ്പെടുന്ന വസ്തുക്കളൊക്കെ തന്നെ നിന്ന് വേറെയാണ് എന്ന് തോന്നുന്ന അതല്ലാന്ന് ബോധിയായി തീരും. ആ ദ്വാരങ്ങളെ അകത്ത് അകത്ത് ഈ ബോധം കേന്ദ്രീകരിച്ചായി എല്ലാ ദ്വാരങ്ങളെയും അടയ്ക്കുന്ന ചോദ്യം ഏവരും എനിക്ക് കേന്ദ്രീകരിച്ചറിയാവും. ഇപ്പൊ ജനന് തുറന്നിട്ടിട്ടുണ്ട് എന്ന് അറിയില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ജനന് കൂടെ നോക്കാനുള്ള പ്രവണതയുണ്ടാവും. ആരാ തോന്നുന്നത്? എന്താണ് വരുന്നത്? അങ്ങനെ പുറമേ ഉള്ളതിനെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ജനല് അടച്ചു കഴിഞ്ഞാലോ, വാതിലും ജനലും അടച്ചു കഴിഞ്ഞാൽ താൻ മാത്രമേ ഉള്ളൂ എന്ന് വരുമ്പോൾ തന്നെ മാത്രമേ അറിയുള്ളൂ അല്ലെങ്കിൽ കാണുന്നുള്ളൂ. പുറമേക്കുള്ളതായ ദ്വാരങ്ങളൊക്കെ തുറന്നു വരുമ്പോൾ പുറമേ ഉള്ളതായ വസ്തുക്കളെയും വാലുകളെയും കാണാനുള്ളത് സ്വാഭാവികമാണ്. ഇതുപോലെ ഇന്ദ്രിയ മനസ്സുകൾ തുറന്നു കിടക്കുന്നതായ സമയത്ത് വലിയുള്ളതായ വസ്തുക്കളെയൊക്കെ ബോധിക്കാനായിട്ട് വലിയുള്ള വസ്തുക്കൾ എന്താ ജാനാമീരി തമയോ ഭാഗവെന്ന് പാർട്ടിയത് സമസ്തം ജഗത്. ഈ സമസ്ത ജഗത്തും ഞാൻ ഇതിനെ അറിയുമോ, ഇതിനെ അറിയുമോ, ഇതിനെ അറിയുമോ എന്ന് എതിനെയൊക്കെ നിങ്ങൾ അറിയുന്നതായിട്ട് പറയുമ്പോൾ ആ അറിയപ്പെടുന്ന വസ്തുക്കളൊക്കെ അറിയുന്നവനായിരിക്കുന്ന താൻ തന്നെയാണ് എന്ന് ബോധിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ചിന്തിച്ചെറിപ്പോയി ഈ ബോധം, ചിന്തിച്ചെറിപ്പോയിട്ടുള്ളതായ ആ ബോധത്തെ ഈ അർത്ഥത്തിൽ ഇന്ദ്രിയ മനോബുദ്ധികളെ അടക്കുമ്പോഴെല്ലാവരും ഒരാളൊക്കെ കേന്ദ്രീകരിപ്പിക്കാൻ കഴിയില്ല. കേന്ദ്രീകരിച്ചാലേ തന്നെ അറിയാൻ കഴിയുള്ളൂ. തന്നെ അറിയാൻ കഴിയുമ്പോഴാണ് തന്നിൽ നന്യമായിട്ട് മറ്റൊന്നില്ല അനുഭൂതിയാവുന്നത്. അതൊക്കെ തന്നിൽ ശബ്ദാദി വിഷയങ്ങളില്ല, അതുപോലെ തന്നെ ദൃഗാദി ഇന്ദ്രിയങ്ങളില്ല. ഈ ദൃഗാദി ഇന്ദ്രിയങ്ങളോ ശബ്ദാദി വിഷയങ്ങളോ ഇതിനെ സ്പർശിക്കാതിരിക്കുന്ന സമയത്ത് താൻ താനായിത്തീരുന്നു. എന്നത്ത തന്റെ സുസ്വരൂപത്തെ അറിയാതായിത്തീരുന്നു. അപ്പോ ശബ്ദാദി വിഷയങ്ങളും ഈ ദൃഗാദി ഇന്ദ്രിയങ്ങളും അവയ്ക്ക് ആശ്രയമായിരിക്കുന്ന ആകാശാദി പഞ്ചഭൂതങ്ങളും എല്ലാം തന്റെ തന്നെ രൂപവിശേഷം സ്വർണവിശേഷം അല്ലാതെങ്കിൽ വേറെ ഒന്നല്ല എന്ന് ബോധ്യാവുന്നു. ഈ അങ്ങനെ ക്രമത്തിൽ ദൃക്കും ദൃശ്യവും രണ്ടല്ലാതെ ഒന്നായിട്ട് അനുഭവപ്പെടുന്നു. അർത്ഥം അവിടെ ഭേദഭാവങ്ങൾ അവസാനിക്കുന്നു. ഈ അതുവരെയും ഭേദഭാവം പിന്നെയും പിന്നെയും വർദ്ധിക്കാനായിട്ടുണ്ടായിരിക്കുന്നു. ഈ ഭേദമാണ് ബന്ധത്തിന് ഹേതുവായിട്ടുള്ളത്. അത്തരം വസ്തുക്കളിൽ ഓരോന്നിലും ഓരോ വിധത്തിലുള്ള അനുഭവങ്ങളെ സങ്കല്പിക്കുക. അനുഭവം മനസ്സിന്റെ വൃത്തിയാണ്. ഈ സുഖമോ ദുഃഖമോ അല്ലെങ്കിൽ നന്മ

0: ഒന്നല്ലാന്ന് വരികയാണ്. നിത്യമില്ല, അടിസ്ഥാനപരമായിരിക്കുന്ന രണ്ട് രൂപത്തിലേ ഈ സംസാരത്തെ അറിയുന്നുള്ളൂ. ഒന്നുകിൽ അധ്യാപകവും അധിഷ്ഠാനവുമായിട്ട്, അല്ലെങ്കിൽ ദൃക്കും ദൃശ്യവുമായിട്ട് എന്നർത്ഥം. ഇപ്പൊ പുത്രനെ അച്ഛനെയും മറക്കാൻ സാധിക്കില്ല. അച്ഛൻ ഹേതുവായിട്ടാണ് ഞാൻ ഉണ്ടായത്, അച്ഛനില്ലെങ്കിൽ ഞാനില്ല എന്നവർ ബോധിക്കാൻ കഴിയുമല്ലോ. പക്ഷേ ഞാൻ അച്ഛനല്ല, അച്ഛൻ ഞാനുമല്ല, ഞാൻ വേറെ അച്ഛൻ വേറെ എന്നും ബോധിക്കുന്നു. അപ്പൊ ഈ ദ്വിത്വം എങ്ങനെ ജാതകതായി തീരെ വാസ്തവത്തിൽ ഈ പുത്രനെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? അച്ഛൻ ഹേതുവായിട്ടാണ് എന്ന് പറയുന്നു. മൊത്തം അച്ഛനും അമ്മയും ഹേതുവായിട്ടാണ്. അച്ഛനും അമ്മയില്ലാന്ന് ചെന്നാൽ പുത്രനും ഉണ്ടാകാൻ വയ്യാണ്. പക്ഷേ അത് മറിച്ചു ഒന്ന് ചിന്തിച്ചു നോക്കൂ. പുത്രനില്ലെങ്കിൽ അച്ഛനും അമ്മയും ഇല്ല. ഒരാൾ അച്ഛനാകുന്നത് എപ്പോഴാണ്? പുത്രൻ ഉണ്ടാവുമ്പോഴാണ്. ഈ കല്യാണം എന്നിച്ച് കുറെ കാലം കഴിഞ്ഞു. എന്നിട്ട് മകൻ ഉണ്ടായില്ല, ഇയാൾ അച്ഛനാവുമോ? അതില്ല. ഇതുപോലെ അമ്മയാകുന്നത് എപ്പോഴാണ്? സ്ത്രീയും പ്രസവിക്കുമ്പോ പുത്രനുണ്ടാവുമ്പോൾ നഷ്ടം. പുത്രനുണ്ടായില്ലെങ്കിൽ അമ്മ അമ്മയല്ല, അച്ഛൻ അച്ഛനുമല്ല, താൻ മകനുമല്ല എന്ന് വരുന്നു നഷ്ടം. അപ്പൊ എങ്ങനെ അച്ഛനും അമ്മയും ഈ തന്റെ പുത്രത്വത്തിന് കാരണമാണോ എങ്കിൽ അതുപോലെ തന്റെ പുത്രത്വം അമ്മയ്ക്കും അച്ഛനും കാരണം. അമ്മയുടെ ഭാവത്തിനും അച്ഛന്റെ കാരണത്തിനും നഷ്ടം. അപ്പോ എപ്രകാരം ഈ ദൃശ്യത്തിന് ദൃക്ക് കാരണമാണോ? ദൃക്ക് ഇന്ന ദൃശ്യവും കാരണം. ദൃക്ക് എന്നുള്ള ഭാവത്തിന് നഷ്ടം. അപ്പോ ദൃദൃശ്യങ്ങൾ വാസ്തവത്തിൽ അഭേദ സ്വരൂപങ്ങളാണ്. രണ്ടെന്നല്ല, ഒന്നാണ് നഷ്ടം. ഒന്നാണ് എന്ന് ധരിച്ച് എല്ലാം വീക്ഷിക്കുന്നത് രണ്ടായിരുന്ന നിലയിലാണ്. ആഗ്രഹത്തോടു കൂടിയാണ്, യോഗാനുഭവങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പോ ഇത് വേറെ.
1: ഓം നമശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of shaivan.org, now we are listening to Brahma Sutra in Malayalam, presented by Professor Balakrishna Nayak. Thank you. Om Namah Shivaya.
1: എന്റെ പ്രണാമം. ബ്രഹ്മസൂത്രത്തിലെ ചതുസൂത്രികൾ നാലാമത്തെ സൂത്രമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തത് സമന്വയ എന്നാണ് സൂത്രം. തത് തു സമന്വയ എന്ന മൂന്ന് പദങ്ങളടങ്ങുന്ന സൂത്രമാണ്. അത് ചേർച്ചയുള്ള രൂപമുണ്ട്. ഏത് ഉപനിഷത്ത് ബ്രഹ്മത്തെ വിവരിക്കുന്ന വാക്യങ്ങൾ ഒന്നും കർമ്മവുമായി ഒരു ബന്ധവും ഉള്ളവയല്ല. ബ്രഹ്മത്തിൻ്റെ സ്വരൂപം നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്നു. ആ സ്വരൂപ സമർപ്പണം കൊണ്ട് തന്നെ വേണ്ടവണ്ണം ധരിക്കുമെങ്കിൽ ജീവിതം ധന്യമായിത്തീരും. അതിനോട് ചേർത്ത് വിശേഷിച്ചൊരു കർമ്മവും ചെയ്യാനില്ല. ആ സ്വരൂപം ധരിക്കുകയേ വേണ്ടൂ. അപ്പോൾ ചില കർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആത്മാവിനെക്കുറിച്ച് കേൾക്കണം, ശ്രോതവിവേക, മന്ദവിവേക, ദൃഷ്ടവിവേക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല, അതൊന്നും ബ്രഹ്മത്തോട് നേരിട്ട് ബന്ധമുള്ള കർമ്മങ്ങളല്ല. പിന്നെയോ, പ്രതിബന്ധം മാറ്റാൻ ബ്രഹ്മാനുഭവത്തിന് തടസ്സങ്ങളായി അജ്ഞാനജന്യങ്ങളായ ചില പ്രതിബന്ധങ്ങളുണ്ട്. ആ പ്രതിബന്ധങ്ങളെ മാറ്റാനാണ്, അല്ലാതെ ബ്രഹ്മത്തെ ഉണ്ടാക്കാനോ ബ്രഹ്മത്തെ പ്രാപിക്കാനോ. സർവത്ര നിറഞ്ഞു നിൽക്കുന്ന വസ്തുവിനെ ഇനി എവിടെ പ്രാപിക്കാൻ? ജനിക്കാത്ത മരിക്കാത്ത പൂർണ്ണ വസ്തുവിനെ ഇനി എന്തുണ്ടാക്കാൻ? അതുകൊണ്ട് കർമ്മത്തിനൊന്നും ബ്രഹ്മത്തോട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ധ്യാനിക്കാനൊക്കെ പറഞ്ഞിരിക്കുന്നതോ ഒക്കെ പ്രതിബന്ധം മാറ്റാൻ. അപ്പോൾ ധ്യാനം എന്തിന്? ധ്യാനം എന്ന് വെച്ചാൽ പ്രതിബന്ധം മാറ്റാൻ. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ധ്യാനം തന്നെ എന്തിന് എന്ന് ശാന്താനന്ദഗിരി സ്വാമികൾ എഴുതിയ ഒരു പുസ്തകം ഇവിടെ ഉണ്ട്. അത് വായിച്ചു നോക്കുക. അതിൽ ഈ ധ്യാനത്തിൻ്റെ യഥാർത്ഥ

0: രൂപം. പ്രതിബന്ധം അകറ്റുകയാണ്, അല്ലാതെ ആത്മാവിനുണ്ടാക്കിയെടുക്കുകയല്ല എന്ന് വ്യക്തമായി അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോ കർമ്മത്തിനൊന്നും നേരിട്ട് ബ്രഹ്മത്തോട് ബന്ധമില്ല, കർമ്മം വാസ്തവത്തിലില്ല എന്ന് വെച്ച് കർമ്മത്തെ ഉദാസീനമായി തള്ളിക്കളയണം എന്നല്ല. കർമ്മപരമായ എല്ലാ കാര്യങ്ങളും ഗീത വിവരിക്കുന്നുണ്ട്. നമ്മളിപ്പോ തന്നെ കേട്ടില്ലേ, ഭക്ഷണകാര്യങ്ങൾ ഉൾപ്പെടെ അതൊക്കെ അങ്ങേറ്റം ശ്രദ്ധയോടുകൂടി പരമാവധി കേട്ട് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും വേണം. പക്ഷെ അതൊന്നും ബ്രഹ്മബോധത്തിന് നേരിട്ട് നമ്മെ സഹായിക്കുന്നതിൽ ഒരു കർമ്മവും, പൂജാദി കർമ്മങ്ങൾ പോലും നേരിട്ട് ബ്രഹ്മബോധത്തിന് സഹായിക്കില്ല. പിന്നെ എന്ത് വേണം? വിചാരം, ശാസ്ത്രവിചാരം, അതറിയണം. ഞാൻ അതാണ് എന്ന വസ്തുത അറിയണം. ഇതിന് ഒരുപാട് വേദാന്ത വാക്യങ്ങളുണ്ട്, ബ്രഹ്മത്തെ വിവരിക്കുന്ന വാക്യങ്ങൾ. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ സമയമുണ്ടാവില്ല. ഒരു ഒറ്റ ഭാഗം ഞാൻ എടുത്തു കാണിക്കാം. ഛാന്ദോഗ്യോപനിഷത്തിലെ 7-ാം അധ്യായം, സനത്കുമാരൻ നാരദന് ബ്രഹ്മസ്വരൂപം വിവരിച്ചു കൊടുക്കുന്ന ഭാഗമാണ്. ഇന്ന് കർമ്മവുമായി വല്ല ബന്ധവും ഉണ്ടോ എന്ന് നോക്കുക. നാരദൻ ഋഷിമാരുടെ വാക്കുകൾ കേട്ടിട്ടുണ്ട്, കരതി ശോകം ആത്മവിത്, ആത്മാവിനെ അറിയുന്നയാൾ ശോകത്തെ കടക്കുന്നു. നാരദന് ഇത് വളരെക്കാലമായി കേട്ടു, പഠിച്ചു, വേദങ്ങൾ 4 ശാസ്ത്രങ്ങൾ 6, പിന്നെ എന്തെന്തൊക്കെയോ അറിവുകൾ, ലോകത്തുള്ള മിക്കവാറും എല്ലാ അറിവുകളും, അന്നുണ്ടായിരുന്ന അറിവുകളെല്ലാം നാരദൻ പഠിച്ചു, വശത്താക്കി, പുസ്തകമൊക്കെ വായിച്ചു. പക്ഷെ ശോകം മറന്നില്ല. ഇതാണല്ലോ പഠിക്കുക എന്നുള്ള കർമ്മം. ഒരുപാട് യജ്ഞങ്ങളിലൊക്കെ പങ്കുകൊണ്ടു, പൂജാകർമ്മങ്ങളൊക്കെ നടത്തി. പക്ഷെ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്രയുള്ളൂ, ശോകം ദുഃഖം മാറുന്നുണ്ടോ? ദുഃഖമോചനമാണ് മോക്ഷം. ദിവസേന ദുഃഖം കുറഞ്ഞ് കുറഞ്ഞ് ഒടുവിൽ ദുഃഖത്തിന്റെ ലേശം പോലും ഇല്ല എന്നൊരവസ്ഥ ഈ ജീവിതത്തിൽ നേടാൻ പറ്റുമോ? പറ്റുമെങ്കിൽ മോക്ഷം. ദുഃഖ സംയോഗ വിയോഗം യോഗം എന്നാണ് യോഗത്തിന്റെ പ്രയോജനം. യോഗത്തിന്റെ നിർവചനമല്ല, യോഗത്തിന്റെ നിർവചനം സിദ്ധ്യ അസിദ്ധ്യോ സമഭൂത്വ സമത്വം യോഗ, ഇതാണ് നിർവചനം. യോഗത്തിന്റെ പ്രയോജനം എന്താ? ദുഃഖ സംയോഗ വിയോഗം യോഗസംയുഗം, ദുഃഖം എന്നേക്കുമായി നമുക്ക് മാറിക്കിട്ടണം. ഇവിടെ വെച്ച് പൂർണ്ണമായ ദുഃഖം മാറിയാൽ ഇവിടെ വെച്ച് മോക്ഷം, ഇതാണ് സ്ഥിതി. അപ്പൊ നാരദൻ ഇതൊക്കെ പഠിച്ചിട്ടും ആത്മാവിനെ അറിഞ്ഞ ആളിന് ശോകം കടന്നു പോകാൻ കഴിയും. ഇതൊക്കെ പഠിച്ചു നോക്കി, പക്ഷെ ശോകം മാറുന്നില്ല. അദ്ദേഹം നേരെ സനത്കുമാരന്റെ അടുത്ത് എന്നും, ഭഗവൻ ഇങ്ങനെയാണ്, അങ്ങനെപ്പോലെയുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പറയുന്നതായി കേട്ടിട്ടുണ്ട്, എന്ത് കരതി ശോകം ആത്മവിത്, പൂർണ്ണമായി ശോകം മാറണം, ഒരൊറ്റ വഴിയേ ഉള്ളൂ, ആത്മാവിന് വേണ്ട പോലെ അറിഞ്ഞ് അനുഭവിക്കുക, അല്ലാതെ വേറെ ഒരു മാർഗമില്ല. ആത്മവിത് ശോകം തരത്തി. ഞാനെല്ലാം പഠിച്ചു, ഒരുപാട് പഠിച്ചു, പക്ഷെ എനിക്ക് ശോകം മാറുന്നില്ല. അപ്പൊ സനത്കുമാരൻ ചോദിച്ചു, എന്തൊക്കെ പഠിച്ചു ഒന്ന് പറയൂ. വലിയൊരു ലിസ്റ്റ് നാരദൻ സനത്കുമാരന്റെ മുമ്പിൽ വെക്കുക. വേദങ്ങളും വേദാംഗങ്ങളും അതുപോലുള്ള ഭൗതിക ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചത് മുമ്പിൽ വെച്ചു. ഒടുവിൽ സനത്കുമാരൻ എന്ത് പറഞ്ഞു? അതൊക്കെ വളരെ വിസ്തരിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഛാന്ദോഗ്യോപനിഷത്ത് 7-ാം അധ്യായം വായിച്ചു നോക്കുക. അതിന്റെ ഭാഷ്യവും ഒക്കെ ഇവിടെ ഉണ്ട് വിശദമായ. ഒടുവിൽ സനത്കുമാരൻ പറഞ്ഞു, അത് ശരി, നീ ഇത്രയൊക്കെ പഠിച്ചുവല്ലേ, ഇത്രയൊക്കെ പഠിച്ചതെല്ലാം വെറും കുറെ ശബ്ദങ്ങൾ, അതിൽ കൂടുതൽ നിനക്ക് ഒരറിവും ഉണ്ടായിട്ടില്ല. എന്താ ഓരോ ഒരു രൂപം മാറുമ്പോ വേറൊരു രൂപം വരും, അതിനൊരു പേര്, ആദ്യത്തെ രൂപത്തിനൊരു പേര്, ഇതൊക്കെ പുതിയ കണ്ടുപിടുത്തമാണ്, അറിവാണ് എന്നും പറഞ്ഞിങ്ങനെ ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ വരെ ഉണ്ടല്ലോ. ഒക്കെ ഓരോ നാമരൂപങ്ങൾ ആത്മാവിൽ അഥവാ ബോധത്തിൽ മാറി മാറി വരുന്ന നാമരൂപങ്ങൾ. നാമരൂപങ്ങളെ മാറ്റിയിട്ട് അതെന്തോ വസ്തുവിന്റെ കണ്ടുപിടുത്തമാണെന്ന് ശ്രമിച്ച് അതൊക്കെ പഠിച്ചു വെക്കുകയാണ് ഒക്കെ. അങ്ങനെ വരുമ്പോൾ ഈ വസ്തുബോധമില്ലെങ്കിൽ ആ പഠിത്തം തന്നെ ഒരു ബുദ്ധിക്ക് വലിയ കുഴപ്പമുണ്ടാക്കും. ഈയിടെ ഒരു ടി വിയിലൊക്കെ ഒരു മാത്തമാറ്റിക്സിൽ അങ്ങേയറ്റം അറിവുള്ള അവസ്യം പ്രായമാകാത്ത ഒരു ചെറുപ്പക്കാരനെ ടി വിയിലൊക്കെ വായ്പിച്ചിരുന്നു. അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ നടക്കുകയാവും. ഈ മാത്തമാറ്റിക്സ് ഫോർമുലകളെല്ലാം അങ്ങോട്ട് പഠിച്ച് ഒടുവിലായപ്പോ എന്താ ഒരു സ്വസ്ഥതയില്ല. എങ്ങനെ സ്വസ്ഥ? ഇതൊക്കെ എങ്ങനെ അങ്ങനെ തലച്ചോറിൽ ശേഖരിച്ച് വച്ചിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് സ്വസ്ഥത കൊടുക്കാൻ? ഏത് ശാസ്ത്രമെന്നോ ശ്രദ്ധിച്ചു നോക്കുക. അതിലൂടെ ഞാൻ ഈയിടെ പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫിസിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിൻസ് ഇടയ്ക്ക് ഡൽഹിയിൽ വന്നിരുന്നു. അദ്ദേഹം ആകെ തളർന്ന് നെർസെല്ലാം തളർന്ന് വീൽചെയറിൽ സഞ്ചരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യം, ഞാൻ എന്തിനു ജനിച്ചു? ഈ ഫിസിക്സ് ഒന്നും എനിക്ക് യാതൊരു സുഖവും തരുന്നില്ല. ഇതിന്റെ അർത്ഥം ഫിസിക്സ് വേണ്ടെന്നോ അത് അതിന്റെ കണ്ടുപിടുത്തങ്ങൾ വേണ്ടെന്നോ ഒന്നുമല്ല. അങ്ങനെ ഒരിക്കലും ധരിക്കരുത്. ശാസ്ത്രീയപരമായ പരമസത്യം ഫിസിക്സിനോ കെമിസ്ട്രിക്കോ മാത്തമാറ്റിക്സിനോ ഒന്നും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഒരിടത്ത് പോയതുകൊണ്ടും കിട്ടില്ല. ആ സത്യം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഉപനിഷത് സത്യം പഠിച്ച് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കുക. അതല്ലാതെ അതിന് വേറെ മാർഗമൊന്നുമില്ല. അപ്പോ സനത്കുമാരൻ നാരദനോട് പറഞ്ഞു, നീ ഇത്ര നാളും പഠിച്ചതൊക്കെ വെറും കുറെ ശബ്ദങ്ങൾ, രൂപങ്ങൾ മാറുമ്പോൾ അതിന് പേരുകൾ കൊടുക്കുന്നു, നീ അതല്ല. ഇങ്ങനെ തലച്ചോറൻ ശേഖരിച്ചു വെക്കുന്നു. ഇതുകൊണ്ടൊന്നും ശോകം കടക്കാൻ സാധ്യമല്ല. എന്നാൽ ഭഗവാൻ എന്താണ് ആത്മാവ്? അത് മറ്റൊന്നുമല്ല, ആത്മാവിന് അവിടെ സനത്കുമാരൻ ഭൂമ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഭൂമവിദ്യ എന്നാണ് ഈ ഏഴാം അധ്യായത്തിന്റെ പേര് തന്നെ. ഭൂമാവ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ വസ്തു, പൂർണ്ണ വസ്തു. പൂർണ്ണ വസ്തുവിനെ കണ്ടെത്തൂ. പൂർണ്ണ വസ്തുവിന്റെ അറിവ് മാത്രമേ സുഖം തരൂ. ഭൂമാവൈ സുഖം, ഭൂമാവ് മാത്രമാണ് സുഖം. അതിന്റെ വിപരീതം അല്പം, പൂർണത്തിന്റെ വിപരീതം അല്പം. ന അല്പേ സുഖമസ്തി, അല്പത്തിൽ സുഖമില്ല. നിങ്ങൾ പൂർണ്ണ വസ്തുവിനെ നാമരൂപങ്ങളായി വിഭജിച്ച് അല്പാൽപമായി ആശ്രയിക്കുന്നു സുഖത്തിന്. ഒരിക്കലും സുഖം, കാര്യമായ സുഖം അവിടെ കിട്ടുകയില്ല. ഈ സിദ്ധാന്തമാണ് സനത്കുമാരൻ നാരദനെ പഠിപ്പിക്കുന്നത്. ഭൂമാവൈ സുഖം. നമുക്കും ചിന്തിച്ചാൽ മനസ്സിലാവല്ലോ, ഒരു പൂർണ്ണത ഇല്ലെങ്കിൽ പിന്നെന്താ സുഖം? ഭൂമാവാണ് സുഖം. ന അല്പേ സുഖമസ്തി, അല്പത്തിൽ സുഖമില്ല. അത് ശരി, പൂർണ്ണ വസ്തുവിനെ ഗ്രഹിക്കാം. എന്താണ് പൂർണ്ണ വസ്തു? അത് എത്ര നാണ്യത് പശ്യതി, നാണ്യത് ശൃണോതി, നാണ്യത് വിജാനാതി തദ്ഭൂമ. എവിടെ മറ്റൊന്ന് കേൾക്കാനില്ലയോ, മറ്റൊന്ന് മനനം ചെയ്യാനില്ലയോ, മറ്റൊന്ന് അനുഭവിക്കാനില്ലയോ, അതാണ് ഭൂമ. എത്ര നാണ്യത് ശൃണോതി, നാണ്യത് വിജാനാതി, മറ്റൊന്ന് അറിയാനില്ല, മറ്റൊന്ന് കേൾക്കാനില്ല, മറ്റൊന്ന് മനനം ചെയ്യാനില്ല, എവിടെയാണോ അതാണ് ഭൂമാവ്. ഇവിടെ കർമ്മത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പിക്കണം, അതാ. അപ്പോ ഇതൊരു ജ്ഞാനം കർമ്മമല്ലേ? ഈ ചോദ്യം ചോദിക്കുന്നു. ഞാനെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പിക്കുന്നത് മാനസികമായ ഒരു കർമ്മമല്ലേ? അപ്പോ ആ കർമ്മം കൊണ്ടല്ലേ ഇത് പറ്റൂ? അവിടെയാണ് ആചാര്യസ്വാമികളും മറ്റും വളരെ ഗംഭീരമായ ഒരു സിദ്ധാന്തം മുമ്പിൽ വയ്ക്കുന്നത്, ഈ രണ്ട് പദങ്ങളും ഓർമ്മിക്കുക, കർമ്മ കർത്തൃതന്ത്രം, ജ്ഞാനം വസ്തുതന്ത്രം. ജ്ഞാനം സാധാരണ കർമ്മമല്ല, ജ്ഞാനം വസ്തുതന്ത്രമാണ്. കർമ്മ കർത്തൃതന്ത്രം, കർമ്മ കർത്തൃതന്ത്രം, ഒരു കർമ്മം എൻ കർത്താവിന്റെ ഇഷ്ടം പോലെ മാറ്റിമറിച്ച് ചെയ്യാം, ചെയ്യാതിരിക്കാം. ഒരു കർമ്മം വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യാതിരിക്കാം. ഇപ്പൊ നമുക്കൊരു സ്ഥലത്ത് പോകണം, പോകണമെങ്കിൽ പോകണം, പോവാം, പോകണ്ടെങ്കിൽ പോകണ്ട. എങ്ങനെ പോകണം, കാൽനടയായിട്ട് പോകണമോ, മാറ്റിമറിച്ച് ചെയ്യാം. സമയം മാറ്റാം, ഇപ്പൊ പോകണ്ട, പിന്നൊരിക്കൽ പോവാം. സൈക്കിളിൽ പോവാം, കാറിൽ പോവാം, ഹെലികോപ്റ്ററിൽ പോവാം, എങ്ങനെയും പോവാം. ഒരു സ്ഥിരതയുമില്ല. ഒരിടത്തെ കർമ്മം ധർമ്മമെന്ന് തോന്നും, മറ്റൊരിടത്ത് അതേ കർമ്മം അങ്ങേയറ്റം അധർമ്മമാണ്. ധർമാധർമ്മങ്ങൾക്കൊന്നും ഒരു വ്യവസ്ഥയുമില്ല. ഇവിടെയാണ് ഇതാദ്യമേ ബ്രഹ്മസൂത്രത്തിൽ ഭംഗിയായിട്ട് പറയുന്നുണ്ട്, കർമ്മത്തിനൊന്നും ഒരിടത്തും ഒരു വ്യവസ്ഥയുമില്ല. അന്നും ഓരോരുത്തർക്ക് തോന്നുന്ന, ഇന്നും അങ്ങനെയല്ലേ, പല പല നിയമങ്ങളും ഉണ്ടാക്കുന്നു, മാറ്റുന്നു, വീണ്ടും ഉണ്ടാക്കുന്നു. കുറെ പേർക്ക് ഇഷ്ടമില്ല. ഒരു ചരിത്രകാരൻ ഇതൊക്കെ ചിലപ്പോൾ രേഖപ്പെടുത്തി വെക്കും, ഇന്ന കാലത്ത് ഇന്ന ഇന്ന കർമ്മങ്ങൾ നിലവിലിരുന്നു. ചരിത്രകാരൻ അതിനൊന്നും ഉത്തരവാദിയല്ല. അതുപോലെ ഈ ബ്രഹ്മസൂത്രത്തിലും മറ്റും അവശൂദ്രാചരണം, വർണ്ണാശ്രമധർമ്മങ്ങൾ ഇതൊക്കെ ഉണ്ട്. അത് അതാത് കാലത്തുണ്ടായിരുന്ന കർമ്മങ്ങൾ, അത് ന്യായമോ അന്യായമോ എന്ന് നോക്കിയിട്ടല്ല, കർമ്മങ്ങളുടെ രേഖപ്പെടുത്തുന്നു. ആ രേഖപ്പെടുത്തുന്നതോടുകൂടി തന്നെ ബ്രഹ്മസൂത്രത്തിൽ ഇത് ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യൂ, അല്ലെങ്കിൽ ചെയ്യാതിരിക്കൂ. അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ തന്റെ ഇടമുണ്ടെങ്കിൽ പ്രവർത്തിക്കൂ. നമ്മൾ ഇന്നെന്തെല്ലാം നിയമങ്ങൾ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നു, ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നു, എന്തെല്ലാം നിയമങ്ങൾ മാറ്റിമറിക്കുന്നു. നിങ്ങൾക്ക് ന്യായമല്ലെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അതിന് എതിരായി മാറ്റിമറിക്കൂ. ഇതെന്തും കാണും, കുറെ പേർക്ക് ന്യായമല്ലെന്ന് തോന്നും, കുറെ പേർക്ക് ന്യായമാണെന്ന് തോന്നും. ഒരു കാലത്ത് ശൂദ്രൻ വേദം പഠിക്കരുതെന്ന് കുറെ പേർ പറയും. ഇന്ന് തന്നെയും ഈ ഉപരി ജാതികളിലും മതങ്ങളിലും ഒക്കെ നമുക്കാർക്കും ഇഷ്ടപ്പെടാത്ത ന്യായമല്ലെന്ന് തോന്നുന്ന എത്ര എത്ര കാര്യങ്ങളുണ്ട്. ഇന്ന് പോലും എന്ത് ചെയ്യാനൊക്കെ ഒരു ചരിത്രകാരനത് രേഖപ്പെടുത്തി എന്ന് വരാം. പക്ഷെ അതിന് ചരിത്രകാരൻ കുറ്റക്കാരനാണോ? ബ്രഹ്മസൂത്രത്തിൽ ഇങ്ങനെ കർമ്മകാണ്ഡവേദ ഭാഗത്തിലും മറ്റും പറയുന്ന നിരവധി കാര്യങ്ങൾ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് അവിടെ തന്നെ പറയുന്നു, കർമ്മ കർത്തൃതന്ത്രം. കർത്തൃതന്ത്രം എന്ന് വെച്ചാൽ കർത്തും ശക്യം, അകർത്തും ശക്യം, അന്യഥാകർത്തും ശക്യം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആവാം. കർമ്മത്തിന് യാതൊരു നിയമവും ഒരിടത്തുമില്ല. ഇന്ന് തന്നെ ലോകത്ത് പല രാജ്യങ്ങളുണ്ടല്ലോ, ഓരോ രാജ്യങ്ങളുടെയും നിയമങ്ങൾ എടുത്തു നോക്കുക. നമുക്ക് അങ്ങേറ്റം പ്രാകൃതമെന്ന് തോന്നുന്ന എത്ര എത്ര കാര്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് അവയെല്ലാം നടപ്പാക്കാവുന്നതാണ്, അങ്ങേറ്റം പ്രാകൃതമെന്ന് തോന്നാവുന്ന. അപ്പോ കർമ്മത്തിനൊരിടത്തും നിയമമില്ല. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം. ഓ, ബ്രഹ്മസൂത്രത്തിൽ അപശൂദ്രാധികരണമുണ്ട്, അല്ലെങ്കിൽ അവിടെ ചാതുർവർണ്ണമുണ്ട്. ചാതുർവർണ്ണ നിയമമൊക്കെ അത്യന്തം വസ്തുനിഷ്ഠമാണ്. അത് ശിവാരവിന്ദൻ ഗീതാഭാഷ്യമുണ്ട്, അത് വാങ്ങിച്ചു നോക്കുക. ചാതുർവർണ്ണ നിയമത്തിൽ ഗീത ആവർത്തിച്ച് പറയുന്നു, സ്വഭാവജൻ സ്വഭാവജൻ സ്വഭാവജൻ, എടുത്തെടുത്ത് പറയുകയാണ്. അല്ലാതെ ജന്മജമല്ല. ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗ. വേണമെങ്കിൽ ഒരു വൃത്തത്തിനൊന്നും തെറ്റുവരാതെ ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ജന്മകർമ്മ വിഭാഗ എന്ന് പറഞ്ഞുകൂടായിരുന്നു. മൂന്നാല് ഗുണങ്ങളാണ്. യുദ്ധം ചെയ്യാൻ കരുത്തുള്ളവരല്ലേ നമുക്ക് പട്ടാളക്കാരായി ക്ഷത്രിയക്കാരായി അംഗീകരിക്കാൻ പറ്റൂ? ജ്ഞാനവും മറ്റും വശത്താക്കിയവരല്ലേ ബ്രാഹ്മണർ എന്ന് പറയാൻ പറ്റൂ? കൃഷിയും മറ്റുമൊക്കെ നടത്താൻ കഴിയുന്നവർ ഇന്നും അങ്ങനെയല്ലേ? ഏത് രാജ്യത്തും ഇത്തരം വിഭജിച്ചിട്ടുണ്ട്. ഓരോ വർണ്ണത്തിനുമുള്ള അത് സ്വഭാവേന വന്നു ചേരുന്നതാണ്. ആ ജന്മം കൊണ്ടോ മറ്റൊന്നും കൊണ്ടോ ഉണ്ടാകുന്നതല്ല. കൃഷ്ണൻ അത് തീർത്തു പറയുന്നു 18-ാം അധ്യായത്തിൽ. ജന്മകർമ്മ സ്വഭാവജം സ്വഭാവജം ആവർത്തിക്കുന്നു, 4 പ്രാവശ്യം ആവർത്തിക്കുന്നു ഈ വർണ്ണനിയമങ്ങൾ പറയുന്നിടത്ത്. ഇത്രയൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടും അവൾ ചാതുർവർണ്ണമുണ്ട് ചാതുർവർണ്ണമുണ്ട് എന്നാൽ പോലും കർമ്മത്തിനൊന്നും സ്ഥിരതയില്ല. വാസ്തവത്തിൽ ഇവിടെ ഈ ബ്രഹ്മസൂത്ര ഭാഷയുണ്ട്, അതിലെ ഇൻട്രഡക്ഷനിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വേദപഠനം പോലും, വേദാഹ അവേദാഹ, അവയൊക്കെ കർമ്മമാണ്. സത്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവയൊക്കെ വേണ്ടെന്ന് വെക്കാം. ഉപനിഷത് പഠനം പോലും വേണ്ടെന്ന് വെക്കാം. നമ്മൾ എത്തേണ്ടടുത്തെത്തി. ഉപനിഷത് പഠനം ഒരു കർമ്മമാണ്, എത്തേണ്ടടുത്തെത്തി. ഇനിയിപ്പോ അത് വേണ്ടെങ്കിൽ വേണ്ട. എന്തിനാ ഒരിടത്തെത്തിയവൾ വീട്ടിലെത്താൻ ടാക്സി പിടിച്ചു, വീട്ടിലെത്തി. ഇനി ടാക്സി ആരെങ്കിലും നടയിൽ ഇട്ടുകൊണ്ടിരിക്കുമോ? ഒരിക്കലും ചെയ്യില്ല. വീട്ടിലെത്തിയാൽ ഇതൊക്കെ മാർഗങ്ങളും ഉപായങ്ങളും ആണ്. ഗീതയിലും ചർച്ച ചെയ്തിട്ടുള്ള ഒട്ടധികം മാർഗങ്ങളും ഉപായങ്ങളുമാണ്. മാർഗങ്ങളെയും ഉപായങ്ങളെയും ലക്ഷ്യമായി തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് സർവത്ര വാദകോലാഹലങ്ങൾ. സർവത്ര ഭക്തിയാണോ കൈവം, ജ്ഞാനമാണോ കൈവം, കൃഷ്ണൻ പറഞ്ഞാൽ പോലും ആരും ഭഗവിക്കില്ല. അതാണ് കൃഷ്ണനോട് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. അർജുന, ഇതിന്റെ ജ്ഞാനമാഖ്യാതം എന്നാ കൃഷ്ണന് പറഞ്ഞുകൂടായിരുന്നു. ഇതിന്റെ ഭക്തിരാഖ്യാത, ഇതിന്റെ ജ്ഞാനമാഖ്യാതം. ആരോ ഒരാൾ ഈയിടെ എന്നോട് പറഞ്ഞു, ഒരാളിനോട്, ഒരു കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ജ്ഞാനമാഖ്യാതം, കൃഷ്ണൻ ഉപദേശിച്ചത് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞാലും നിങ്ങൾ ഉൾക്കൊള്ളില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ കൃഷ്ണൻ പശുമേച്ച് നടന്ന കൊച്ചൻ, അയാൾക്ക് വിവരമില്ല, പോവാൻ പറ എന്ന് പറഞ്ഞു എന്നാണ്. ഇതാണ് നമ്മളുടെ ഗീതാ പഠനത്തിന്റെയും ഒക്കെ തകരാറ്. അത് സാരമില്ല, ഇരിക്കട്ടെ. എന്തായാലും നാരദനോട് സനത്കുമാരൻ ഇത് പറഞ്ഞു, ഇവിടെ എന്ത് കർമ്മത്തിനാണ് പ്രസക്തി? എന്ത് കർമ്മം ചെയ്തിട്ടാണ് ബ്രഹ്മാനുഭവം ഉണ്ടാക്കേണ്ടത്? ബ്രഹ്മാനുഭവം ജ്ഞാനമാണ്. അപ്പോ കർമ്മം കർത്തൃതന്ത്രം, ജ്ഞാനം വസ്തുതന്ത്രം. പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും ഗംഭീരമായ രണ്ടഞ്ചയവുമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഒരു കുടത്തെക്കുറിച്ച് അറിയുന്നു. കുടത്തെ അറിയുക, അറിയുക എന്നുള്ളതൊരു കർമ്മമാണ്. പക്ഷേ അറിയുക എന്ന ഈ കർമ്മത്തിൽ കർത്താവിന് വലിയ പ്രസക്തിയില്ല. കുടവും ഇന്ദ്രിയങ്ങളും ഒരുമിച്ചാൽ കുടം ഉണ്ട് എന്ന അറിവ് സംജാതമാകുന്നു. അതൊരുമിച്ചാൽ, ഒരുമിച്ചു ഇനി എനിക്ക് അറിവ് വേണ്ട പറയാനൊക്കില്ല, ഒരുമിച്ചാൽ അറിഞ്ഞേ പറ്റൂ. അപ്പോ അറിവ് വേണമെന്നോ വേണ്ടെന്നോ വെക്കാൻ കർത്താവിന് അവകാശമില്ല. ഉപകരണങ്ങളും, അതായത് പ്രമാണം, പ്രമാണവും പദാർത്ഥവും ഒരുമിച്ചാൽ ആ വസ്തുവിനെ അറിയുക എന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നു. അത് വേണ്ടെന്ന് വയ്ക്കാൻ ഒരിക്കലും കർത്താവിന് സാധ്യമല്ല. ഇനി മാറ്റിമറിച്ചറിയാൻ പറ്റുമോ? കുടത്തെ സൂര്യനായിട്ട് അറിയാൻ പറ്റുമോ? പറ്റില്ല. കുടത്തെ കുടമായിട്ട് തന്നെ അറിയണം. അപ്പൊ കുടത്തെക്കുറിച്ചുള്ള അറിവിൽ കുടത്തിനാണ് പ്രാധാന്യം. എങ്കിലും അറിയുന്ന ആളിന് കുറച്ചൊരു ഒരു അതിനോട് ചേർച്ചയില്ലേ? ഉണ്ട്, ഇല്ലെന്നാര് പറഞ്ഞു? പക്ഷേ അറിയുന്നയാൾ എത്ര വിചാരിച്ചാലും കുടം അവിടെ ഇല്ലെങ്കിൽ അയാൾക്ക് കുടത്തെ അറിയാനേ പറ്റില്ല. കുടമുണ്ട്, ഇന്ദ്രിയങ്ങൾ അതുമായി ഒരുമിച്ചു, കുടത്തെ അറിഞ്ഞേരിയുള്ളൂ. കുടത്തെ കുടമല്ലാതെ മാറ്റിമറിച്ചറിയാൻ സാധ്യമല്ല. അപ്പൊ കുടത്തിനെക്കുറിച്ചുള്ള ജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം വസ്തുവിനാണ്, കുടമെന്ന വസ്തുവിനാണ് പ്രാധാന്യം. ലൗകിക ദൃഷ്ടിയിൽ പോലും ഇതാണ്, ലൗകികമായ ജ്ഞാനത്തിൽ പോലും ഇതാണ് നിയമം. അപ്പോ പിന്നെ സർവത്ര നിറഞ്ഞു വിലസുന്ന ബ്രഹ്മത്തിന്റെ കാര്യത്തിൽ മറ്റൊരു രീതിയിൽ ഒരാൾക്കറിയാൻ പറ്റുമോ? നിങ്ങൾ ആ ബ്രഹ്മത്തെ അറിയാൻ തീരുമാനിച്ചു, ബ്രഹ്മം പ്രകടമായി, അതുമായിട്ട് ബുദ്ധി ചേർന്നു, ബ്രഹ്മത്തെ ബ്രഹ്മമായി തന്നെ അറിയണം. ഇനി ചിലർ ചോദിക്കാം, മരക്കുറ്റിയെ ഭൂതത്താനായി അറിഞ്ഞാൽ പോരെ അറിയാം? പക്ഷെ മരക്കുറ്റിയെ ഭൂതത്താനായി തറിഞ്ഞാൽ മരക്കുറ്റിയുടെ ജ്ഞാനം അവിടെ ഇല്ല, ഭൂതത്താന്റെ ജ്ഞാനമേ ഉള്ളൂ. അപ്പോ മരക്കുറ്റിയെക്കുള്ള കുറിച്ചുള്ള അറിവല്ലത്, അതാണ് ഭ്രമജ്ഞാനം. അതൊരിക്കലും വസ്തുജ്ഞാനമല്ല. വസ്തുജ്ഞാനം, യഥാർത്ഥ വസ്തുവിനെ അറിയണമെങ്കിൽ അതിലെ പ്രധാന പങ്ക് വസ്തുവിനാണ്. അതുകൊണ്ടാണ് ഉപനിഷത്ത് തന്നെ പറയുന്നത്, നയമാത്മാ പ്രവചനേന ലഭ്യ, ഈ ആത്മാവിന് പ്രവചനം കൊണ്ടൊന്നും കിട്ടൂല. യമേ വൈഷ വൃണുതേ തേന ലഭ്യ, ആരാണോ ആ സത്യത്തെ എനിക്ക് അനുഭവിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവന് കിട്ടുന്നു, അവന്റെ മിടുക്കുകൊണ്ടല്ല. ഈ തീരുമാനം അവനിലുണ്ടായാൽ യമേവൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തന്നും സ്വാം. അങ്ങനെയുള്ള ആളിന് ഈ ആത്മാവ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവാണ്. ഈ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളിൽ തന്നെ അകവും പുറവും നിറഞ്ഞത് നിൽക്കുകയാണ്. ഇനി എന്ത് കർമ്മം കൊണ്ടാണ് അതിനെ കിട്ടാൻ? ഒരു മൂടലുണ്ട്, ആ മൂടൽ മാറ്റണം. ആ മൂടൽ മാറ്റാനുള്ള പ്രധാന ഉപായം എനിക്ക് ഈ സത്യത്തെ അറിയണം എന്ന ദൃഢമായ വിശ്വാസമാണ്, ദൃഢമായ ലക്ഷ്യബോധം. വേദാന്തം പറയുന്നത് ഈ ലക്ഷ്യബോധം നിങ്ങൾക്കുണ്ടോ സാമഗ്രികൾ തനിയെ വന്നെത്തും. ഇത് നിയമമാണ്. സർവത്ര വ്യാപിച്ചിരിക്കുന്ന സർവശക്തനായ സർവജ്ഞനായ ഈശ്വരൻ ബ്രഹ്മം, ആ ബ്രഹ്മം നിങ്ങളതാണ്. നിങ്ങൾക്കുള്ളിൽ ഈ ബ്രഹ്മത്തെ അനുഭവിക്കണം. അനുഭവിക്കാൻ എന്താ മറമാറ്റണം? ആ ഒരു താല്പര്യം ദൃഢമായി വരുന്നു. ഗുരു ഉൾപ്പെടെയുള്ള സാമഗ്രികൾ അയാൾക്ക് അവിചാരിതമായി ചിലപ്പോൾ വന്നു ചേരും. ഈ താല്പര്യവും ഉണ്ടെങ്കിൽ ഇന്ന് വരെ അത് സംഭവിച്ചിട്ടുമുണ്ട്. പക്ഷെ താല്പര്യം വേണം. യമേ വൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തനും സ്വാം. സ്വന്തം സ്വരൂപം യാദൃച്ഛികമായി തന്നെ ആ ആത്മാവ് മറമാറ്റി തെളിയിച്ച് അവനെ അനുഗ്രഹിക്കുന്നു. പക്ഷേ ഇത് വേണം എന്ന നിർബന്ധം ആദ്യം ഉണ്ടാവണം. വേണ്ടാത്ത ആളിന്റെ മുമ്പിൽ എങ്ങനെ ആത്മാവ് പ്രത്യക്ഷപ്പെടുന്നു? ഈ പ്രത്യക്ഷപ്പെടുന്നതിൽ സാധകന്റെ ഒരു കർമ്മത്തിനും പ്രസക്തിയില്ല. എനിക്ക് ആ സത്യത്തെ അറിയണം എന്നുള്ള ആഗ്രഹം, ആഗ്രഹം ഒരു കർമ്മമല്ലേ? കർമ്മമാണ്. പക്ഷെ ആ കർമ്മം പോലും പ്രതിബന്ധം മാറ്റാനാണോ, അല്ലാതെ ബ്രഹ്മത്തെ ഉണ്ടാക്കാനാണോ? നിറഞ്ഞ് താനായി തന്നെ അയാൾ ആഗ്രഹിക്കുമ്പോഴും അയാൾ അതാണ്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഒരു വസ്തുവിനെ ഇനി ഒരു കർമ്മം കൊണ്ട് പ്രാപിക്കേണ്ട കാര്യമുണ്ടോ? ചില ചില്ലറ ദൃഷ്ടാന്തങ്ങൾ ഇതിനൊക്കെ പറയാറുണ്ട്. പണ്ടൊരു ഒരു സിംഹക്കുട്ടി ഒരു ആട്ടിൻ പറ്റത്തിൽ പെട്ടുപോയി. അന്നു മുതൽ ഈ സിംഹക്കുട്ടി ഞാൻ ആടാണ് ആടാണ് ആടിനെ പോലെ കരഞ്ഞു. അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ആകൃതിയൊക്കെ സിംഹത്തിൻ്റേത്, അങ്ങനെ സടയും ജടയും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെയോ അത് ആട്ടിൻ പറ്റത്തിൽ പെട്ടു. ഒരു വിസ്മൃതി, താൻ സിംഹമാണെന്നുള്ള വസ്തുത ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ താൻ സിംഹമാണെന്നുള്ള കാര്യം മറന്നുപോയി. ഒരു സിംഹം ഇത് കണ്ടു എന്നാണ്. കണ്ടയാൾ ആട്ടിൻ പറ്റത്തിൽ നിന്നും ആ സിംഹത്തെ വേർപെടുത്തി ഒരു ദിവസം ഒരാറ്റിന്റെ കരയിൽ കൊണ്ടുപോയി, നീ വെള്ളത്തിൽ നിന്ന് നോക്ക്, നീ സിംഹമല്ല. ഈ സിംഹത്തിനി സിംഹമാകാൻ പ്രത്യേക കർമ്മങ്ങളിലും ചെയ്യണമെന്നുണ്ടോ? ഒരു കർമ്മവും ചെയ്യണ്ട. ഞാൻ ആടാണെന്നുള്ള തെറ്റിദ്ധാരണ പ്രതിബന്ധം, വേറെ ഒരു പ്രതിബന്ധവുമില്ല. ഞാൻ ആടാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ പോലും സിംഹമാണ്, അയാൾ അറിയാതെ സിംഹമാണ്. ഇനി ആളാണെന്നുള്ള വിസ്മൃതി, സിംഹമാണെന്നുള്ള വിസ്മൃതി ഒന്ന് മാറി ഞാൻ സിംഹമാണെന്ന് ഓർമ്മിക്കണം. ഗീത 18-ാം അധ്യായം ഉപദേശിച്ചിട്ടും അർജുനന് സാധിച്ചത് ഈ സ്മരണ വീണ്ടു കിട്ടി എന്നാണ്. വേറെ ഒന്നും ഇവിടെ കിട്ടാനില്ല. ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മമല്ലെന്ന് അനുഭവിക്കുമ്പോഴും ബ്രഹ്മമാണ്. ഇനി എന്ത് കർമ്മം കൊണ്ടാണ് ബ്രഹ്മത്തെ ഉണ്ടാക്കേണ്ടത്? ഞാൻ ബ്രഹ്മമല്ല എന്ന ആ വിസ്മൃതി, ബ്രഹ്മവിസ്മൃതി ഒന്ന് മാറ്റണം. അർജുനൻ പിന്നെ എന്ത് പറയുന്നു? നഷ്ടോ മോഹ, മോഹം നഷ്ടമായി. എന്താ പ്രതിബന്ധം? ഞാൻ ബ്രഹ്മമല്ല, ജഡമാണ്, ഈ ജഗത്ത് ജഡമാണ് എന്ന ചിന്ത നഷ്ടമായി. ഭഗവാനെ സ്മൃതിർലബ്ധ, എനിക്ക് സ്മൃതി തിരിച്ചു കിട്ടി. പക്ഷേ ആ സ്മൃതി അനുഭവതലത്തിൽ ഉറക്കണം, അത്രേ വേണ്ടൂ. ഇതാണ് സനത്കുമാരൻ നാരദനും ഉപദേശിച്ചത്. ഇടത് നീ പൂർണ്ണ വസ്തുവാണ്, ഒരു പൂർണ്ണ വസ്തു ഇവിടെ ഉണ്ടെങ്കിൽ അപൂർണമായ ഒരു വസ്തു ഉണ്ടാകാനേ സാധ്യമല്ല. പൂർണ്ണ വസ്തു ഇല്ലാത്തടത്ത് വേണ്ടേ അപൂർണത ഉണ്ടാവാൻ? അപ്പോ അപൂർണത ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഭ്രമം, വെറും ഭ്രമം. ഒരു ഇൻഫിനിറ്റായിട്ടൊരു വസ്തു ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഫൈനൈറ്റായിട്ട് മറ്റൊന്നും ഉണ്ടാവാൻ സാധ്യമല്ല. കാരണം ഫൈനൈറ്റ്സ് എല്ലാം ഈ ഇൻഫിനിറ്റിനകത്താണ്. ആ ഇൻഫിനിറ്റ് ഇല്ലാത്തടത്ത് വേണ്ടേ യഥാർത്ഥത്തിലുണ്ടാവാൻ? ആ ഇൻഫിനിറ്റ് ഇല്ലാത്ത ഒരു പോയിന്റ് ഏതാ? അതുകൊണ്ടാണ് നമ്മുടെ ഉപനിഷത്ത് അതിഗംഭീരമായി പറയുന്നത് പൂർണ്ണമത പൂർണ്ണമിതം യോ അത് പൂർണ്ണം ഇത് പൂർണ്ണം പൂർണപൂർണമുദച്ഛ്യത്തെ. പൂർണ്ണവസ്തുവിൽ നിന്നും പൂർണ്ണവസ്തു പൊന്തിക്കാണുന്നു ജഗത്തായും മറ്റും വെച്ചാൽ പൂർണ്ണവസ്തുവിൽ നിന്നും ഒരു നിമിഷം പോലും വിട്ടുനിൽക്കുന്നില്ല. പൂർണ്ണ പൂർണ്ണമുദച്ഛ്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാതായ ഈ ഒരൊറ്റ മന്ത്രം ഗംഭീരമായ ജഗത്തിന്റെ പൂർണ്ണസ്ഥിതിയെ ഈ ഭൂമാവ് എന്ന് പറഞ്ഞ് സനത്കുമാരൻ ഉപദേശിച്ച ആ വസ്തുവിനെ നമുക്ക് കാട്ടിത്തരികയാണ്. പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യത്തെ, ഒരിക്കലും ആ പൂർണ്ണതയ്ക്ക് ഒരു കേടും സംഭവിക്കുന്നില്ല. പൂർണ്ണത്തിന് കേടുവരാൻ സാധ്യമല്ല. പൂർണ്ണം വെച്ചാൽ സർവത്ര നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന ഏക വസ്തു, അബ്സല്യൂട്ട്, ഇൻഫിനിറ്റ്. ഇതൊന്ന് മാത്രം മനനം ചെയ്ത് ധരിക്കുക. അങ്ങനെ തിന്നി നിൽക്കുന്ന വസ്തുവാണ് അഖണ്ഡ ബോധം. എന്തുകൊണ്ട്? ബോധമില്ലയോ ജഗത്തില്ല. അതുകൊണ്ട് ഈ ജഗത്ത് മുഴുവൻ ബോധമാണ്. ബോധത്തിൽ അല്പദൃശ്യങ്ങൾ പൊന്തുന്നു, ബോധമായിട്ട് തന്നെ അങ്ങനെ തന്നെ നിൽക്കുന്നു, അതിൽ തിരിച്ചു ലയിക്കുന്നതായി തോന്നുന്നു. ആ തോന്നലെല്ലാം ഭ്രമം. പൂർണ്ണമായ ഒരു വസ്തുവിൽ യഥാർത്ഥത്തിൽ അങ്ങനെ പൊന്തി വരാനോ നിലനിൽക്കാനോ മാറാനോ സാധ്യമല്ല. അത് നിശ്ചലമാണ്, നിശ്ചലം. നമ്മളൊക്കെ അതാണ്, അതാണ്. വെറുതെ നമ്മളൊക്കെ ഈ കൊച്ചു ശരീരങ്ങളാണെന്ന് വിചാരിച്ച് ഈ രാഗദ്വേഷങ്ങൾ വെച്ച് പുലർത്താതെ മനസ്സിനൊന്ന് മറ്റൊന്ന് കാണാനില്ല. കാണുന്നതൊക്കെ ബ്രഹ്മം. ഇതാണ് സനത്കുമാരൻ ഉപദേശിച്ചത്. മറ്റൊന്ന് കാണാനില്ല. നാണ്യപശ്യത്തി നാണ്യശൃണോത്തി നാണ്യവിജാനാത്തി. മറ്റൊന്ന് കാണാനില്ല, മറ്റൊന്ന് കേൾക്കാനില്ല, മറ്റൊന്ന് അനുഭവിക്കാനുമില്ല. സർവം ബ്രഹ്മമയം എന്ന് മനസ്സിനെ പഠിപ്പിച്ച് രാഗദ്വേഷങ്ങൾ മാറ്റുക. അത് കർമ്മം, ഇത് അനുഭവിക്കാനുള്ള കർമ്മമല്ല, പ്രതിബന്ധ മാറ്റമാണ്. അതുകൊണ്ട് ഉപനിഷത്തുക്കൾ ബ്രഹ്മത്തെ അവതരിപ്പിക്കുന്ന ഒരു വാക്യത്തിനും കർമ്മവുമായി ഒരു ബന്ധവുമില്ല. ഇത് വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കർമ്മം ഇല്ല, കർമ്മം ഇല്ലാത്ത വസ്തുവാണ് ഈ സത്യത്തിൽ. കർമ്മം ഉണ്ടാവാൻ പറ്റില്ല. പൂർണ്ണമായി നിൽക്കുന്ന വസ്തുവിൽ ചലനം പോലും സാധ്യമല്ല. ഭ്രമമാണ് കർമ്മം. ഗീത അത്ഭുതകരമായി 18-ാം അധ്യായത്തിൽ ഇക്കാര്യം വിവരിക്കുന്നുണ്ട്. അത് നമ്മൾ അവസാന ദിവസം 18-ാം അധ്യായം ചർച്ച ചെയ്യും. അതുകൊണ്ട് കർമ്മമൊക്കെ നടക്കട്ടെ. കർമ്മം ഭ്രമമാണെന്നും കർമ്മമൊരിക്കലും നമ്മുടെ ജീവിതത്ത് എത്ര ഗംഭീര കർമ്മമായാലും ധന്യമാക്കുകയില്ല എന്നും മനസ്സിലാക്കി അവസാനമെങ്കിലും കർമ്മബന്ധം മാറ്റാൻ, കർമ്മബന്ധം മാറ്റാൻ കാമബന്ധം മാറ്റിയാൽ മതി. ആഗ്രഹമില്ല. ആഗ്രഹം ഇല്ലെങ്കിൽ വ്യക്തമായി ഈ സത്യം നമുക്ക് തെളിഞ്ഞനുഭവിക്കാറാകും. ഇനി ഈ നാലാം സൂത്രത്തിന്റെ ചർച്ച നാളെ കൂടെ ഉണ്ട്. നാളെ നമുക്ക് ഇക്കാര്യം ഒന്നുകൂടി വിശദമായി ചർച്ച ചെയ്യാൻ നോക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.
1: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: ശാസ്ത്രകൃത സംസ്കാര ബലീസ്ത്വം തദോ മന ആദിഭി ഇഷ്ടസാധനം ബാഹുല്യേന ഉപചനോതി ധർമാഖ്യം തദ്വിധം ജ്ഞാനപൂർവകം കേവലം ച തത്ര കേവലം പിതൃലോകാദി പ്രാപ്തിഫലം ജ്ഞാനപൂർവകം ദേവലോകാദി ബ്രഹ്മലോകാന്ത പ്രാപ്തിഫലം തഥാച ശാസ്ത്രം ആത്മയാജി ശ്രേയാൻ ദേവയാചന ഇത്യാദി സ്മൃതിശ്ച ദ്വിധം കർമ്മ വൈദികം സ്മൃതി ഇത്യാദ്യഃ സാമ്യജധർമാധർമ്മയോർ മനുഷ്യത്വപ്രാപ്തി ഏവം ബ്രഹ്മാദ്യസ്ഥാപരാന്ത സ്വാഭാവിക വിദ്യാദി ദോഷവത് ധർമാധർമ്മ സാധനകൃത സംസാരഗതിർനാമരൂപ കർമാശ്രയ. ഇവിടെ പറഞ്ഞത് ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ട്. ഈ ആത്മാവിനെ കുറിച്ചുള്ള അറിവുള്ളത് കൊണ്ടാണ് വൈദികർ സ്വർഗത്തെയും മറ്റുദ്ദേശ കർമ്മം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കർമ്മകാണ്ഡം, വേദത്തിലെ കർമ്മകാണ്ഡം. പക്ഷെ അവിടെ അങ്ങനെ ഒരു ആത്മാവിനെ കരുതുമ്പോൾ ആത്മാവിന് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, സ്വർഗം വേണം നരകം വേണ്ട. പിന്നെ കർമ്മം ചെയ്യുന്നതിന് കർത്തൃഭോക്തൃത്വരൂപ അഭിമാനം അത് വേണം. ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നു, എനിക്ക് സ്വർഗത്തിൽ പോയി ഇതിൻ്റെ ഫലം അനുഭവിക്കണം, ഇങ്ങനൊരു വിചാരം വേണം. ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നു എന്ന് വിചാരിക്കുമ്പോൾ അതിനെ കർത്തൃത്വം, എനിക്ക് ഈ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കണമെന്ന് വരുമ്പോൾ അത് ഭോക്തൃത്വം, ഇങ്ങനെയുള്ള അഭിമാനം വേണം തന്നെ. ഇതിന് പരിഹാരം എന്താണോ? ആത്മജ്ഞാനം. പക്ഷെ അതവർ സംഭവിക്കുന്നില്ല. ആത്മജ്ഞാനം ഉണ്ടെങ്കിലും അവരിൽ ആത്മജ്ഞാനം ഇല്ലെന്നാണ് പറയുന്നതിൻ്റെ താല്പര്യം. വൈദികന്മാർക്ക് ആത്മജ്ഞാനമുണ്ട്, അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് വേറെ ആയിട്ടുള്ള ഒരു ആത്മാവിനെ കുറിച്ചുള്ള അറിവുണ്ട്. പക്ഷേ അതേസമയം അവരജ്ഞാനികളാണ്. എന്തുകൊണ്ട്? ഇവിടെ ഭാഷകാരൻ പറയുന്ന തരത്തിൽ തദ്വിപരീത ബ്രഹ്മാത്മസ്വരൂപ വിജ്ഞാനം അതില്ല. ബ്രഹ്മാത്മസ്വരൂപ വിജ്ഞാനം താൻ പരബ്രഹ്മമാണെന്നുള്ള ആ ബോധവർക്ക് വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ഒരാത്മാവാണ് അങ്ങനെ ധരിക്കുന്നത്. എന്നുവെച്ചാൽ ആത്മാവിനെ കുറിച്ച് അവർക്ക് വ്യക്തതയില്ല. അപ്പോൾ അത് മാറണം, ഇവരുള്ള ഈ അജ്ഞാനം മാറണം. ഇവിടെ ആത്മാവിനെ കുറിച്ച് അറിവുണ്ടെങ്കിലും അവരജ്ഞന്മാരാണ്. ഈ അജ്ഞാനം മാറാത്തിടത്തോളം കാലം യാവത്തി തന്നാപനീയത്തെ അതുവരെ എന്ത് ചെയ്യുന്നു? രാഗദ്വേഷങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നു. അതിൽ കർമ്മത്തിനുള്ള മഹത്വം എന്താണ്? എന്തായാലും ജീവൻ അജ്ഞനാണ്, അവൻ രാഗദ്വേഷങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ നിയമം അനുസരിച്ച് പ്രവർത്തിച്ചാൽ സ്വാഭാവികമായി വരുന്ന കർമ്മങ്ങളെ ഒഴിവാക്കാൻ പറ്റും. അതാണ് എൻ്റെ പ്രയോജനം. അത് ഒഴിവാക്കിയില്ലെങ്കിലോ? പറഞ്ഞു, സ്ഥാപരാന്ത അധോഗതി. അവൻ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് അവന് ജീവന അധോഗതി ഉണ്ടാകുന്നു. കദാചിത് ശാസ്ത്രകൃത സംസ്കാര ബലിയസ്സു, ചില സമയത്ത് പലപ്പോഴും ആ ജീവൻ സ്വാഭാവികമായ സംസ്കാരം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. കർമ്മവും ചെയ്യും, ചിലപ്പോൾ അധർമ്മവും ചെയ്യുന്നു. പക്ഷേ ചില സമയത്ത് അവൻ ശാസ്ത്ര സംസ്കാരം ദൃഢമാകുകയാണെങ്കിൽ അതെങ്ങനെയാ? വേദാദി ശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്ത് അതിൻ്റെ സംസ്കാരം കൊണ്ട് ഇന്നത് ധർമ്മമാണ് ഇന്നത് അധർമ്മമാണെന്ന് മനസ്സിലാക്കി ആ ധർമ്മബോധം ഉണ്ടാകുമ്പോൾ തതോ മനാധിപീരിഷ്ട സാധനം ബാഹുല്യേന ഉപചിനൂതി ധർമാഖ്യം. അപ്പോൾ അവരെ ധർമ്മം അനുഷ്ഠിക്കുന്നു. മനാധിപേ, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും, മനസ്സുകൊണ്ട് ഉപാസന അനുഷ്ഠിക്കുന്നു, വാക്കുകൊണ്ട് വേദം ചൊല്ലുന്നു, കായം ശരീരം കൊണ്ട് വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് മനാധിപീഷ്ട സാധനം, ഇഷ്ടസ്യ സാധനം, ഇഷ്ടമായ പുണ്യഫലം, പുണ്യത്തിൻ്റെ ഫലം, സ്വർഗാദി അതിനുള്ള ഉപായമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ധർമ്മം, ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. ഇപ്പോൾ ശരിയായ വൈദികന്മാരെ കുറിച്ച് പറയുന്നു. അത് രണ്ടു തരത്തിൽ തദ്വിധം, രണ്ടു തരത്തിൽ ജ്ഞാനപൂർവം കേവലം ച. എന്ത് ആ കർമ്മം? വൈദിക കർമ്മം രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ജ്ഞാനപൂർവകമാണ്, ഒന്ന് കേവലമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉപാസന. ഉപാസനയ്ക്ക് പലപ്പോഴും ജ്ഞാനം, വിദ്യ എന്നൊക്കെയുള്ള ശബ്ദങ്ങൾ പ്രയോഗിക്കും. പക്ഷെ അതിന് പരമാത്മജ്ഞാനമൊന്നും ധരിച്ചുള്ളരുത്. ജ്ഞാനശബ്ദം കേട്ട് കഴിഞ്ഞു ഭാഷകാരം വിശേഷിച്ചു യാതൊരു വിവേചനമില്ലാതെ ആ ശബ്ദം പ്രയോഗിക്കും. ഇന്നടുത്ത് ഇന്നതേ പാഠങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പം ജ്ഞാനപൂർവം എന്ന് പറഞ്ഞാൽ ജ്ഞാനപൂർവകമായ കർമ്മമൊന്നും കേവല കർമ്മമൊന്നും ധരിക്കും. ജ്ഞാനം എന്ന് പറയുന്നത് ഉപാസന എന്നുള്ളത്. അപ്പോൾ ഉപാസനയോട് കൂടിയ കർമ്മങ്ങൾ കേവല കർമ്മങ്ങൾ മനസ്സിലാക്കുന്നു. അത്ര കേവലം പിതൃലോകാദി പ്രാപ്തി ഫലം, കേവലമായ കർമ്മങ്ങൾ, കാമനയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ പിതൃലോകം പോലുള്ള ലോകങ്ങളെ പ്രാപ്തിക്ക് മാത്രമേ അത് ഉപകരിക്കുന്നുള്ളൂ. ജ്ഞാനപൂർവകം ദേവലോകാദി ബ്രഹ്മലോകാന്ത പ്രാപ്തി ഫലം. ഉപാസനയോടുകൂടിയാണെങ്കിൽ ജ്ഞാനപൂർവകം എന്ന് വെച്ചാൽ ഉപാസന കർമ്മം, അതാണ് ഉപാസന കർമ്മ സമുച്ചയം. അങ്ങനെ ഭാഷകാരൻ അംഗീകരിക്കുന്നുണ്ട്. ഉപാസന കർമ്മ സമുച്ചയം, ഉപാസനയും കർമ്മവും ഒരുമിച്ചാവാം. അതിനെ തന്നെ ചില സമയത്ത് ജ്ഞാനകർമ്മ സമുച്ചയം എന്നും പറയും. കാരണം ഇവിടെ ഇപ്പം ജ്ഞാനപൂർവകം കർമ്മ എന്ന് പറഞ്ഞു. ഇപ്പം ജ്ഞാനകർമ്മ സമുച്ചയമാണ്. പക്ഷേ ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉപാസന. മറിച്ച് ബ്രഹ്മാത്മജ്ഞാനവും കർമ്മവുമായിട്ട് സമുച്ചയത്തെ അംഗീകരിക്കുന്നില്ല, നിഷേധിക്കുന്നു. ഇത് വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കിയാലും ഭാഷയും മനസ്സിലാകത്തില്ല. പല ജ്ഞാനശബ്ദമൊക്കെ പലർക്കും പണ്ഡിതന്മാർക്ക് വരെ ചിലപ്പോൾ ആശയക്കുഴപ്പമുണ്ടാകും. കാരണം ജ്ഞാനത്തിന് ഉപാസന എന്നുള്ളൊരർത്ഥം എന്നുള്ള ഉണ്ടെന്നുള്ളത് സാധാരണഗതി ചിന്തിക്കാൻ പറ്റും. പക്ഷേ അത് തുടർന്ന് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ജ്ഞാനപൂർവകം ദേവലോകാദി ബ്രഹ്മലോകാന്ത പ്രാപ്തി ഫലം. അതുകൊണ്ട് തെറ്റായി വ്യാഖ്യാനിക്കും. തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ വെറും കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പിതൃലോകത്തിൽ മറ്റുമ്പോൾ പിന്നെ ജ്ഞാനവും കർമ്മവും കൂടെ ഉണ്ടെങ്കിൽ ദേവലോകത്തിൽ പോവാം. അപ്പം ജ്ഞാനി കർമ്മം ചെയ്താൽ ദേവലോകത്തിൽ പോവും. അതുകൊണ്ട് ജ്ഞാനി കർമ്മം ചെയ്യാൻ പാടില്ല, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. ഒരു 10-30 വർഷം മുമ്പ് ഈ ഭാഷയും ബൃഹദാരണ്യ ഉപനിഷത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പണ്ഡിതൻ്റെ അടുത്ത് പോയി. കേരളത്തിൽ അന്ന് ജീവിച്ചിരുന്ന വലിയൊരു പണ്ഡിതൻ അതിങ്ങനെയാണ് പഠിപ്പിച്ചത്. ജ്ഞാനി കർമ്മം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ജ്ഞാനത്തോടുകൂടി കർമ്മവും വന്നു കഴിഞ്ഞാൽ ദേവലോകത്തിലും ബ്രഹ്മലോകത്തിലും പോകും. അതുകൊണ്ടാണ് ജ്ഞാനി കർമ്മം ചെയ്തതെന്ന് പറയുന്നത്. കാരണം ഇവിടെ ഈ ജ്ഞാനം എന്നുള്ളതിന് ഉപാസന എന്നുള്ള അർത്ഥം അവിടെയെങ്കിലും പറയുന്നില്ല, ഭാഷയത്തിലില്ല, വ്യാഖ്യാനങ്ങളിലേ ഉള്ളൂ. ഇതിൻ്റെ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കണം. അത് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കാതെ മനസ്സിലാക്കുക വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ ആൾക്കാർ ഈ അദ്വൈതികളെന്ന് പറയുന്നവരെല്ലാം സ്വയം പഠിച്ചവരാണ് മിക്കവാറും പേരെല്ലാം. ഗുരുമുഖത്ത് നിന്ന് പഠിച്ചവർ ഇവിടെ വളരെ കുറവാണ്, പ്രത്യേകിച്ചും ഗൃഹസ്ഥന്മാർ. അതുകൊണ്ട് അവർക്കത് മനസ്സിലായിട്ടില്ല ഇങ്ങനെ. പിന്നെ ഇതൊന്നും ഇന്നും ആരും പഠിക്കുന്നില്ല. ബൃഹദാരണ്യ ഉപനിഷത്ത് ഭാഷ്യ അങ്ങനെയൊന്നും ഇന്ന് പഠിക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊന്നും ആരും പഠിക്കാറില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കാറുമില്ല. മനസ്സിലാക്കിയാൽ ഇങ്ങനെയുള്ള തകരാറും വരും. അതുകൊണ്ട് പറയുന്നു, ജ്ഞാനപൂർവകമായ കർമ്മം, ഉപാസനാസഹിതമായ കർമ്മം ദേവലോകാദി ബ്രഹ്മലോകാന്തപ്രാപ്തി. അല്ലാതെ ജ്ഞാനവും കർമ്മവുമായിട്ട് യോജിക്കത്തില്ല. ജ്ഞാനകർമ്മ സമുച്ചയം ഭാഷകാരൻ നിഷേധിക്കുന്നു. ജ്ഞാനത്തിൽ കർമ്മമേ ഇല്ല, ഉപാസനയും കർമ്മവും ആകാം. അതിൻ്റെ ഫലം ഇതാണ്. ഇത് ഈശാവാസ്യത്തിൽ ചർച്ച ചെയ്തതാണ്. തഥാജ ശാസ്ത്രം ആത്മയാജി ശ്രേയാൻ ദേവയാചന ഇത്യാദി. ആത്മയാജി ഉപാസനാണ്. ഇവിടെ പലതരത്തിലുള്ള ഉപാസനകളുണ്ടല്ലോ. അത് ദേവയാജിയേക്കാൾ ശ്രേഷ്ഠനാണ്. ഈ വേദത്തിൽ പറയുന്ന ഉപാസന പലതരത്തിൽ പറയുന്നുണ്ട്. ഉപാസനയുടെ ഒരു കുറച്ചുകൂടി ഒരു ആധ്യാത്മികമായ ഭാവമാണ് ഈ കർമ്മയോഗം എന്ന് പറയുന്നത്. അതും ഒരു തരത്തിൽ ഉപാസനയാണ്, കാരണം അവിടെ കർമ്മമുണ്ടല്ലോ. ഭാഷകാരനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനകർമ്മ സംശയത്തെ അംഗീകരിക്കുന്നു. ജ്ഞാനവും കർമ്മവും ഒരുമിച്ചാകാം. ഇത് അദ്വൈതം അനുസരിച്ചിട്ടാണ് പറഞ്ഞത്. ജ്ഞാനവും കർമ്മവും ഒരുമിച്ച് സാധ്യമല്ല. കാരണം ജ്ഞാനം ആത്മാവ് അകർത്താവണമെന്ന് അറിയുന്നതാണ്. അവിടെ എങ്ങനെ കർമ്മം ശരിയാകും? കർമ്മം ചെയ്തതിന് കർത്തൃത്വ ബോധം വേണം. അസമയം കർമ്മം ചിത്തശുദ്ധി കർമ്മം വേണമെന്നും പറയുന്നു. അവിടെ എങ്ങനെയുള്ള കർമ്മമായിരിക്കണം? അത് കാമനയില്ലാത്ത കർമ്മം. അപ്പോൾ കാമനയില്ലാത്ത കർമ്മം എങ്ങനെയാണ്? അത് നമ്മൾ ഗീത ചർച്ച ചെയ്യും. കർമ്മം എങ്ങനെയൊക്കെ അനുഷ്ഠിക്കാം? ഈശ്വരഭാവനയോടുകൂടി എങ്ങനെ ചെയ്യാം? അവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു, ആത്മഭാവനയോടുകൂടിയും കർമ്മം ചെയ്യാം. ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യുക, അതുമാകാം. അതും ഒരു സാധന എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നത്. ശങ്കരാചാര്യരുടെ അഭിപ്രായം അനുസരിച്ച് ഞാനിൽ പിന്നെ കർമ്മമേ ഇല്ല, കർമ്മസന്യാസമാണ് അവിടെ. പക്ഷെ വീണ്ടും ഒരു സാധനയായിട്ട് കർമ്മത്തെ നിർദ്ദേശിക്കുമ്പോൾ ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യാമെന്നാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അന്ന് പലരും ചോദിച്ചത് എന്ത്, അതെങ്ങനെ സാധ്യമാകും, അതെന്താണ്, എന്തുകൊണ്ടങ്ങനെ പറയുന്നു, ആത്മഭാവനയോടെ കർമ്മം ചെയ്യാൻ പറ്റുമോ, കർമ്മം ചെയ്യുമ്പോൾ ആത്മഭാവന കാണുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അതെങ്ങനെ യോജിക്കും? അതിവിടെ പറയുന്നുണ്ട്, സർവത്ര പരമാത്മഭാവന പുരസ്സരം നിത്യം കർമ്മ അനുതിഷ്ഠൻ ആത്മയാജി. പരമാത്മഭാവനയോടുകൂടി നിത്യകർമ്മങ്ങളെ ചെയ്യുക. നിത്യകർമ്മം എന്ന് വെച്ചാൽ അന്നത്തെ രീതിക്ക് നിത്യ അഗ്നിഹോത്രവും മറ്റും, ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവർ, ബ്രഹ്മഗ്നു, ബ്രഹ്മമാഹുതം, അവതൊക്കെ വ്യാഖ്യാനിച്ചു എന്ന് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിത്യകർമ്മ അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ ആത്മഭാവനയോടുകൂടി ചെയ്യുക. അതാണ് ഇവിടെയും പറയുന്നു, സർവത്ര പരമാത്മഭാവന പുരസരം നിത്യാനുതിഷ്ഠൻ നിത്യം കർമ്മ അനുഷ്ഠിക്കും. അപ്പോൾ ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യാം, പക്ഷെ അത് ഉപാസനയാണ്. കാരണം കർമ്മം അവന് ഒഴിവാക്കാൻ പറ്റുന്നില്ല, കർമ്മം ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അവിടെ കർത്തൃത്വഭാവന വരുന്നു, പക്ഷെ ആ കർത്തൃത്വഭാവനയെ ആത്മഭാവന കൊണ്ട് ഒഴിവാക്കും. അങ്ങനെ ഒരു അഭ്യാസം ചെയ്യുന്നുകൊണ്ട് അത് ഉപാസനയിൽ പെടുന്നതാണ്. തത്വജ്ഞാനത്തിൽ വിശേഷിച്ച് അഭ്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ആത്മയാജി എന്ന് പറയുന്നു. അങ്ങനെ ആത്മയാജി, അവിടെ കാമനയില്ല. ആത്മഭാവന എന്ന് പറയുന്നത് കൊണ്ട് കർമ്മത്തെ സംബന്ധിച്ച് കാമനയില്ല. നിത്യകർമ്മത്തെ സംബന്ധിച്ച് വേദത്തിൽ നേരിട്ട് ഫലത്തെയൊന്നും പറയുന്നുമില്ല. സ്വർഗത്തിന് വേണ്ടി അശ്വമേധം ചെയ്യണമെന്ന് പറയുന്നതുമില്ല, ഇന്ന ഫലത്തിന് വേണ്ടി നിത്യകർമ്മം ചെയ്യണമെന്ന് പറയുന്നതുമില്ല. അതുകൊണ്ട് നിത്യകർമ്മത്തിന് ഫലമില്ല എന്ന് പൂർവമീമാംസകർ, ഉണ്ടെന്ന് അദ്വൈതികൾ. അങ്ങനെയുള്ള കർമ്മങ്ങൾ ആത്മഭാവനയോടുകൂടി ചെയ്യണം. പക്ഷേ അത് ഉപാസനയാണ്. ഉപാസന സമുച്ചിത കർമ്മം. ഉപാസന പലതരത്തിലുണ്ട്, നൂറുകണക്കിന് ഉപാസനകളുണ്ട്. സാന്ദോഹിത്യത്തിന് ഒരുപാട് ഉപാസനകളുണ്ട്, പലതും നമ്മൾ ചർച്ച ചെയ്യാതെ പോയി. ഇവിടെ ഇപ്പോൾ വരുന്നു ഉപാസന. ഉപാസന ഇന്ന രീതിയിലെന്നില്ല. ഉപാസന എന്ന് പറയുമ്പോൾ ഭാവനയാണ്, മാനസിക ഭാവന. കൽപ്പിക്കുകയാണ് ഇന്നതാണോ, കുതിര എന്താണെന്ന് നമുക്കറിയാം. അതിന് വാലും കൊമ്പും തിരയുമുള്ള ഒരു ജീവിയാണ്. ഉഷ പറയുന്നു കുതിരയുടെ ശിരസ് ഉഷസ്സാണ്, പ്രഭാതമാണ് അല്ലെങ്കിൽ ബ്രാഹ്മ മുഹൂർത്തമാണെന്നൊക്കെ പറയുമ്പോൾ അത് ഭാവനയാണ്, അത് തത്വജ്ഞാനമെന്നല്ല പറയുന്നില്ല അതിന്. എന്തുകൊണ്ട്? തത്വജ്ഞാനം എന്ന് പറയുന്നത് വസ്തുതന്ത്രം, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കുതിരയെ കാണുമ്പോൾ ഇത് കുതിരയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തുതന്ത്രം, അത് തത്വജ്ഞാനമാണ്. കുതിരയുടെ തല കാണുമ്പോൾ ഇത് കുതിരയുടെ തലയാണെന്നറിഞ്ഞാൽ വസ്തുതന്ത്രം. പക്ഷെ അതിനെ കണ്ടിട്ട് പറയുകയാണ് ഇത് പ്രഭാതമാണെന്ന് പറഞ്ഞാൽ അത് കർത്തൃതന്ത്രം. എന്നുവെച്ചാൽ താൻ ഭാവന ചെയ്യുകയാണ് മനഃപൂർവ്വം. എന്തുകൊണ്ട്? വേദം പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഭാവന ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഫലം? അതുകൊണ്ട് ഹിരണ്യഗർഭപ്രാപ്തി വരെയുള്ള ഫലം ഉണ്ടാകുന്നു. ഇത് വേദത്തിൽ പറയുന്നതിന് വിശ്വസിച്ച് ചെയ്യുന്നു, അതാണ് ഭാവന എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനവും ഭാവനയാണ്, അതും കർത്തൃതന്ത്രമാണ്, വസ്തുതന്ത്രമല്ല, ഭാവനയാണ്. ഇനി അത് വസ്തുതന്ത്രമാണെങ്കിൽ അത് ജ്ഞാനം തന്നെ, അതിന് ധ്യാനം എന്ന് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? വസ്തു എങ്ങനെയോ അതിനെ അറിയുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ പൊതുവെ അങ്ങനെയല്ല, അങ്ങനെ ഭാവിക്കുക. അത് പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട് ഭാഷകാരൻ പല. ഇനിയും പറയും, സ്ഥലഗ്രാമത്തിൽ നിന്ന് വെച്ചിട്ട് വിഷ്ണുവാണെന്ന് ഭാവന ചെയ്യുന്നു, അല്ലെങ്കിൽ ധ്യാനിക്കുന്നു. ഇത് ജ്ഞാനമല്ല, എന്തുകൊണ്ട്? മുമ്പിൽ ഇരിക്കുന്ന സ്ഥലഗ്രാമമാണ്, ഒരു കല്ലിൻ്റെ കഷണമാണ്. പക്ഷെ അതിൽ ഭാവന ചെയ്യുകയാണ് ഇത് വിഷ്ണുവാണ്. വിഷ്ണുവിനെ കുറിച്ച് കുറേ ഭാവനകളുണ്ട്, അതിന് ഇതിലേക്ക് ആരോപിക്കുക. അത് വസ്തുതന്ത്രമല്ല. വസ്തുതന്ത്രമാണെങ്കിൽ ഇത് സ്ഥലഗ്രാമം എന്നറിയുന്നതാണ് വസ്തുതന്ത്രം. അത് ഭാവന, കൽപ്പന ആണ്. മിക്കവാറും എല്ലാ ധ്യാനവും അങ്ങനെയാണ്. ഒരു സങ്കല്പത്തിലുള്ള ഒരു വിഷയത്തെ മറ്റൊന്നിൽ ആരോപിച്ച് ചിന്തിക്കുന്നു. അതുകൊണ്ട് കർമ്മയോഗം വരെയുള്ളതെല്ലാം ഉപാസനയാണ്. കർമ്മയോഗം ഒരു ഉപാസനയാണ്. തത്വജ്ഞാനം കേവലം തത്വമസി, ആ തത്വജ്ഞാനം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലെങ്കിൽ ഈ പറയുന്ന ജ്ഞാനപൂർവകം എന്നൊക്കെ പറയുന്നതിനെ തത്വം ആശയപ്പെടുത്തുന്നു. ആത്മയാജി, അങ്ങനെ കർമ്മം ചെയ്യുന്നവൻ, ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യുന്നവൻ, ശ്രേയാൻ ദേവ, വേറെ സന്ദർഭത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഒരു ദേവയാജിയേക്കാൾ കാമനയോടുകൂടി കർമ്മം ചെയ്യുന്നു. ദേവന്മാരെ എന്തിനാണ് പൂജിക്കുന്നത്? യാഗത്തിലൂടെ പ്രീതിപ്പെടുത്തുന്ന എന്തിന്? സ്വർഗാദിഫലങ്ങൾക്ക് വേണ്ടിയാണ്, സ്വർഗാദിഫലങ്ങളെ ആഗ്രഹിക്കുന്നുകൊണ്ടാണ്. എല്ലാം വേറെ വേറെ കാര്യങ്ങളാണ്. സ്മൃതിശ്ച ദ്വിവിധം കർമ്മ വൈദികം. അനുസ്മൃതിയിലും പറയുന്നുണ്ട് വൈദിക കർമ്മം രണ്ടു തരത്തിലാണ്. ഒന്ന് കേവലമായ കർമ്മം, മറ്റൊന്ന് ഉപാസനയോടുകൂടി വരുന്ന കർമ്മം. രണ്ടിനും ഫലം രണ്ടാണ്. ഇത്യാദ്യഹ, ഈ കർമ്മങ്ങളുടെയൊക്കെ ഫലം എന്താണ്? ഒന്നുകിൽ പുണ്യത്തിൻ്റെ വൃദ്ധി ഉണ്ടാകും, ഉണ്ടായിക്കഴിഞ്ഞാൽ ദേവലോകപ്രാപ്തി. ഇനി നിഷിദ്ധമായതൊക്കെയാണ് ചെയ്യുകയാണെങ്കിൽ അത് പാപം വർദ്ധിക്കും. സ്ഥാവരാന്ത അധോഗതി നേരത്തെ പറഞ്ഞു. ഇനി ഇതിൻ്റെ മധ്യത്തിലാണെങ്കിലോ പറയുന്നു സാമ്യേജ ധർമാധർമ്മയോഹു മനുഷ്യത്വപ്രാപ്തി. പുണ്യപാപങ്ങൾ സാമ്യമായി വരുമ്പോൾ മനുഷ്യലോകം, മനുഷ്യജന്മം. ഏവം ബ്രഹ്മാദ്യാഹ സ്ഥാവര അന്ത സ്വാഭാവിക അവിദ്യാദി ദോഷവതോ ധർമാധർമ്മ സാധനകൃത സംസാരഗതിർ നാമരൂപ കർമാശ്രയ. അടുത്ത് പറയും നാമരൂപങ്ങളെക്കുറിച്ച്. ഇത് ഈ വ്രതാണ്യത്തിൽ തന്നെ പറയും, സപ്താന്ന ബ്രാഹ്മണത്തിൽ. അതിപ്പോൾ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഏവം ബ്രഹ്മാദ്യ സ്ഥാവരാന്ത, ഈ സ്ഥാവരങ്ങൾ ഉച്ചലതാദികം തുടങ്ങി ബ്രഹ്മം വരെ, ഹിരണ്യഗർഭൻ വരെ ഉള്ള സംസാരഗതി, അന്ത സംസാരഗതി, ഇതെല്ലാം സംസാരം തന്നെ. ആ ബ്രഹ്മഭവനാന്തോ എന്ന് പറഞ്ഞില്ലേ, ആ ബ്രഹ്മലോകം തന്നെ. നമുക്ക് അല്പസ്വല്പം വ്യത്യാസപ്പെടുത്തി പറയുന്നതാണ്. സ്വാഭാവിക അവിദ്യാദി ദോഷബുദ്ധോ, സ്വാഭാവികമായ അവിദ്യാദി ദോഷങ്ങളുണ്ട്. അവിദ്യ, കാമകർമ്മം, ഇതൊക്കെയാണ് ദോഷങ്ങൾ. സ്വാഭാവികം ഒന്നിച്ച് അത് അനാദിയായ ജീവനിൽ ഉള്ളതാണ്. ആ ജീവഭാവം തന്നെ ഈ ദോഷങ്ങളുള്ളത് കൊണ്ടാണ് ആ ജീവന് ഉണ്ടാകുന്ന സംസാരഗതി. എങ്ങനെ? ധർമാധർമ്മ സാധനകൃത പുണ്യപാപ പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും സാധനങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടുവരുന്ന ആ സംസാരഗതി നാമരൂപ കർമാശ്രയ നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം, പിന്നെ കർമ്മം അല്ലെങ്കിൽ ഉപാസനയും കർമ്മവും ഇതിൻ്റെയൊക്കെ ഫലമായി കിട്ടുന്നതാണ്. തദ്വേദം വ്യാകൃതം മുമ്പ് പറഞ്ഞ ഈ ബ്രഹ്മാതിസ്ഥാപരാന്തം എന്ന് പറഞ്ഞ ഇതാണ് ഈ വ്യാകൃത പ്രപഞ്ചം, പ്രകടമായിരിക്കുന്ന പ്രപഞ്ചം, നാമരൂപാത്മകമായി പ്രകടമായിരിക്കുന്ന ഈ പ്രപഞ്ചം സാധ്യസാധന രൂപം, സാധ്യം ഫലം, സാധന ഉപായങ്ങൾ, സാധ്യം ഹിരണ്യഗർഭപ്രാപ്തി, ഹിരണ്യലോക പദപ്രാപ്തി, സാധനം അതിൻ്റെ ഉപായങ്ങളായിരിക്കുന്ന കർമ്മ ഉപാസനകൾ, ഇതാണ് ഈ ജഗത്ത്. പ്രാഗുത്പത്തേഹേ, സൃഷ്ടിക്കു മുമ്പ് അനാദിയായിരിക്കുന്ന ഈ ജഗത്ത് ഇതിങ്ങനെ പ്രകടമാകുന്നതിന് മുമ്പ് ഒരവസ്ഥയുണ്ടല്ലോ, അവ്യാകൃതമാസി, അവ്യാകൃതമായിരുന്നു, പ്രകടമാകാതിരുന്നു. സയേഷ ബീജാങ്കുരാദിവത് അവിദ്യാകൃത സംസാര ആത്മനെ ക്രിയാകാരകഫല അധ്യാരോപലക്ഷണോ അനാദിരനന്ദുവാനുള്ള ഇത്യേതസ്മാത് വിരക്തസ്യ അവിദ്യാനുവർത്തയേ തദ്വിപരീത ബ്രഹ്മവിദ്യാ പ്രതിപത്യർത്ഥോ ഉപനിഷത്ത് ആരഭ്യതേ. ഉപനിഷത്ത് എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നു. സയേഷ ബീജാങ്കുരവ, അതായത് ഇവിടെ പറഞ്ഞു സംസാരം അനാദിയാണെന്ന് പറഞ്ഞു. അനാദി എന്ന് പറഞ്ഞാൽ എന്താണ്? തുടക്കമില്ല. പിന്നീട് പറയുന്നു ഇത് പ്രാഗുത്പത്തേഹ അവ്യാകൃതം, ഉത്പത്തിക്ക് മുമ്പ് അവ്യാകൃതമായിരുന്നു. ഇതിലും വൈരുദ്ധ്യം തോന്നുന്നു, സാധാരണ വേദാന്ത അദ്വൈതത്തിൽ തോന്നുന്നു വൈരുദ്ധ്യം. ഒരിടത്ത് പറയുന്നു ഇതിന് തുടക്കമില്ല, പിന്നെ പറയുന്നത് സൃഷ്ടിക്ക് മുമ്പ്. അപ്പോൾ സൃഷ്ടി തുടക്കമായല്ലോ. അതിന് ആണ് സമാനം പറയുന്നത് സദ്യവീതം വ്യാകൃതം സാധ്യസാധന രൂപം ജഗത് പ്രാഗുത്പത്തേ, ഉത്പത്തിക്ക് മുമ്പ് അവ്യാകൃതമായിരുന്നു. എങ്ങനെ? സയേഷ ബീജാങ്കുരാധിപത്, ബീജാങ്കുരത്തെ പോലെ. ബീജാങ്കുരം എന്ന് പറയുന്നത് അനാദി അനന്തമാണ്. ബീജത്തിൽ നിന്ന് അങ്കുരം ഉണ്ടാകുന്നു, അങ്കുരത്തിൽ നിന്ന് ബീജം ഉണ്ടാകുന്നു. ഇതിൽ ഇന്നതാണ് ആദ്യം ഉണ്ടായതെന്ന് പറയാൻ കഴിയില്ല, ഒരിക്കലും അത് സാധ്യമല്ല. കാരണം അങ്കുരം കൂടാതെ, വൃക്ഷം കൂടാതെ ബീജം ഉണ്ടാകത്തില്ല, വിത്തുണ്ടാകത്തില്ല, വിത്ത് കൂടാതെ ഒരിക്കലും വൃക്ഷം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിൽ ആദ്യം ഒന്നിനെ കൽപ്പിക്കാൻ പറ്റത്തില്ല. ഏതിൽ നിന്ന് ഏതുണ്ടായി? രണ്ടിൽ നിന്ന് രണ്ടും ഉണ്ടാകുന്നു. ബീജത്തിൽ നിന്ന് അങ്കുരം ഉണ്ടാകുന്നു, അങ്കുരത്തിൽ നിന്ന് ബീജം ഉണ്ടാകുന്നു. ഇതിൽ ആദ്യ ഇതിന് പറയാൻ കഴിയാത്തത് കൊണ്ട് അത് അനാദിയാണ്, അതിനൊരാദിയില്ല. പക്ഷേ ബീജാവസ്ഥ എന്ന് പറയുന്നതിന് അവ്യാകൃതമൊന്നും അങ്കുരാവസ്ഥയെ വ്യാകൃതമൊന്നും പറയാം. ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. സൃഷ്ടിയുടെ ആദി കണ്ടുപിടിക്കാൻ മനുഷ്യന് പറ്റത്തില്ല, ജീവന് കഴിയില്ല. എന്തുകൊണ്ട്? അവനല്ലോ സൃഷ്ടിച്ചത്, അതുകൊണ്ട് അത് കഴിയാത്ത. ജീവനല്ലല്ലോ സൃഷ്ടിക്കുന്നത്, ജീവൻ സൃഷ്ടമാണ്, സൃഷ്ടിയുടെ ഭാഗമാണ്. അതുകൊണ്ട് സൃഷ്ടിയുടെ ആദി ഒരിക്കലും ജീവൻ കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് സർവജ്ഞനെ കഴിയും. അതുകൊണ്ട് ജീവനെ ശ്രുതി ബോധ്യപ്പെടുത്തുന്നത് എന്താണിത്? ബീജാങ്കുരവത് അനാദിയാണ്, അനന്തവുമാണ്. ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ബീജവും വിഷവും ഇങ്ങനെ അനാദി അനന്തമായി പോയിക്കൊണ്ടേയിരിക്കുന്നു. സയേഷ ബീജാങ്കുരവത് അതിവത് അവിദ്യാകൃത. ആത്യന്തികമായി ഇത് അവിദ്യാകൃതമാണ്, അനാദി അനന്തമായിരിക്കുന്നതുകൊണ്ട് ഇത് സത്യമാകണ്ടേ എന്ന് ചോദിച്ചു. അനാദി അനന്തമാകുന്നതുകൊണ്ട് സത്യമല്ല, കാരണം ഇത് അവിദ്യാകൃതമാണോ അജ്ഞാനകൃതമാണോ? സംസാര ആത്മനി ക്രിയാകാരകഫല അധ്യാരോപലക്ഷണം, ഇതെന്താണ്? അതെന്താ അങ്ങനെ പറയുന്നു? അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിൽ ക്രിയാകാരകഫല അധ്യാരോപമാണ് എല്ലാം ആരോപിച്ചിരിക്കുന്നു. ഇവിടെ തന്നിൽ താന്ന് വെച്ചാൽ അവിടെ പരമാത്മാവിൽ, പരമാത്മാവിൽ ആരോപിതമാണിത് എന്ന് പറഞ്ഞാൽ എന്താ? പരമാത്മാ സത്യം, ഇത് അതുപോലെ സത്യമല്ല. പരമാത്മാ മാറ്റമില്ലാതിരിക്കുന്നു, ഇത് ബീജാങ്കുരത്തെ പോലെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതങ്ങനെ സത്യമാകും? സത്യമല്ല എന്ന് പറഞ്ഞാൽ അതാണ് കൽപ്പിതമെന്ന് പറയുന്നത്. പരമാത്മാ സത്യമായി തന്നെ നിലനിൽക്കുന്നു, മാറ്റം കൂടാതെ നിലനിൽക്കുന്നു, ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ആ പരമാത്മാവിൽ ബീജാങ്കുരത്തെ പോലെ, രാത്രിയും പകലും പോലെ, നിദ്രയും ജാഗ്രതയും പോലെ. അത് ജീവന്റെ അനുഭവമാണ്, നിദ്രയും ജാഗ്രതയും. നിദ്രയിൽ ഇതെല്ലാം വ്യാകൃതം, ഒന്നും പ്രകടമാകുന്നില്ല, ഒന്നും അറിയുന്നില്ല, അവ്യാകൃതം. ഇനി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു?

പറയാൻ കഴിയത്തില്ല. അത് അനാദിയാണ്. അവിടെ മനസ്സിലാവും എന്താണ്? ആ ജാഗ്രതത്തിൽ ക്രിയാകാരക ഫലങ്ങൾ എല്ലാം തന്നെ ആരോപിച്ചിരിക്കുന്നു. ആരോപിക്കുന്നെന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇത് വാസ്തവമായിരുന്നെങ്കിൽ തന്നിൽ നിന്ന് ഇത് മാറാൻ പാടില്ല, ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത് തന്നിൽ നിന്ന് മാറിപ്പോകുന്നു, സദാ ഇത് ബോധത്തെ നിലനിൽക്കുന്നില്ല, മാറിപ്പോകുന്നു. ഈ ക്രിയാകാരക ഫലങ്ങളെല്ലാം ഉണ്ടെന്നോ ഇല്ലെന്നോ എല്ലാം പറയുന്നത് കേവലം ഈ ബോധത്തെ ആശ്രയിച്ചിട്ടാണ്, കേവലം അറിവിനെ ആശ്രയിച്ചിട്ടാണ് ഇത് പറയുന്നത്. ആ അറിവിൽ ഇത് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് പറയുന്നു അവിദ്യ അവിദ്യാകൃത അവിദ്യ അജ്ഞാനം. ആരുടെ? ഇത് കാണുന്നവൻ്റെ അവിദ്യ. വേറെ ആരുടെ? ആരാണോ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ വിദ്യയാണ്. കാരണം കാണുന്നവനാണ്. ഈ കാണുന്ന ആരാ? കാണുന്നത് തന്നെയാണ് ചൈതന്യം, ബോധം, അറിവ്. അതാണല്ലോ ഇതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ ഈ ക്രിയാകാരക ഫലം എപ്പോഴും അനുഭവിക്കാൻ പറ്റുന്നില്ല. അത് മറഞ്ഞു പോകുന്നു, പ്രകടമാകുന്നു, മറയുന്നു, പ്രകടമാകുന്നു. സ്ഥായി അല്ലാത്തതുകൊണ്ട് പറയുന്നു അത് അവിദ്യാകൃതമാണ്, അജ്ഞാനകൃതമാണ്. ആരോപിതമായതല്ല, അജ്ഞാനകൃതമാണ്. ഇത് സ്ഥായി അല്ലെങ്കിൽ ഇത് ഇല്ലാത്തതാണെന്നാണ്. ഇല്ലാത്തതാണെങ്കിൽ ഇത് ആരോപിതമാണ്. അത് അനാദിഹി, അനാദിയായിരിക്കുന്നു. തുടക്കം അറിയത്തില്ല, അനന്ത എന്ന് അവസാനിക്കുന്നു അറിയത്തില്ല. ഈ അറിവിൽ ഇതിങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനർത്ഥ, ഈ അറിവ് ഇതിൽ നിന്നെല്ലാം സ്വതന്ത്രമായിരുന്ന ആ സ്വാതന്ത്ര്യം എല്ലാവരും ആഗ്രഹിക്കുന്നു, എല്ലാ ജീവന്മാരും. പക്ഷെ സ്വതന്ത്രമാകാൻ പറ്റുന്നില്ല, ഇത് പെട്ടുപോകും. അതുകൊണ്ട് ഇത് അനർത്ഥമായി ഇതി എന്നുള്ളത് കൊണ്ട് ഏതസ്മാത് വിരക്തസ്യ. അപ്പോൾ ചിലർക്ക് ഇതിനോട് ചിന്തിക്കുന്നവർക്ക് ഇതിൽ നിന്ന് വിരക്തി ഉണ്ടാകും, ഇതിനോട് താല്പര്യമില്ലായ്മ വരുന്നു. ഈ അനാദി അനന്തമായിരിക്കുന്ന ഈ ജീവപ്രവാഹത്തിനൊപ്പം പോകാൻ താല്പര്യമില്ലാതെ വരുന്നു. അതാണ് വിരക്തി എന്ന് പറയുന്നത്. അവിദ്യ എന്ന് വൃത്തയെ. അപ്പോൾ അയാൾ ചിന്തിക്കുന്നു എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വ്യാകൃത അവ്യാകൃത ഭാവത്തിൽ ഇതിങ്ങനെ പോകുന്നു. അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നു, മാനാഭാവം, അഭിമാനം, ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതൊഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്താ ആ താല്പര്യമില്ലാതെ ഇത് ഒഴിവാക്കുന്നതിനുള്ള ആഗ്രഹം? ഇതിങ്ങനെ പോകുന്നതിനുള്ള താല്പര്യമില്ലായ്മ, അതാണ് വിരക്കി. അപ്പോൾ അതിൻ്റെ മൂലകാരണവും കണ്ടുപിടിക്കുന്നു. അവിദ്യ എന്താ? ഈ അറിവിൽ പരമാർത്ഥത്തിൽ ഇതില്ല, ഇല്ലെങ്കിലും ഇതിനോട് താതാന്യപ്പെടുന്നു. അതാണ് അവിദ്യ, അറിവില്ലായ്മ. അപ്പോൾ അറിവില്ലായ്മ ഇല്ലാതായ ഇതെല്ലാം ഇല്ലാതാവും. ഇതിനോട് താതാത്മ്യത്തിന് കാരണമായിരിക്കുന്ന അറിവില്ലായ്മ ഇല്ലാതായി കഴിഞ്ഞാൽ ഇതും ഇല്ലാതാവും, ഈ സംസാരം ഇല്ലാതാവും. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? തദ്വിപരീത, ഈ അവിദ്യയ്ക്ക് നേരെ വിപരീതമായിരിക്കുന്നു. ഇരട്ടിന് നേരെ വിപരീതമായിരിക്കുന്ന വെളിച്ചം പോലെ ഈ അവിദ്യയ്ക്ക് വിപരീതമായിരിക്കുന്ന ബ്രഹ്മവിദ്യ പ്രതിപത്തി ആത്മാവാണ് ബ്രഹ്മവിദ്യ. അതിൻ്റെ പ്രാപ്തിക്ക് വേണ്ടി ഉപനിഷത്ത് ആരംഭിതേ, അതിനുവേണ്ടി ഉപനിഷത്ത് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പുള്ള പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് രണ്ട് അധ്യായങ്ങളിൽ ശ്രുതിയുടെ ക്രമം അനുസരിച്ച്, വേദത്തിൻ്റെ ക്രമം അനുസരിച്ച് ശതപഥ ബ്രാഹ്മണത്തിൽ ഇതിനു മുമ്പ് വരുന്ന രണ്ട് അധ്യായങ്ങളിലും കർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രവർഗീയം എന്ന് പറയുന്ന കർമ്മത്തിൻ്റെ അനുഷ്ഠാന രീതികളെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നിന്നും വിദ്യ ചർച്ച ചെയ്യുന്നുണ്ട്, ആത്മവിദ്യ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഭാഷ്യകാരം വ്യാഖ്യാനിക്കാൻ പോകുന്നിടത്തും അത് പറയുന്നുണ്ട്, ഉപാസനയാണ്. അതിനുശേഷം വരുന്ന ഉപനിഷത്തിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഈ സംസാര നിവൃത്തിക്ക് ഉതകുന്ന ഉപനിഷത്തെല്ലാം അടുത്ത് ചർച്ച ചെയ്യുന്നു. ഉഷാവ അസ്വസ്ഥ്യം, അതും ഹിരണ്യഗർഭപ്രാപ്തിക്ക് കാരണമായിരിക്കുന്ന ഉപാസനയാണ്. അത് സംസാര അന്തർഗതമാണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് അതിൻ്റെ കൂടെ വ്യാഖ്യാനിച്ചു? ആത്മവിദ്യയെക്കുറിച്ച് പറയുന്നിടത്ത് അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യം വാസ്തവത്തിൽ ഇല്ല, ഭാഷകാരൻ തന്നെ പറയുന്നു. എന്നാലും അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. കാരണം വേദം കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു, എല്ലാം സ്വർഗം പോലെയുള്ള ഫലത്തെ ഉദ്ദേശിച്ച് കർമ്മങ്ങൾ പറയുന്നു. അത് കഴിഞ്ഞ് കർമ്മത്തോട് ചേർന്ന ഉപാസന പറയുന്നു, സ്വതന്ത്രമായ ഉപാസനയെക്കുറിച്ച് പറയുന്നു. കർമ്മത്തോട് ചേർന്ന ഉപാസന

0: ഇനി സ്വതന്ത്ര ഉപാസന, ഈ സ്വതന്ത്ര ഉപാസന പോലും സംസാര ഫലത്തെ കൊടുക്കുന്നുള്ളൂ, മോക്ഷത്തെ കൊടുക്കുന്നില്ല. അതിന് ഉപനിഷത് ജ്ഞാനം തന്നെ വേണം. ഈ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഈ ഉപാസന ഇവിടെ വ്യാഖ്യാനിക്കുന്നതെന്നാണ്. പക്ഷെ അത് ഉപനിഷത്തല്ല, ഉപനിഷത്ത് അത് കഴിഞ്ഞു വരുന്നതാണ്. ബ്രഹ്മവാ ഇദമഗ്രഹാസി എന്നെല്ലാം പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന ഭാഗം മൂലം ഇവിടെ ഉപനിഷത്ത് ആരംഭിക്കുന്നത്. ഉപാസനയുടെ ഫലവും സംസാരമാണ്. കാരണം ഉപാസന കൊണ്ട് ഇതിൽ നിന്ന് മോചിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ അതും ആത്യന്തികമായി സംസാര ഫലത്തെ കൊടുക്കത്തുള്ളൂ. അദ്വൈതത്തിൻ്റെ ഭാവന ചെയ്താൽ, ധ്യാനിച്ച എന്തെങ്കിലും കാമനയോടുകൂടി അതിൻ്റെയും ഫലം സംസാരം തന്നെ. ബ്രഹ്മാത്മേകത്വ ജ്ഞാനം അതൊന്നുകൊണ്ട് മാത്രമേ മുക്തി സാധ്യമാകൂ, മറ്റൊരു തരത്തിലുള്ള ഉപാസന കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ബ്രഹ്മവിദ്യാ പ്രതിപത്തി അർത്ഥം ഈ അവിവേകത്തെ നശിപ്പിക്കുന്ന ബ്രഹ്മവിദ്യാപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് ഉപനിഷത്ത്. ഈ സന്ദർഭത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുള്ള എന്താണോ, ബീജാങ്കുരവത് അനാദിരനന്ത പ്രപഞ്ചം. ബീജാങ്കുരത്തെ പോലെ അനാദിയായും അനന്തമായും ഇരിക്കുന്നു. അനാദി എന്ന് പറഞ്ഞാൽ അനാദിയില്ല, അനന്തം എന്ന് പറഞ്ഞാൽ അതിന് അവസാനം. അനാദിയും അനന്തവുമായിരിക്കുന്ന ഒന്ന് എങ്ങനെ മിഥ്യയാകും? അനന്തം എന്ന് വെച്ചാൽ നശിക്കാത്തതെന്നല്ലേ, നശിക്കാത്ത എങ്ങനെ മിഥ്യയാകും? അതുകൊണ്ട് പ്രപഞ്ചം മിഥ്യയല്ല, സത്യമാണ് എന്ന് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഭാഷ്യകാരൻ എന്ത് ഒന്നാണോ ഭാഷ്യകാരൻ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കാതെ പ്രപഞ്ചത്തെ അനാദി അനന്തം എന്ന് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇത് സത്യമാണ് പ്രപഞ്ചം. ഇത് അദ്വൈതത്തെ വിമർശിക്കുന്നവരല്ല, അദ്വൈതം പഠിച്ച് തലതിരിഞ്ഞാൽക്ക് അങ്ങനെയുണ്ട്, ഒത്തിരി തലതിരിഞ്ഞു പോയവരുണ്ട്. അനാദി അനന്തമായതുകൊണ്ട് സത്യമാണ്, പ്രപഞ്ചം സത്യമാണെന്നും പറയുന്നുണ്ട് ശങ്കരാചാര്യർ. അത് എന്ത് യുക്തി അനുസരിച്ചാണ് പറയുന്നത്? സത്തിൽ നിലനിൽക്കുന്നതല്ല, സത്തിൽ നിലനിൽക്കുന്ന ഒന്ന് സത്തിൽ നിന്ന് അന്യമല്ല, ആ രീതിയിൽ പ്രപഞ്ച സത്യം തന്നെ. പ്രപഞ്ചം മിഥ്യയെന്നും പറയുന്നുണ്ട്. അത് എങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടാലും ശരി, അനാദിയായി അനുഭവപ്പെട്ടാലും ശരി, അത് അനന്തമായി അനുഭവപ്പെട്ടാലും ശരി, ഈ സത്തിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചം, സത്തിൽ നിന്ന് അന്യമായൊരു പ്രപഞ്ചം, എങ്ങനെ? വിഷയഭാവത്തിൽ ഒരു ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം, നാമരൂപാത്മകമായി അന്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം, അങ്ങനെ ഒരു പ്രപഞ്ചമില്ല. അതാണ് പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്നത്. ബ്രഹ്മവേദം സർവം, ആത്മീയവേദം സർവം, സർവവും ആത്മാവ് തന്നെ, സർവവും ബ്രഹ്മം തന്നെ, ആ രീതിയിൽ അവിടെ ഇത് ബ്രഹ്മം, ഇത് പ്രപഞ്ചം എന്ന് വേർതിരിക്കാൻ വയ്യ. വേർതിരിച്ച അദ്വൈതമായി, അദ്വൈതത്തിൽ അങ്ങനെ വേർതിരിവില്ല, വേർതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇതം സർവം ആത്മീയവ എന്നാ പറയുന്നത്, ഇതെല്ലാം ആത്മാവ് തന്നെ, പിന്നെ എങ്ങനെ വേർതിരിക്കുന്നു? പിന്നെ എന്തിന് ഇതം സർവം എന്ന് പറഞ്ഞു? അത് ഇതം സർവമെന്ന് പ്രപഞ്ചത്തെ അന്യമായി, തന്നിൽ നിന്ന് അന്യമായി കണ്ടുകൊണ്ടിരിക്കുന്നവനോട് പറയുകയാണ്. എന്തുകൊണ്ടങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു? അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ട്. അവന് ജ്ഞാനം ഉപദേശിക്കുന്നത് എന്താണ്? ആ ജ്ഞാനം ആത്മീയവേദം സർവീതല്ല, ആത്മാവാണ്. ആത്മാവേദം സർവം എന്നുള്ള അർത്ഥത്തിൽ ഈ പ്രപഞ്ച സത്താണ്, പരമാർത്ഥമാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കാത്തത് കൊണ്ട് പലരും എന്ത് പറയും? ശങ്കരാചാര്യർ പ്രപഞ്ച സത്യം എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ എന്താ സത്യം, എന്താ പ്രപഞ്ചം, ഇത് വേർതിരിച്ചറിയുന്നു. എന്താണോ തൻ്റെ അനുഭവത്തിന് അറിവിന് വിഷയമായിരിക്കുന്നത് സർവവും പ്രപഞ്ചം തന്നെ. അതിൻ്റെ ചുരുക്കപ്പേരാണ് നാമരൂപം. കാരണം അതിനെ ഗ്രഹിക്കുന്നതിന്, ജീവൻ ഗ്രഹിക്കുന്നതിനുള്ള മുഖ്യമായ രണ്ട് ഉപായങ്ങളാണ് ശബ്ദവും അതിൻ്റെ ആകൃതി. പ്രപഞ്ചത്തിൽ ആകൃതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ധനമാനങ്ങളെല്ലാം ഉൾപ്പെടും. അങ്ങനെ പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നു. ആ പ്രപഞ്ചത്തെ തൻ്റെ അറിവിന് വിഷയമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ജീവൻ തന്നിൽ നിന്ന് അതിനെ അന്യമായി കാണും. ശരി, തന്നിൽ നിന്ന് അന്യമായി കണ്ടാൽ എന്താ ദോഷം വരുന്നത്? വാസ്തവത്തിൽ അസ്തിത്വം അല്ലെങ്കിൽ ഉണ്മ എന്ന് പറയുന്നത് തന്നിലാണ്. അത് താൻ തന്നെയാണ്. അതിനെ തൻ്റെ ദൃശ്യത്തിൽ ആരോപിക്കും, തൻ്റെ അസ്തിത്വത്തെ ഈ കാണുന്നതിൽ ആരോപിക്കും, ഇത് സത്താണ് എന്ന്. ഇങ്ങനെ ഇതാണ് അവിദ്യ, അല്ലെങ്കിൽ അവിദ്യയുടെ കാര്യം രണ്ടു തരത്തിലും പറയും. തൻ്റെ തന്നെ സ്വരൂപഭൂതമായിരിക്കുന്ന ആ ഉണ്മയെ, സത്തയെ തൻ്റെ ദൃശ്യത്തിൽ ആരോപിക്കും, എന്നിട്ടെന്ത് പറയുന്നു, ഇത് സത്താണ്. ഈ അനുഭവം, ഈ പ്രപഞ്ചതാതാത്മ്യം, സത്തയും പ്രപഞ്ചത്തെയും ഒന്നാക്കുക, അതേസമയം ആ സത്തയെ, പ്രപഞ്ചത്തെ സത്തയിൽ നിന്ന് അന്യമാക്കുക, ഇത് ചെയ്യുക, ഇതാണ് അജ്ഞാന കാര്യം എന്ന് പറയുന്നത്. അപ്പം ആ സത്ത താനാണ് എങ്കിൽ സത്തയിൽ നിന്ന് അന്യമായി ഇവിടെ ഇല്ല മറ്റൊന്നും. ഇത് സത്തെന്നറിയുന്നത് തന്നെ തന്നെ അറിയുന്നു, തന്റെ സത്തയാണ് ഇതിലെല്ലാം പ്രകാശിക്കുന്നത് എന്നുള്ള വിവേകത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
1: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Thamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.

ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.

0: ब्रह्माहिज्ञसी पृथिव्या संभावा अयज्ञहित्वा स्वधीतिस्तेति जानः प्रणिनाय महते सौभागाय अतस्त्वन्दे एव वनस्पते शतवल्षो विरोह सहस्रावल्षा विभयज्ञरुहेम इति पञ्चमोऽध्यायः। ओम्
1: Namah Shivaya. You are listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: ശരീരനെ തന്നെ മാറി മാറി ചെയ്ത് ചെയ്ത് അനുഭവിച്ച് അനുഭവിച്ച് അനുഭവിച്ച് കൊടുക്കുകയാണ് അങ്ങനെയുള്ള ഒന്ന് പരിഹാരം നമ്മൾ ചോറൊന്നുമില്ല. ഒരു ദിവസം ചോറ് ചോറ് കിട്ടിയില്ലെങ്കിൽ അന്ന് ചോറില്ല. ഇന്ന് ഓണൊന്നും വേണ്ട അന്ന് ഏകാശം അയ്യോ ഇതൊക്കെ ഇഷ്ടമാണ് പറ്റില്ല കാരണം അപ്പൊ ഇത്രയും ദിവസം അനുഭവിച്ചിട്ടും ആ വാസന പോകുന്നില്ല അവരാരും ഏത് തരത്തിലുള്ളതായ വാസനയും ഞാനിന്ന് വിട്ടുപോകുന്നില്ല. കൂടി കൂടി വിരസിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനർത്ഥം ഓരോരോ ദുഃഖത്തെ ഓർത്തിക്കാൻ വേണ്ടിയാണ് നാണസങ്കല്പം. ആ ദുഃഖം പിന്നെയും പിന്നെയും വളരെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ആറാം മാസത്തിൽ ചോറോട്ട് കുട്ടിക്കുള്ളൂ, വിശപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് ആഹാരം കഴിക്കുന്നത്. അതിങ്ങനെ കഴിച്ച് കഴിച്ച് ഇങ്ങനെ വന്നു. ഇങ്ങനെ ഒരു 10-20 വയസ്സാകുമ്പോഴേക്ക് ആറാം മാസത്തിൽ കൊടുത്ത് ചോറിന്റെ എത്ര ഇരട്ടി വേണം, അങ്ങനെ 80 വയസ്സായിരിക്കുള്ളൂ. അപ്പൊ അതുവരെ ഒരാള് കൊണ്ട ചോറ് മാത്രം ഒട്ടി കൂട്ടിച്ചോളൂ. പിന്നെ ആറുപേരുള്ള കൂട്ടാം. വിശപ്പ് മാറിയോ? മാറിയിട്ടില്ല. അപ്പൊ വാസന അവസാനിച്ചോ? ഇല്ല. ഇങ്ങനെയാണ് എല്ലാ അനുഭവങ്ങളും. ആ അനുഭവിച്ചു കഴിഞ്ഞാലും വാസന ഉണ്ടാക്കി. അപ്പൊ പിന്നെ അത് തന്നെ അനുഭവിക്കണം. എപ്പോഴെങ്കിലും അവസാനം അവസാനം ഇല്ലാതെ കൊണ്ട് നീണ്ടു നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കർമ്മവാസനയുടെ ഈ പ്രബലമായിരിക്കുന്ന വാസനകൾ നിലവിലുള്ളപ്പോൾ ഒരാൾക്ക് പിന്നെയും പിന്നെയും സംസാരാനുഭവങ്ങൾ കൂടുതൽ കൂടുതൽ അനുഭവിക്കാൻ അല്ലാതെ കൊണ്ട് അതിന് വിട്ടുപോകാൻ സാധിക്കുകയാണ്. ഇതാ ബ്രഹ്മധ്യാനം ചെയ്യുക. സ്ഥിരമായിട്ടുള്ള ഈശ്വരോപാസനം കൊണ്ട് ഭക്തിയെ വളർത്തുക. ബ്രഹ്മധ്യാനം ചെയ്യുക നിരന്തരമായിട്ട്. ഇത് രണ്ടും ചെയ്യുന്നതിനുള്ള കാരണം കൊണ്ട് അവർക്ക് വാസന. പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് വാസന ഇല്ലാതെയാവും. നിഷ്കാമതയിലേക്ക് വായിച്ച് തീവ്ര വൈരാഗ്യമൊക്കെ ഉണ്ടാവണം. അതെങ്ങനെയാ സാധിക്കുക എന്ന് ചോദിച്ചാൽ, എപ്പോഴും താൻ ഈ ബോധം ബോധസ്വരൂപനായിരുന്നു. താൻ എല്ലാ ഇന്ദ്രിയങ്ങളിലും കുടുങ്ങി പുറമേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതാണ്. പുറത്ത് കാണുന്നതായ വസ്തുക്കളൊക്കെ വേറെ വേറെ വേറെയാണ് തോന്നിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വേറെയാണ് തോന്നപ്പെടുന്ന വസ്തുക്കളൊക്കെ തന്നിൽ നിന്ന് അന്യമല്ല. എത്രയുവത്പുരണം തദാത്മകം അസൽക്കൽപാർത്ഥകം ഭാസതെ സാക്ഷാൽ തത്വമസീതി വേദവചസാ യോ ബോധയത്യാശ്രതാൻ യസാക്ഷാത്കരണാൻ പ്രവീണ പുനരാവർത്തി ദ്വാംഭോനിതോ തസ്മൈ ശ്രീ ഗുരുമോപയേമിതം ശ്രീ ദക്ഷിണാമോപയേ യസ്യൈവ സ്ഫുരണം സദാത്മകം അസൽക്കൽപാർത്ഥകം ഭാസതേ അന്തർഭാഗത്തുള്ള യാതൊരു ചൈതന്യത്തിന്റെ അല്പമായിരിക്കുന്ന സ്ഫുരണമാണോ പുറമേ കാണപ്പെടുന്നതായ പദാർത്ഥങ്ങളായിട്ട് രൂപപ്പെടുന്നത്? പക്ഷേ പുറമേയുള്ളതൊക്കെ വേറെയാണ്, തന്നിലുള്ളതായ ദ്രഷ്ടാവായിരിക്കുന്ന താനല്ല എന്ന് വിചാരിക്കാണ് ചെയ്യുന്നത്. ഇതാണ് തത്വമസി വാക്യം കൊണ്ട് ബോധിപ്പിച്ചത്. തത്വമസി എന്ന വാക്യത്തിന്റെ എന്താ അർത്ഥം? അതിനുവേണ്ടി ഒരുപാട് പാടുപെടുന്നു. തൽ എന്നുള്ളതിനെ ആ ബ്രഹ്മിനർത്ഥാണ്. ഇതായത് വാച്യാർത്ഥം, പിന്നെ ലക്ഷ്യാർത്ഥം ഇങ്ങനെയൊക്കെ ത്രിപദത്തിന് വാച്യാർത്ഥം ജീവനും ലക്ഷ്യാർത്ഥം ഈശ്വരനുമാണ്. ത്രിപദത്തിന് വാച്യാർത്ഥം ആത്മാവും ലക്ഷ്യാർത്ഥം ബ്രഹ്മവുമാണ്. ഇങ്ങനെ അത് രണ്ടും ഒന്നാണെന്നുള്ള സമർത്ഥനമാണ് ഈ ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ പിന്നെ അതിനെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവൻ ഈ ജീവന്റെ നാനാപ്രകാരത്തിലുള്ളതായ സംസാരഗതികളെയും വ്യജ്ഞാനത്തെയും മറ്റു മറ്റുമൊക്കെ വിവരിച്ച് വിവരിച്ച് ഒരു മാസം നിരൂപിക്കുന്നു. അതിന് വന്നുകൂടിയുള്ള അർത്ഥം എന്താണ്? ഞാൻ നീയാണ് എന്നുള്ളതാണ്. അത് വെച്ചാൽ ഞാനും നീയും ഒന്നാണ്. എതിനെ കാണുന്നുവോ അതൊക്കെ ഇതന്നെയാണ് അർത്ഥം. ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ എതിനെ നിങ്ങൾ കണ്ടു ആ കണ്ടതും കാണുന്നവന് ഒന്നാണ്, രണ്ടല്ല എന്നർത്ഥം. രണ്ടായത് കൊണ്ടാണ് കാണാനുള്ളതായ അവസ്ഥ ഉണ്ടാവുന്നത് എന്നിട്ട്. ഇപ്പൊ ഞാനും നീ ഒന്നാണ്, ഞാനും നീ ഒന്നാണ് ഈ കാണുന്ന വസ്തുക്കളോട് ഒക്കെ പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ബോധ്യാവുന്നില്ല. ഞാനും നീ ഒന്നാണെന്ന് വെച്ചാൽ രണ്ടാളില്ലല്ലോ. അങ്ങനെ കാണപ്പെടുന്ന വസ്തു ദൃശ്യവും ദ്രഷ്ടാവും ഒന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചോളൂ. എന്നാൽ പിന്നെ ദർശനം എന്നുള്ളതായ പ്രതീതി ഉണ്ടാവുന്നില്ല. ദൃശ്യത്തിനും ദ്രഷ്ടാവിനും ഭേദം നൽകൊണ്ടാണ് ദർശന പ്രതീതി ഉണ്ടാവുന്നത് എന്നിട്ട്. അപ്പൊ ആ ദർശനമാണ് സുഖദുഃഖാദി അനുഭവങ്ങളെ ജീവിപ്പിക്കുന്നത് മനസ്സിലെ നട്ടം. സുഖദുഃഖാദി അനുഭവങ്ങൾ ഹേതുവായിട്ടാണ് ആഗ്രഹങ്ങൾ വിരോധങ്ങളും ഉണ്ടായിത്തീരുന്നത് നട്ടം. അവ വാസനയായിട്ട് പിന്നെയും പിന്നെയും വളർന്നു വളർന്നു വളർന്നുകൊണ്ടിരിക്കുന്നു. കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതുമായ പദാർത്ഥങ്ങളിലൊക്കെ ഭേദബുദ്ധി ഉണ്ടായെന്നുള്ളത് കൊണ്ട് അവയൊക്കെ തന്നെ വേറെയാണെന്നും താനും അവയുമായിട്ട് സംബന്ധമില്ലെന്നും ആ സംബന്ധപ്പെടലാണ് തനിക്ക് സുഖം. ആ പുറമെയുള്ള വസ്തു തന്നോട് കൂടിച്ചേരണം എന്ന് വിചാരിച്ച് കണ്ടതിനെയൊക്കെ താൻ സ്വീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു നട്ടം. ഈ അനുഭവങ്ങൾ കൂടുന്തോറും പിന്നെയും പിന്നെയും അതിനുള്ള വാസന വർദ്ധിച്ചു വർദ്ധിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു നട്ടം. പരമാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ രണ്ട് വസ്തുവില്ല, ഒന്നേ ഉള്ളൂ നട്ടം. താൻ തന്നെ തന്റെ തന്നെ സ്ഫുരണമാണ് പുറമേ ഉള്ളതൊക്കെ. ആ സ്ഫുരണം ഇന്ദ്രിയത്തിൽ കൂടി മനസ്സിൽ കൂടിയും രണ്ട് പ്രകാരത്തിലും വരുന്നുണ്ട്. അങ്ങനെ വരുന്നതായ ആ സ്ഫുരണം ഈ കാണപ്പെടുന്ന ദൃശ്യ രൂപങ്ങളൊക്കെ വാസ്തവത്തിൽ ദൃഗീന്ദ്രിയത്തിന്റെ സ്ഫുരണമാണ്. ആ ദൃഗീന്ദ്രിയ ഇല്ലാന്ന് വെച്ചോളൂ, വേറെ ഉണ്ടാവുള്ള വേറൊന്നുമില്ല. അപ്പൊ രൂപങ്ങളുടെ അനുഭവം ഉണ്ടാവില്ല. ഈ ശ്രോത്രേന്ദ്രിയ ഇല്ലാന്ന് വെച്ചോളൂ, ശബ്ദങ്ങളുടെ അനുഭവം ഉണ്ടാവില്ല. ഈ പോലെ തന്നെ ഗന്ധേന്ദ്രിയും മൂക്കില്ലാച്ചോളൂ, ഗന്ധേന്ദ്രിയും ഉണ്ടാവില്ല എന്നൊക്കെ. ഇങ്ങനെ ഓരോന്നിനെയും നിരൂപിക്കുന്നതായ സമയത്ത് എന്താണ് അത് തന്നിൽ നിന്ന് അന്യമല്ല എന്ന് ബോധിക്കാനുള്ളതായ അവസരമുണ്ടെങ്കിലും എല്ലാത്തിനെയും വേറെ വേറെ വേറെയായി ബോധിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടുമാണ് അനുഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ അനുഭവങ്ങളൊക്കെ ക്ഷയിക്കാനോ നശിക്കാനോ ഉള്ളതല്ല, വളരാനും പിന്നെയും നിലനിൽക്കാനുള്ളതാണ്. ഒരനുഭവം കഴിയുമ്പോൾ ഒരു വാസന ആദ്യമായി. ഇനി പദാർത്ഥത്തിന്റെ പ്രാപ്തി ഉണ്ടാവണമെന്നില്ല, മനസ്സിന്റെ വെറും മിഥ്യാസങ്കല്പം മാത്രമതി ഈ വാസനകൾ വർദ്ധിക്കാനായിട്ട്. ധ്യായോ വിഷയാൻപുംസ സങ്കല്പേ സുഖജായതേ, സംഘാൽ സഞ്ജായതേ കാമ, കാമാൽ ക്രോധോ വിജായതേ, ക്രോധാൽ ഭവതി സമ്മോഹ, സമ്മോഹാൽ ഹൃദയഭ്രംസാൽ ബുദ്ധിനാശ, ബുദ്ധിനാശാൽ പ്രണശിനി. നോക്കൂ, ധ്യായതോ വിഷയാൻപുംസ, വിഷയങ്ങളെ മനസ്സുകൊണ്ട് സ്മരിക്കുന്നു എന്നുള്ളത് പോലും ഈ വാസനകളെ വളർത്താൻ കാരണമാകും. ജായതോ വിഷയാൻപുംസ സംഘത്തെ സുഖജായതേ, ആ പദാർത്ഥം തൽക്കാലം അടുത്ത് ഉണ്ടാവട്ടെ, ഇല്ലാതെ കണ്ടിരിക്കട്ടെ, ആ പദാർത്ഥവുമായിട്ട് സംഘമുണ്ടാകിയാവട്ടെ ജീവൻ എന്നൊക്കെ. ജായതോ വിഷയാൻപുംസ സംഘത്തെ സുഖജായതേ, സംഘാൽ സഞ്ജായതേ കാമ, അങ്ങനെ പല പ്രാവശ്യം ഈ ആ പദാർത്ഥത്തെ കുറിച്ചുള്ളതായ ചിന്തയും സംഘവും ഉണ്ടാവുന്ന ചോദ്യം, അതിൽ ആഗ്രഹം വരും. ആഗ്രഹം വന്നാൽ പ്രവർത്തിക്കാൻ തന്നെ പ്രവർത്തി സഫലമായില്ല വെച്ചാൽ ക്രോധം വരും. ക്രോധം വളർന്നുണ്ടെങ്കിൽ മോഹം വരും. ഈ സമ്മോഹ സ്മൃതി വിഭ്രമ, അതുകൊണ്ട് സ്വതേ വല്ല ബോധവും തനിക്കുണ്ടായിരുന്നു വെച്ചോളൂ, അതുപോലെ നഷ്ടപ്പെട്ടട്ട, ഇനി എന്തായാലും ഇല്ലെന്നാ ഇത് സാധിച്ചേ കഴിയൂ, ഇതനുഭവിച്ചേ കഴിയൂ എന്നുള്ള ആ ആവേശത്തോടുകൂടി ആ വിഷയത്തിന്റെ പിന്നാലെ ഓടി എന്നിട്ട് പിന്നെയും പിന്നെയും വാസനകളെ വളർത്തെ. ഇങ്ങനെ എങ്ങനെയാണ് ആ ആള് ബ്രഹ്മധ്യാനം ചെയ്യാൻ നോക്കൂ, എങ്ങനെയാണ് അദ്ദേഹത്തിന് ഭക്തി വളരെ വിഷമമാണ്. എങ്കിലും ഇതിനെ അറിഞ്ഞ് വലിയൊരു അപകടത്തിനാണ് താൻ വന്നു കൊച്ചിരിക്കുന്നത്. വലിയൊരു കാട്ടിയിൽ അകപ്പെട്ട് ഞാൻ വലിയൊരു കാട്ടിൽ അകപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വഴി അറിഞ്ഞുകൂടാ ഭഗവാനെ, എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് നിശ്ചയമില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടുത്തെ ആ ആശീർവാദം അല്ലെങ്കിൽ അവിടുത്തെ ഈ ആ വഴി നടത്തിപ്പല്ലാതെ കണ്ട് വേറെ ഒരു രക്ഷയില്ല, അതുകൊണ്ട് ഇവനെ ഉപേക്ഷിക്കരുത്, അവിടുന്ന് അല്ലാതെ കണ്ട് വേറെ രക്ഷയിലാവില്ല എന്നുള്ള സമ്പൂർണ്ണ ശരണാഗതിയോടുകൂടിയുള്ള ഈശ്വര ഉപാസനവും ഈശ്വരനുള്ള നിരന്തരമായിരിക്കുന്ന പ്രാർത്ഥനയും തന്നെ വേണം ഈ ഒരാൾക്ക് ക്രമേണ മനസ്സിൽ നിന്ന് ഈ ചിന്തകളും ഈ വാസന വികാസങ്ങളും ചിത്താദ്രീഭാവം ഉച്ചയർ വകുശിച്ച പുളകം ഹർഷവാത്മം ജഹിത്വാ ചിത്തം ശുദ്ധിയർ കഥം വാ ഹിമുഹൂർത്തവസാ വിജയാ വിതപത്രേ. ചിത്താദ്രീഭാവം, ചിത്തത്തിന്റെ ആ മനസ്സിന്റെ അലിഞ്ഞങ്ങട് മൂലവസ്തുവോട് കൂടി ചേർന്ന് ഈ അവസ്ഥ ഉണ്ടാവാം. നാരായണ കേൾക്കുമ്പോഴേക്കും ഓ ജീവിക്കുമ്പോഴേക്കും അറിയാതെ കണ്ട് ആ മനസ്സങ്ങൾ അലിഞ്ഞ് മൂലവൃത്തത്തിൽ ചിത്താദ്രീഭാവം ഉച്ചയെ വകുഷിച്ച പുളകം മുഴുവൻ അങ്ങോട്ട് പൊട്ടിത്തെരിക്കുക, രോമങ്ങളൊക്കെ എടുത്തുപിടിക്കുക, ഹർഷബാഷ്പം അറിയാതെ കണ്ടിരിക്കുക, കണ്ടം കൽക്കരമായിരിക്കുക, ഇങ്ങനെയുള്ള ആ ഭക്തിഭാവത്തിന്റെ ഉദ്ദീപനത്തോട് കൂടാതെ ചിത്രം ശുദ്ധിയുടെ കഥം വാ ചിത്രം ഇങ്ങനെ മനസ്സിനെ ഇങ്ങനെ ശുദ്ധാക്കുക കരീല മനസ്സിനെ ഈ വാസന കൊണ്ടും താഴ്ന്ന് കൊണ്ടും താഴ്ന്നതല്ല ഓർമ്മയില്ല, അങ്ങനെയുള്ള മനസ്സിനെ എങ്ങനെയാണ് ശുദ്ധമാക്കി തീർക്കുക. കിമു ബഹുതവസാ വിജയ വീതഭദ്രേ, ഇങ്ങനെയുള്ള ഭക്തി ഇല്ലാത്ത ഒരാളുകൂടെ അധികകാലം തടസ്സിപ്പം അല്ലെങ്കിൽ ജ്ഞാനം വിന്യസിച്ചു തത്വവിചാരം ചെയ്തു എന്ന് വന്നാൽ പോലും എന്താ പ്രയോജനം? ഈ മനസ്സിനെ ഇല്ലാതെ കൊണ്ട് അദ്ദേഹത്തിന്റെ തത്വം കൂടി ഉണ്ടാവുകയോ ഉണ്ടാവില്ല. ആ മനുഷ്യ അവിടെ തന്റെ വാസനകൾ അടങ്ങുമ്പോഴെല്ലാവരും വാസനകളുടെ അടക്കമാവട്ടെ ജീവിതത്തിൽ പരമനിഷ്കളങ്കയായിരിക്കുന്ന ഭക്തി കൊണ്ട് മനസ്സിന് അറിയാം. അതുപോലെ തന്നെ അദ്വൈതവും പരമനുഗുണവുമായിരിക്കുന്ന ജ്ഞാനം സ്മരിക്കാൻ അറിയാതില്ല. ഇത് രണ്ടും ഒരേ സമയത്ത് ഉണ്ടാകുമ്പോൾ മാത്രമേ ഭക്തി ജ്ഞാനം വൈരാഗ്യം ഇത് മൂന്നാണ് വാസ്തവത്തിൽ മോക്ഷത്തിന്റെ ഉപായങ്ങൾ. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ മൂന്നും മൂന്നാൾക്കുള്ളതല്ല, ഒരാൾക്കുള്ളതാണ്, ഒരേ സമയത്ത് ഉണ്ടാവേണ്ടതാണ്. സംസാരത്തിൽ നിന്നുള്ള ആത്യന്തികമായിട്ടുള്ള നിവൃത്തിയാണ് പിന്നെ വൈരാഗ്യം എന്ന് പറയുന്നത്. ആ നിവൃത്തി ഇല്ലാന്ന് ചോദിക്കുന്നുള്ളൂ. എപ്പോഴും സംസാരത്തോട് കൂടി ചേർന്നിരിക്കുന്നു വിചാരിക്കുക എന്ത് ജ്ഞാനുണ്ടായിട്ടുള്ള കാര്യങ്ങളുടെ വിഷയം വിഷവർത്തിയും വിഷയങ്ങളെ വിഷത്തെ പോലെ ഉപേക്ഷിക്കണം. അങ്ങനെയുള്ള ഒരാളൊക്കെ ഇതിനകത്ത് മോക്ഷാനുഭവിക്കാൻ കൊടുക്കുന്നു. അപ്പോ വാസനകളാണ് പ്രപഞ്ചം തന്നെ തന്നെ നിൽക്കാൻ കാരണം. ആ വാസനകളുടെ ഈ വികാസമാണ് പക്ഷെ പുറമെയാണല്ലോ പ്രപഞ്ചം കാണുന്നത്. പുറമേ കാണുന്ന പ്രപഞ്ചമെല്ലാം തന്റെ മനസ്സിൽ പോയതാണ്. പോകാത്ത ഒരു പ്രപഞ്ചവും ഒരാളും അറിയുകയായിട്ടില്ല. അതിനൊക്കെ ആശ്രയമായിട്ടിരിക്കുന്നത് തന്നെയുള്ള വാസനയാണ്. ഹരിയോം ശങ്കരൻ ശങ്കരാചാര്യ
3: യസ്ഫുരണം സദാത്മകൽപാക്ഷകം ഭാസതേ സാക്ഷാത്തത്വം ശ്രീവേദവചത യോഗോഹയത്യസാക്ഷാത്കരണാൽ ഭവേണം നരാവർത്തി ഭവാം ഭോരി തസ്മൈ ശ്രീ കുരു അകത്താവട്ടെ പുറത്താവട്ടെ ഏതൊരു ദൃശ്യത്തെ കാണുന്നതും ഒരു പ്രകാരത്തിൽ ബ്രഹ്മസ്ഫുരണം തന്നെയാണ്. അതിന് പ്രത്യേകമായിരിക്കുന്നതാണോ രൂപങ്ങളെ കൽപ്പിക്കുന്നത് അതിന്റെ ദ്രഷ്ടാക്കളെന്ന് അഭിമാനിക്കുന്നവരാണ്. സമുദ്രത്തിൽ കാണുന്നതായ ഏതൊരു വസ്തു തെരയോ നരയോ പതയോ എന്തുവാട്ടെ എല്ലാം സമുദ്രം തന്നെയാണ്. ഇത് തെരയാണ്, നരയാണ്, പതയാണ്, ഇങ്ങനെ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ കൽപ്പിക്കുന്നത് കാണുന്ന ആളുകളാണ്. അത് സമുദ്രജലത്തിൽ നിന്ന് വേറെ ഒന്നില്ലാതെ ഇതുപോലെ ഇതുപോലെ പുറമേ കാണുന്നതായ ദൃശ്യങ്ങളെല്ലാം തന്നെ ദൃഷ്ടമായിരിക്കുന്നതെന്ന് തന്നെയല്ല ഇതാൻ തന്നെയാണ് അതിന്റെ സാധാരണമായിട്ടുള്ളത്. സാക്ഷാൽ തത്വമസീതി വേദവചത്താണ് യോഗവത്യാസം. തത്വമസി എന്നുള്ളതായ വേദവാക്യമുണ്ട്. ഈ തത്വസമിതിയാണ് വാസ്തവത്തിൽ ബോധിപ്പിക്കുന്നത്. സാധാരണ തത്വമസി എന്നുള്ളതിന് ജീവേശ്വരയിക്കുന്നു അല്ലെങ്കിൽ ആത്മബ്രഹ്മിക്കുന്നു എന്ന് പറയാം. ജീവനീശ്വരൻ ജീവനീശ്വരനാകുമ്പോൾ സഗുണഭാവമേ ഉള്ളൂ. അതിന് ഗുണഭാവം ആത്മബ്രഹ്മിക്കാൻ കൂടിയാണ്. ഈ ശരീരത്തിൽ വ്യാപകമായിരിക്കുന്ന ചൈതന്യത്തെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. എന്നും നിറഞ്ഞിരിക്കുന്ന അതേ ചൈതന്യത്തെയാണ് എന്ന് പറയുന്നത്. ഘടാകാശെന്നും മഹാകാശെന്നും പറയുന്നില്ലേ, അതുപോലെ ഘടത്തിനുള്ളിൽ മാത്രം ഒരു ആകാശത്തെയാണ് ഘടാകാശം എന്ന് പറയുന്നത്. എന്നും നിറഞ്ഞുള്ളതായ ആകാശത്തെ മഹാകാശം എന്ന് പറയുന്നു. ഈ ഘടാകാശവും മഹാകാശവും രണ്ടായി തീർച്ച തോന്നാൻ ചെയ്തു ഈ ഘടമാകുന്ന ഉപാധിയാണ്. ഇതുപോലെ ആത്മാവും ബ്രഹ്മവും രണ്ടായിട്ട് തോന്നാൻ ചെയ്തു ശരീരമാകുന്ന ഉപാധിയാണ് അർത്ഥം. ആ ഉപാധി അസത്യമാണ് അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല ചെയ്ത് ബോധ്യമാകുമ്പോ ഈ രണ്ടല്ല. ഇതാണ് ലക്ഷണവാക്യം കൊണ്ട് നിരൂപിച്ചിട്ട് അവസാനം സമർപ്പിക്കുന്ന അർത്ഥം. അപ്പൊ അത് നിഷ്കൃഷ്ടമായിട്ടുള്ള നിരൂപണത്തിലാണ്. സാധാരണ ഇപ്പൊ തത്വമസി വാക്യം കൊണ്ട് ബോധിപ്പിക്കുന്ന എന്താണ്, ഈ രണ്ടെണ്ണം ഇല്ലാന്ന് അർത്ഥം. ദൃക്കും ദൃശ്യവും ഒന്ന് തന്നെയാണ്. കാണുന്നവരുന്ന വസ്തുക്കളൊക്കെ കാണുന്നവരുന്ന അന്യമല്ല. ആ അന്യമാണ് എന്നുള്ള തോന്നലാണ് ഈ ഭേദഭാവത്തെ നിലനിർത്താനും അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ബന്ധങ്ങളെ ഉണ്ടാക്കി തീർക്കാനും കാരണമായിട്ടുണ്ട്. ഇതെന്നതാണ് ഇതെന്നതാണ് ഇതെന്നതാണ് എന്നീ വേദങ്ങളോട് കൂടിയിട്ട് പദാർത്ഥങ്ങളെ ഗ്രഹിക്കുന്നതായ സമയത്ത് ഏത് ഓരോന്നും വാസ്തവത്തിന് സത്യമാണോ ഉണ്ടായതാണോ ഇനി ഇല്ലാതെ ഉണ്ടാവുമോ എന്ന് നിരൂപിച്ചിട്ടല്ല പറയുന്നത്. കാണപ്പെടുന്ന വസ്തുക്കളൊക്കെ അതിന്റെ നാമരൂപങ്ങളിൽ കൂടെ മാത്രം പ്രകാശിക്കാം. ആ നാമരൂപങ്ങൾ മായാസ്വരൂപങ്ങളാണ്. അസ്ഥി ഭാതി ദ്രിയം നാമം രൂപം ഇങ്ങനെ അഞ്ച് ഭാവങ്ങളെ കൊണ്ടാണ് ഒരു പദാർത്ഥത്തെ നമ്മൾ നോക്കിക്കുന്ന അസ്ഥി എന്ന് പറഞ്ഞാൽ ഉള്ളതായിട്ടിരിക്കുന്നു, ഭാതി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നു, ദ്രിയം ഇഷ്ടമായിട്ടിരിക്കുന്നു, ായിട്ടിരിക്കുന്നു, രൂപം ഗ്രാന്തരൂപമായിട്ടിരിക്കുന്നു. ഇങ്ങനെ അഞ്ച് ഭാവങ്ങൾ ചേർന്നതാണ് ഒരു പദാർത്ഥം. ഇതിൽ അസ്ഥി ഭാതി എന്നുള്ള മൂന്ന് ഭാവങ്ങൾ
2: ഉണ്ടായതല്ല, ഇല്ലാതെങ്ങുണ്ടാവുകയും ചെയ്യില്ല. ഇത് കാരണത്താൽ ബ്രഹ്മസ്വരൂപമാണ്, നാമരൂപം ഉണ്ടായതാണ് ഇല്ലാണ്ടാവുകയും ചെയ്യും. അതിനിമിഷം മാറി മാറിക്കൊണ്ടിരിക്കും. ആ നാമരൂപങ്ങൾ മായാകർമ്മങ്ങളാണ്, ഈ അവയാണ് ഇവിടെ പദാർത്ഥമായി ബോധിക്കുന്നത്. എന്നിട്ടാണ് ഇതിന്നതാണ് ഇതിന്നതാണ് ഇതിന്നതാണ് ഇങ്ങനെ ബോധിക്കാൻ വയ്യായിട്ടുള്ള നാമരൂപവും ക്ഷണികമാണ്, താൽക്കാലികമാണ്, അപ്പുണ്ടായതാണ്. എന്ത് കാരണം കൊണ്ടോ സ്വരൂപത്തിൽ കാണപ്പെടുന്നു മാത്രമേ ഉള്ളൂ, അതിന് പരമാർത്ഥത്വമില്ല. കാരണം ഈ പരമാർത്ഥത്വം ഉണ്ടാവണമെങ്കിൽ ഒന്നിന്റെ ആശ്രയം, ഈ കാണപ്പെടുന്ന വസ്തുക്കളൊക്കെ എന്തിനെ ആശ്രയിച്ചുണ്ടാവുമെന്ന് നമുക്കറിയില്ല. ഇപ്പോ സുശുദ്ധി വരുന്ന സമയത്ത് മനസ്സില്ലാണ്ടേ ഒന്നു, ഇന്ദ്രിയങ്ങളില്ലാണ്ടേ ഒന്നു, കണ്ടിരുന്നതായി പ്രപഞ്ചം ഇല്ലാണ്ടേ ഒന്നു, എവിടെ പോയിട്ടാ ഇല്ലാതെങ്കിലായത്. ഇങ്ങനെ നോക്കുമ്പോൾ അവയെ ബോധിച്ചിരുന്നതായ ആ ബോധം അതിന് വിട്ടുപോകുന്നു. ഇത്രയും അപ്പൊ ഇതുമാതിരി ഏതേ ദിവസങ്ങളെയൊക്കെ ബോധിക്കുന്നു, അല്ലെങ്കിൽ ദൃശ്യങ്ങളെ, ആ തത്വം ദൃശ്യങ്ങളെ ഈ വാസ്തവത്തിൽ അത്യഭാരപ്രിയ സ്വരൂപേണ മാത്രം വീക്ഷിക്കുമ്പോൾ ഈ അതിന് പിന്നെ അപാകതയില്ല. ഈ സത്യം മാത്രം അപ്പൊ തന്നിൽ നിന്ന് വേറെ അല്ലാന്ന് ബോധ്യാവും. തന്നിൽ നിന്ന് വേറെ ആയിട്ടിരുന്നത് നാമരൂപങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ നാമരൂപങ്ങൾ അവിടുത്തെ മായാധർമ്മങ്ങളെ, ആ മായാധർമ്മങ്ങളെ തള്ളിക്കളയുമ്പോൾ ഞാനും നീയും ഒന്നാണ് വരും. അതാണ് ഈ തത്വമസി വാക്യത്തിന്റെ വിശാലമായിരിക്കുന്ന അർത്ഥം. നഷ്ടം എന്തിനെ കാണുന്നു, അത് ഞാനും ഒന്ന് തന്നെയാണ്. നഷ്ടം കാണുന്നവനായ ഞാനും കാണപ്പെടുന്നതായ വസ്തുവും ഒന്നാണ് എന്നുള്ളതാണ് ഈ തത്വമസി മഹാവാക്യം വിശാലമായിരുന്നർത്ഥം. ആരെ കാണുന്നു എന്നുള്ള ആ കാണപ്പെടുന്ന ആളും കാണുന്നവനായതാലും ഒന്നാണ്, രണ്ടല്ല. ഇത് ആഗോളത്തിലെ ആംശഗീതയിൽ വളരെ വ്യക്തമായിട്ട് പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഈ കാണപ്പെടുന്നതായ തത്വം കാണുന്നവരിൽ നിന്ന് വേറെ ആയിട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല, താൻ തന്നെ വിസ്മരിച്ചിട്ടാണ് ദൃശ്യത്തെ ബോധിക്കുന്നത്, എന്നിട്ടാണ് അത് വേറെയാണ് തോന്നുന്നത് എന്ന് സ്വസ്ഥായി പറയുന്നുണ്ട്. അത് നമുക്ക് അംശഗീത വരും ഇതാണ് കാര്യം. തത്വസി മഹാവാക്യം കൊണ്ട് ഈ തത്വത്തെയാണ് പ്രകാശിപ്പിക്കുന്നത്. രണ്ടെണ്ണം ഇല്ല, ഒന്നേ ഉള്ളൂ. ഇവിടെ രണ്ടെണ്ണമായിട്ട് നിൽക്കുന്നത് ഒന്നെങ്കിൽ അധിഷ്ഠാനവും അധ്യാപകവും, അല്ലാന്ന് വെച്ചിരുന്നാൽ നിൽക്കും ദൃശ്യവും. ഇതാണ് ഈ രണ്ട് രൂപത്തിൽ കാണപ്പെടുന്നത്. കാണുന്നവനായും കാണപ്പെടുന്ന വസ്തുവായും, അല്ലെങ്കിൽ ആശ്രയ വസ്തുവായും ആശ്രയിക്കപ്പെട്ട വസ്തുവായും, ഇങ്ങനെ രണ്ട് പ്രകാരത്തിലാണല്ലോ. അത് അതിനെ തന്നെ നിരൂപിക്കുന്നു വിചാരിക്കുക. ഭൂമിയിലുള്ള വസ്തുക്കൾക്കൊക്കെ ഭൂമി ആശ്രയാണ്, ഭൂമിയിലെ ആശ്രയം ഇല്ലാത്ത അവയ്ക്ക് നിൽക്കാമില്ല എന്നൊക്കെ. നമ്മളൊക്കെ ഭൂമി ആശ്രയിച്ചാണല്ലോ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഭൂമി ജലത്തെ ആശ്രയിക്കുന്നു. ജലം പിന്നെ അഗ്നി, അഗ്നി വായുവിനെ, വായു ആകാശത്തെ, ആകാശം ആകാശത്തെ, അഹങ്കാര മഹത്തത്വത്തെ, മഹത്വത്വം മായയെ, മായ ബ്രഹ്മത്തെ ആശ്രയിച്ചു നിൽക്കുന്നു. അപ്പൊ സർവാധിഷ്ഠാന സ്വരൂപമായിരിക്കുന്ന ഈ പരമവസ്തുവും ബ്രഹ്മവും അധ്യാരോപങ്ങളൊക്കെ ഒന്നിനെ വിട്ട് മറ്റൊന്നിലേക്ക് കിടക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഭൂമിയെ നിരൂപിക്കുമ്പോൾ ഭൗമങ്ങളായ വസ്തുക്കളൊക്കെ അതിൽ ലയിച്ചു, ജലത്തെ നിരൂപിക്കുമ്പോൾ ഭൂമി വെള്ളത്തിൽ ലയിക്കുന്നു, കഴിഞ്ഞു വെള്ളേ ഉള്ളൂ. അങ്ങനെ അഗ്നിയെ നിരൂപിക്കുമ്പോൾ ജലം അഗ്നിയിൽ ലയിച്ചു, വായുവിനെ നിരൂപിക്കുമ്പോൾ അഗ്നി വായുവിൽ ലയിക്കുന്നു, ആകാശത്തെ നിരൂപിക്കുമ്പോൾ വായു ആകാശത്തിൽ ലയിക്കുന്നു, അഹങ്കാരത്തെ നിരൂപിക്കുമ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ അല്ലെങ്കിൽ ആകാശം ആ അഹങ്കാരത്തിൽ ലയിക്കുന്നു, മഹത്തത്വത്തെ നിരൂപിക്കുമ്പോൾ അഹങ്കാര മഹത്തത്വത്തിൽ ലയിക്കുന്നു, മായയെ നിരൂപിക്കുമ്പോൾ ഈ മഹത്തത്വം മായയിൽ ലയിക്കുന്നു, ബ്രഹ്മത്തെ നിരൂപിക്കുമ്പോൾ മായ ബ്രഹ്മത്തിൽ ലയിക്കുന്നു. അപ്പോ എന്താണ് ഈ ദൃശ്യം എന്നുള്ള ഒന്ന് മത്സരത്തിൽ അനേകമായിട്ടില്ല, ഒന്ന് തന്നെ പല സ്വരൂപത്തിൽ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അധ്യാരോപം അനേകമില്ല, ഈ ഒന്ന് തന്നെ ഉള്ളൂ. ആ ഒന്ന് തന്നെ പല സ്വരൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ്. അതിന് അധ്യാരോപമാകുന്ന ആ പ്രക്രിയയാണ് മനസ്സിലാക്കുന്നത്. അധ്യാരോപിക്കപ്പെട്ടതായ വസ്തുക്കളെ എല്ലാം മൊത്തം ആ പ്രക്രിയ തന്നെയാണ് എല്ലാ അധ്യാരോപങ്ങളിലും ഒരുപോലെ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രക്രിയ ഇല്ലെങ്കിൽ അധ്യാരോപം ഉണ്ടാകില്ലോ. അപ്പൊ അധ്യാരോപം എന്നുള്ളൊരു പ്രക്രിയ, ആ പ്രക്രിയ അധിഷ്ഠാനത്തിൽ നിന്ന് വേറെ അല്ല. അതുപോലെ തന്നെ ദൃശ്യത്തിന്റെ ദർശനം എന്നുള്ളൊരു പ്രക്രിയ, ആ ദർശനം ദൃശ്യത്തെ അപേക്ഷിച്ചാണ് ദർശനം. അപ്പൊ ദ്രഷ്ടാവും ദൃശ്യവും ദർശനവുമാകുന്ന മൂന്ന് ഭാവങ്ങളുണ്ട് എന്ന് ബോധിക്കാൻ ഇടയായിരിക്കുന്നു. ഇത് ആത്മവിസ്മൃതി കൊണ്ടാണ്, ഈ ദ്രഷ്ടാവിനെ മറക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ദൃശ്യദർശനങ്ങൾ വേറെയായിരിക്കുന്നത്. ഈ മൂന്നെണ്ണമാണ് സംസാരാനുഭവത്തിന്റെ വെച്ചാൽ എല്ലാ അനുഭവത്തിന്റെയും നഷ്ടം സ്വരൂപമായിട്ടിരിക്കുന്ന അർത്ഥം. ഇനി ത്രിപുടി എന്ന് പറയും, ത്രിപുടിമയമാണ് സംസാരം. ത്രിപുടി ഇല്ലെങ്കിൽ സംസാര അനുഭവം ഒന്നുമില്ല. ത്രിപുടി എന്ന് പറഞ്ഞത് എന്താണ്, ദൃശ്യവും ദ്രഷ്ടാവും പിന്നെ അതിന്റെ ദർശനാദി പ്രക്രിയ എന്നർത്ഥം.
3: കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു കാണല്, കേൾക്കുന്നവൻ കേൾക്കപ്പെടുന്ന വസ്തു കേൾക്കല്, അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തു അറിയല്. ഇങ്ങനെ നോക്കുമ്പോ എല്ലാ അനുഭവങ്ങളും ഈ മൂന്നുകൾക്കിടയിൽ കൂടെ നടക്കുന്നു എന്ന് കാണാം. ഈ മൂന്നിനെയാണ് ആ പിന്നെ ത്രിപുടി എന്ന് പറയുന്നത്. ത്രിപുടിമയമാണ് പ്രപഞ്ചം. ഈ ത്രിപുടി വാസ്തവത്തിൽ മായ കൊണ്ട് തോന്നിക്കപ്പെടുകയാണ് എന്നർത്ഥം. അതിന് ഉദാഹരണം ഇപ്പൊ ദൃക്കും ദൃശ്യവും ദർശനവും നടക്കുന്നു, ത്രിപുടിയാണുള്ളത്. ഈ ദൃക്ക് ഇതിൽ നിന്നുണ്ടാവുന്നു ചോദിച്ചാൽ ആകാശത്തിൽ നിന്നുണ്ടാവുന്നു എന്നർത്ഥം. അതുപോലെ തന്നെ ദർശന പ്രക്രിയ എവിടെ നിന്നുണ്ടാകുന്നു, ദൃഗേന്ദ്രിയത്തിൽ നിന്നുണ്ടാവുന്നു അർത്ഥം. ദർശിക്കപ്പെട്ടതായ പദാർത്ഥം എവിടെ നിന്നുണ്ടാകുന്നു, ആകാശത്തിൽ നിന്നുണ്ടാവുന്നു. അപ്പൊ ഇത് മൂന്നും ആകാശമാകുന്നതിന്റെ മൂന്ന് ഭാവങ്ങളാണ് എന്ന് ബോധിക്കാൻ സാധിക്കും. ഇതുപോലെയാണ് ബാക്കിയുള്ള വിഷയങ്ങൾ നടത്താം. ഏതൊരു ഇന്ദ്രിയമാണോ ആ ഇന്ദ്രിയത്തിന്റെ വിഷയത്തെ, അതായത് ഇപ്പോ തിരക്ക് പറഞ്ഞതൊക്കെ ഒക്കെ വായുവിൽ നിന്നുണ്ടായതാണ് ഈ തൂക്കിന്ദ്രിയം. ആ വായുവിൽ ആ തൂക്കിന്റെ വിഷയം എന്താ, സ്പർശം. സ്പർശവും വായുവിൽ നിന്നുണ്ടായതാണ്. ഏ പോലെ തന്നെ സ്പർശിക്കുന്നുള്ളത് ഇന്ന സ്പർശമാണ്, ചൂടാണ്, കൃഷ്ണാണ്, ബന്ധമാണ്, ഈ നോക്കാൻ ബോധിക്കുന്നുണ്ടല്ലോ. അപ്പോ ഈ വായുവാകുന്ന ഒന്നിൽ നിന്ന് വേറെയല്ല എന്ന് ബോധിക്കേണ്ടത് നോക്കാം. സ്പർശേന്ദ്രിയമാകുന്ന തൂക്കും, അതായത് തൂക്കിന്ദ്രിയവും, സ്പർശിക്കലാകുന്ന പ്രക്രിയയും, സ്പർശമാകുന്ന അനുഭവവും വായുവിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ ആ വായുവാകുന്ന ഒന്നില്ല എന്ന് വിചാരിക്കുക, ഈ മൂന്നും ഉണ്ടാകാനില്ല. ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ പഞ്ചിനെ നിരൂപിക്കുന്ന സമയത്ത് പഞ്ചേന്ദ്രിയങ്ങളും ആ പഞ്ചേന്ദ്രിയങ്ങളും ശബ്ദസ്പർശ ഗന്ധങ്ങളാകുന്ന വിഷയങ്ങളും ഈ പഞ്ചേന്ദ്രിയങ്ങളെ വിട്ടുനിൽക്കുന്നില്ല. ഈ പഞ്ചേന്ദ്രിയ ആകാരങ്ങളാണ് എന്നർത്ഥം. ആ പഞ്ചേന്ദ്രിയങ്ങളാവട്ടെ അഹങ്കാരത്തെ വിട്ടുനിൽക്കുന്നില്ല. അല്ല, പഞ്ചഭൂതങ്ങളാവട്ടെ അഹങ്കാരത്തെ വിട്ടുനിൽക്കുന്നില്ല എന്നർത്ഥം. അഹങ്കാരമാവട്ടെ മനുഷ്യനെ വിട്ടു നിൽക്കുന്നില്ല. മനുഷ്യ മഹത്തത്വത്തെ വിട്ടു നിൽക്കുന്നില്ല. മഹത്തത്വം പിന്നെ മായയെ വിട്ടു നിൽക്കുന്നില്ല. നോക്കുമ്പോൾ ബ്രഹ്മം തന്നെയാണ് ക്രമേണ ഈ വിശ്വാധാരമായി പ്രകാശിക്കുന്നത്. അല്ലെങ്കിൽ അനന്തകോടികൾ എന്ന് കരുതപ്പെടുന്നതായ ദൃശ്യങ്ങൾക്കൊക്കെ തന്നെ ആശ്രയമായിട്ടിരിക്കുന്നത് സത്താ മാത്രമായിരിക്കുന്ന ബ്രഹ്മമാണ് എന്ന് നോക്കുന്നത്. അപ്പൊ ഞാൻ നീ ദ്രഷ്ടാവ ദൃശ്യം, ഈ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയുന്ന സബ്ജക്ട് ഓബ്ജക്ട്, ഈ രണ്ടെണ്ണമുണ്ടോ? ഈ രണ്ടെണ്ണം വേറെ ആവുമ്പോഴല്ലേ ഇവിടെ അനുഭവം ഉണ്ടാവും. ഇത് വേറെയാണെന്നുള്ള തോന്നല, ഇതാണ് ഞാനില്ല, അത് ഒന്നാണ് എന്നാണ് തത്വമസി വാക്യം പിന്നെ സമർത്ഥിക്കുന്നത് എന്നർത്ഥം. അപ്പൊ അത് അല്പമായാലും അനല്പമായാലും സൂക്ഷ്മമായാലും സ്ഥൂലമായാലും ഒന്ന് തന്നെയാണ്. സാധാരണ തത്വമസി മഹാവാക്യം ആത്മബ്രഹ്മൈക്യത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കാറ് എന്നർത്ഥം. മറ്റുള്ളതൊക്കെ ചൂടുള്ളതായ ശാസ്ത്രങ്ങളെ കൊണ്ട് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ അതിനെ വിശാലമായിട്ട് വീക്ഷിക്കുമ്പോൾ എവിടെയും ഈ തത്വമസി മഹാവാക്യം ഉപയോഗപ്പെടും. തത്വമസി മഹാവാക്യം കൊണ്ടാണ് ഈ ത്രിപുടിയെ നിരൂപിക്കേണ്ടത്. ത്രിപുടി വാസ്തവത്തിൽ തന്നിൽ നിന്ന് വേറെയല്ല. അതായത് ആര് അറിയുന്നുവോ പിന്നെ അറിയപ്പെടുന്ന വസ്തുവിന് അയാളിന് വേറെയല്ല എന്നർത്ഥം. അങ്ങനെ ആ അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും അറിവും കൂടി ചേർന്നതാണോ ഈ ത്രിപുടി എന്ന് പറഞ്ഞത്. ഇത് മൂന്നും വേറെയല്ല എന്നുള്ളതിനെ കാണിക്കുകയാണ് തത്വമസി മഹാവാക്യം ചെയ്യുന്നത് എന്നർത്ഥം. ഇതിനെ ബോധിപ്പിക്കുന്നു ഈ വേദവാക്യം കൊണ്ട്. അതിനെ വേണ്ട പോലെ ഗ്രഹിക്കാത്തത് കൊണ്ടാണ് ദ്വൈതഭാവം പിന്നെയും നിലനിൽക്കാരുന്നത് എന്നർത്ഥം. ഇത് ബ്രഹ്മോപാസന കൊണ്ട് ഇല്ലാതെ കാണിക്കുന്നത്. ബ്രഹ്മം അഭേദ സ്വരൂപമാണ്. എന്നാ അങ്ങനെ ചെയ്തുകൂടെ എന്തുകൊണ്ട് ഞാൻ ബ്രഹ്മോപാസന ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ബ്രഹ്മം തന്നെ തന്നെയുള്ള വസ്തുവാണ്. അന്വേഷിച്ചു കൊണ്ട എനിക്ക് ബ്രഹ്മോപാസന ചെയ്യണം എന്ന് വിചാരിക്കുന്നു. എവിടെയാ പോകുന്നത്, എവിടുന്നാ കിട്ടുക, ബ്രഹ്മത്തെ എവിടുന്നാ കാണാൻ സാധിക്കുക, എവിടുന്നാ അറിയാൻ സാധിക്കുക എന്ന് അന്വേഷിക്കുന്ന താൻ തന്നെ ബ്രഹ്മമാണ്. തന്നിൽ നിന്നല്ല അന്യമല്ലാതെന്നും ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല കാരണം. പക്ഷേ അത് ഈ ത്രിപുടി സ്വരൂപമായുള്ള അനുഭവങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മറവിയിരിക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പൊ അത് ഞാൻ മറവിനെ തീർക്കാവുന്ന അഭ്യാസം ചെയ്യുന്നു. തന്നിൽ തന്നെ താനായി വളരുന്ന ആത്മസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിയാനും ഉപാസിക്കാനും കഴിയും. അതിനെന്ത് ചെയ്യണം, അതാണ് നാലാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്. നാനാക്ഷിദ്രഘടോദരസ്ഥിത മഹാദീപപ്രഭാഭാസ്വരം ജ്ഞാനം യശ്വരി ചക്ഷുരാധികരണദ്വാരാ ബഹിർസ്പന്ദതേ ജാനാമീതി തമയോ മന്ദവനുഭാത്യേവം സമർപ്പന്ദവത് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമഃ ശ്രീ ദക്ഷിണാമൂർത്തയേ. നാനാചിത്രഘടോദരത്തിന മഹാദീപപ്രഭാഭാസ്വരം, അനേകം ദ്വാരങ്ങളുള്ളതായ ഒരു ഘടത്തിൽ പല ഓർഥകളും ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുടത്തിന്റെ ഉള്ളില് നല്ലൊരു വിളക്ക് കത്തിച്ചു വെച്ചു. ആ വിളക്കിന്റെ പ്രകാശം മുഴുവൻ കത്തൽ ദ്വാരങ്ങളിൽ കൂടെ
2: പുറമേക്ക് ഒഴുകുന്നു, ഒഴുകാനിടയായിട്ടിരുന്നു. അപ്പൊ അകത്ത് കേന്ദ്രീകരിച്ച് നിൽക്കുന്നില്ല ആ പോരാട്ടം, പുറമേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ ഒഴുകി പോകാൻ കാരണം? ഈ ദ്വാരങ്ങളാണ്. ഇതുപോലെ ശരീരത്തെ ഒരു ഘടമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുന്നു വെച്ചാൽ അതിന് ഉണ്ടാക്കിയിട്ടുള്ളതായ നാനാതരത്തിലുള്ള ദ്വാരങ്ങളാണ് ഈ ഇന്ന് നിയമം മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ദ്വാരങ്ങളിൽ കൂടെ ഒരാളുടെ ബോധം എപ്പോഴും പുറമേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് അവിദ്യ എന്ന് പറഞ്ഞത്. ഇങ്ങനെ അവിദ്യാസ്വരൂപമായി തീരുന്നു ആ കാരണം കാരണത്താൽ. എന്നിട്ട് ഓരോരോ വസ്തുക്കളെ ഇതായിരുന്നു ഞാൻ കേൾക്കും, ഇത് ഞാൻ കേൾക്കും, അത് ഞാൻ അർജുനത്തിനെ അർജുനം, അത് ഇന്നാളാണ്, ഇത് ഇന്നാളാണ്, ഇത് ഇന്ന സമയം, ഇന്നതാണ്, ഇങ്ങനെയൊക്കെ ബോധിക്കും. രണ്ടോ ആ ബോധം പുറത്തേക്ക് പോയിട്ട് കണ്ണുകൊണ്ട് രൂപങ്ങളെയൊക്കെ ബോധിക്കുന്നു, ചെടി കൊണ്ട് ശബ്ദങ്ങളെ, നോക്കുകൊണ്ട് ഗന്ധങ്ങളെ, ആവ് കൊണ്ട് ദുഃഖങ്ങളെ, പൊക്കുകൊണ്ട് പച്ചങ്ങളെയൊക്കെ അറിയുന്നു. ഇനി അറിയപ്പെടുന്ന വസ്തുക്കളൊക്കെ തന്നെ നിന്ന് വേറെയാണ് എന്ന് തോന്നുന്നത്. അതല്ലാന്ന് ബോധിയായി തീരും ആ ദ്വാരങ്ങളെ അകത്ത് അകത്ത് ഈ ബോധം കേന്ദ്രീകരിച്ചായി എന്നത്. എല്ലാ ദ്വാരങ്ങളെയും അടയ്ക്കുന്ന ചോദ്യം ഈ പുറം എനിക്ക് കേന്ദ്രീകരിക്കേണ്ടിയാവുന്നു. അപ്പൊ ജനലിന് തുറന്നിട്ടിട്ടുണ്ട് എന്നറിയില്ല എന്ന് വിചാരിച്ചു. അപ്പൊ ജനലിൽ കൂടെ നോക്കാനുള്ള പ്രവണതയുണ്ട്. ആരാ കൊണ്ട് എന്താ വരുന്നത്? അങ്ങനെ പുറമേ ഉള്ളതിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ജനല് അടച്ചു കഴിഞ്ഞാലോ, വാതിലും ജനലും അടച്ചു കഴിഞ്ഞാൽ താൻ മാത്രമേ ഉള്ളൂ എന്ന് വരുമ്പോൾ തന്നെ മാത്രമേ അറിയുള്ളൂ അല്ലെങ്കിൽ കാണുന്നു. പുറമേക്കുള്ളതായ കാര്യങ്ങളൊക്കെ തുറന്നു വരുമ്പോ പുറമേ ഉള്ളതായ വസ്തുക്കളെയും വാതിലുകളെയും കാണാനുള്ളത് സ്വാഭാവികമാണ്. ഇതുപോലെ ഇന്ദ്രിയ മനസ്സുകൾ തുറന്നു കിടക്കുന്നതായ സമയത്ത് വലിയുള്ളതായ വസ്തുക്കളെയൊക്കെ ബോധിക്കാനുള്ള വലിയുള്ള വസ്തുക്കൾ എന്താ? ജാനാമീരി തമയോ ഭാഗവനുഭാഷ്യത സമസ്തം ജഗത്. ഈ സമസ്ത ജഗത്തും ഞാൻ ഇതിനെ അറിയുമോ, ഇതിനെ അറിയുമോ, ഇതിനെ അറിയുമോ എന്ന് എതിനെയൊക്കെ നിങ്ങൾ അറിയുന്നതായിട്ട് പറയുമ്പോ ആ അറിയപ്പെടുന്ന വസ്തുക്കളൊക്കെ അറിയുന്നവനായിരിക്കുന്ന താൻ തന്നെയാണ് എന്ന് ബോധിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ചിന്തിച്ചതറിപ്പോയി ഈ ബോധം, ചിന്തിച്ചതറിപ്പോയിട്ടുള്ളതായ ആ ബോധത്തെ ഈ ഇന്ദ്രിയ മനോബുദ്ധികളെ അടക്കുമ്പോഴല്ലാതെ ഒരാളൊക്കെ കേന്ദ്രീകരിപ്പിക്കാൻ കഴിയില്ല. കേന്ദ്രീകരിച്ചാലേ തന്നെ അറിയാൻ കഴിയുള്ളൂ. തന്നെ അറിയാൻ കഴിയുമ്പോഴാണ് തന്നെ അന്യമായിട്ട് മനസ്സിലാണ് ബോധ്യാവുന്നത്. അതൊക്കെ തന്നെ ശബ്ദാദി വിഷയങ്ങളില്ല, അതുപോലെ തന്നെ ദൃഗാദി ഇന്ദ്രിയങ്ങളില്ല. ഈ ദൃഗാദി ഇന്ദ്രിയങ്ങളോ ശബ്ദാദി വിഷയങ്ങളോ സ്പർശിക്കാതിരിക്കുന്ന സമയത്ത് താൻ താനായിത്തീരുന്നു എന്നത്, തന്റെ സുസുരൂപത്തെ അറിയാതായിത്തീരുന്നു. അപ്പോ ശബ്ദാദി വിഷയങ്ങളും ഈ ദൃഗാദി ഇന്ദ്രിയങ്ങളും അവയ്ക്ക് ആശ്രയമായിരിക്കുന്ന ആകാശാദി പഞ്ചഭൂതങ്ങളും എല്ലാം തന്റെ തന്നെ രൂപവിശേഷം, സ്വയണവിശേഷം അല്ലാതെങ്കിലും വേറെ അല്ല എന്ന് ബോധ്യാവുന്നു എന്നത്. ഈ അങ്ങനെ ക്രമത്തിൽ ദൃക്കും ദൃശ്യവും രണ്ടല്ലാതെ ഒന്നായിട്ട് അനുഭവപ്പെടുന്നു എന്നർത്ഥം. അവിടെ ഭേദഭാവങ്ങൾ അവസാനിക്കുന്നു. ഈ അതുവരെയും ഭേദഭാവം പിന്നെയും പിന്നെയും വർദ്ധിക്കാനിടയായിക്കൊണ്ടിരിക്കുന്നു. ഈ ഭേദമാണ് ബന്ധത്തിന്റെ ഹേതുവായിട്ടിരിക്കുന്നത്. അത്തരം വസ്തുക്കളിൽ ഓരോന്നിലും ഓരോ വിധത്തിലുള്ള അനുഭവങ്ങളെ സങ്കല്പിക്കുക. അനുഭവം മനസ്സിന്റെ വൃത്തിയാണ്. ഈ സുഖമോ ദുഃഖമോ അല്ലെങ്കിൽ നന്മയോ തിന്മയോ ഒന്നും ഈ പദാർത്ഥത്തിലില്ല. ഇതെല്ലാം തന്നെ കല്പന മാത്രമാണ് വേറെ. അങ്ങനെ കല്പനാമാത്രങ്ങളായിട്ടുള്ള അനുഭവങ്ങളെയൊക്കെ സത്യമായി വിശ്വസിച്ച് അതിനെ ഇനി അനുഭവിക്കുന്ന ഇനി അനുഭവിക്കുന്നു വഴിയും ആഗ്രഹത്തെ വർദ്ധിപ്പിക്കുന്നു. സത്വ ആഗ്രഹങ്ങൾക്ക് അനുരൂപങ്ങളായുള്ള വിഷയങ്ങളെ സാധിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കർമ്മം ചെയ്യും. ഈ കർമ്മം ചെയ്യുക കാരണത്താൽ ആ കർമ്മഫലങ്ങളെ അനുഭവിക്കേണ്ടതായി വന്നു. അതിന് പിന്നെയും പിന്നെയും ജന്മങ്ങൾ വർദ്ധിക്കുന്നു. ഇതാണ് സംസാരകതയുടെ സ്വഭാവം. അപ്പോ ദൃഗ്ദൃശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അധ്യാരോപ അധിഷ്ഠാനങ്ങൾക്ക് ദ്വിത്വമുണ്ട് എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള തോന്നലാണ് ഇതിന്റെ കാര്യം. ദ്വിത്വമില്ല, ആ അടിസ്ഥാനപരമായിരിക്കുന്ന രണ്ട് രൂപത്തിലെ ഈ സംസാരത്തെ അറിയുന്നുള്ളൂ. ഒന്നുകിൽ അധ്യാരവുമോ അധിഷ്ഠാനവുമായിട്ട് അല്ലെങ്കിൽ ദൃക്കും ദൃശ്യവുമായിട്ട് എന്നത്. ഇപ്പൊ പുത്രനെ അച്ഛനെയും മറക്കാൻ സാധിക്കില്ല. അച്ഛൻ ഹേതുവായിട്ടാണ് ഞാൻ ഉണ്ടായത്, അച്ഛനില്ലെങ്കിൽ ഞാനില്ല എന്നവർ ബോധിക്കാൻ കഴിയുമല്ലോ. പക്ഷേ ഞാൻ അച്ഛനല്ല, അച്ഛൻ ഞാനുമല്ല, ഞാൻ വേറെ, അച്ഛൻ വേറെ എന്നും ബോധിക്കുന്നു. അപ്പൊ ഈ ദ്വിത്വം എങ്ങനെയാണ് ജാതകതായി തീരെ? വാസ്തവത്തിൽ ഈ പുത്രനെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? അച്ഛൻ ഹേതുവായിട്ടാണ് എന്ന് പറയുന്നു. അച്ഛനും അമ്മ ഹേതുവായിട്ടാണ്, അച്ഛനും അമ്മ ഇല്ലാന്ന് ചെന്നാൽ പുത്രൻ ഉണ്ടാകാൻ ഇല്ലാണ്. പക്ഷേ അത് മറിച്ചു ഒന്ന് ചിന്തിച്ചു നോക്കൂ, പുത്രനില്ലെങ്കിൽ അച്ഛനും അമ്മയും ഇല്ല. ഒരാൾ അച്ഛനാകുന്നത് എപ്പോഴാണ്? പുത്രൻ ഉണ്ടാവുമ്പോഴാണ്. ഈ കല്യാണം എന്ന് വെച്ചു കൊറേ കാലം കഴിഞ്ഞു, എന്നിട്ട് മകൻ ഉണ്ടായില്ല, ഇയാൾ അച്ഛനാവുമോ? അതില്ലാന്നർത്ഥം. ഇതുപോലെ അമ്മയാകുന്നത് എപ്പോഴാണ്? സ്ത്രീ പ്രസവിക്കുമ്പോ പുത്രൻ ഉണ്ടാവുമ്പോൾ എന്നർത്ഥം. പുത്രൻ ഉണ്ടായില്ലെങ്കിൽ അമ്മ അമ്മയല്ല, അച്ഛൻ അച്ഛനുമല്ല, താൻ മകനുമല്ല എന്ന് വരുന്നു എന്നർത്ഥം. അപ്പൊ എങ്ങനെ അച്ഛനും അമ്മയും ഈ തന്റെ പുത്രത്വത്തിന് കാരണമാണോ എങ്കിൽ അതുപോലെ തന്റെ പുത്രത്വം അമ്മയ്ക്കും അച്ഛനും കാരണം, എന്നുവെച്ചാൽ അമ്മയുടെ ഭാവത്തിനും അച്ഛന്റെ കാരണത്തിന് എന്നർത്ഥം. അപ്പോ എപ്രകാരം ഈ ദൃശ്യത്തിന് ഇതൊക്കെ കാരണമാണോ, ഇതൊക്കെ ഇന്ന ദൃശ്യവും കാരണം, ഇതൊക്കെ എന്നുള്ള ഭാവത്തിന്. അപ്പോ ദൃശ്യങ്ങൾ വാസ്തവത്തിൽ അഭേദ സ്വരൂപങ്ങളാണ്, ഈ രണ്ടെന്നല്ല ഒന്നാണ് എന്നൊക്കെ, ഒന്നാണ് എന്ന് ധരിച്ച് എല്ലാം വീക്ഷിക്കുന്നത് രണ്ടായിരുന്ന നിലയിലാണ്, ആഗ്രഹത്തോടു കൂടിയാണ്, യുഗാനുഭവങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പോ ഇത് വേറെ
4: ഓം നമശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of shaivan.org, now we are listening to Brahma Sutra in Malayalam, presented by Professor Balakrishna Nayak. Thank you. Om Namah Shivaya.
1: എന്റെ പ്രണാമം. ബ്രഹ്മസൂത്രത്തിലെ ചതുസൂത്രികൾ നാലാമത്തെ സൂത്രമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തത് സമന്വയ എന്നാണ് സൂത്രം. തത് തൂ സമന്വയ എന്ന മൂന്ന് പദങ്ങളടങ്ങുന്ന സൂത്രമാണ്. അത് ചേർച്ചയുള്ള രൂപമുണ്ട്. ഏത് ഉപനിഷത്ത് ബ്രഹ്മത്തെ വിവരിക്കുന്ന വാക്യങ്ങൾ ഒന്നും കർമ്മവുമായി ഒരു ബന്ധവും ഉള്ളവയല്ല. ബ്രഹ്മത്തിൻ്റെ സ്വരൂപം നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്നു. ആ സ്വരൂപ സമർപ്പണം കൊണ്ട് തന്നെ വേണ്ടവണ്ണം ധരിക്കുമെങ്കിൽ ജീവിതം ധന്യമായിത്തീരും. അതിനോട് ചേർത്ത് വിശേഷിച്ചൊരു കർമ്മവും ചെയ്യാനില്ല. ആ സ്വരൂപം ധരിക്കുകയേ വേണ്ടു. അപ്പോൾ ചില കർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആത്മാവിനെക്കുറിച്ച് കേൾക്കണം, ശ്രോതവിവേഹ, മന്ദവിവേഹ, ദൃഷ്ടവിവേഹ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല, അതൊന്നും ബ്രഹ്മത്തോട് നേരിട്ട് ബന്ധമുള്ള കർമ്മങ്ങളല്ല. പിന്നെയോ, പ്രതിബന്ധം മാറ്റാൻ ബ്രഹ്മാനുഭവത്തിന് തടസ്സങ്ങളായി അജ്ഞാനജന്യങ്ങളായ ചില പ്രതിബന്ധങ്ങളുണ്ട്. ആ പ്രതിബന്ധങ്ങളെ മാറ്റാനാണ്, അല്ലാതെ ബ്രഹ്മത്തെ ഉണ്ടാക്കാനോ ബ്രഹ്മത്തെ പ്രാപിക്കാനോ. സർവത്ര നിറഞ്ഞു നിൽക്കുന്ന വസ്തുവിനെ ഇനി എവിടെ പ്രാപിക്കാൻ? ജനിക്കാത്ത മരിക്കാത്ത പൂർണ്ണ വസ്തുവിനെ ഇനി എന്തുണ്ടാക്കാൻ? അതുകൊണ്ട് കർമ്മത്തിനൊന്നും ബ്രഹ്മത്തോട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ധ്യാനിക്കാനൊക്കെ പറഞ്ഞിരിക്കുന്നതോ ഒക്കെ പ്രതിബന്ധം മാറ്റാൻ. അപ്പോൾ ധ്യാനം എന്തിന്? ധ്യാനം എന്ന് വെച്ചാൽ പ്രതിബന്ധം മാറ്റാൻ. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ധ്യാനം തന്നെ എന്തിന് എന്ന് ശാന്താനന്ദഗിരി സ്വാമികൾ എഴുതിയ ഒരു പുസ്തകങ്ങളുണ്ട്, അത് വായിച്ചു നോക്കുക. അതിൽ ഈ ധ്യാനത്തിൻ്റെ യഥാർത്ഥ രൂപം പ്രതിബന്ധമകറ്റുകയാണ്, അല്ലാതെ ആത്മാവിനെ ഉണ്ടാക്കിയെടുക്കുകയല്ല എന്ന് വ്യക്തമായി അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോ കർമ്മത്തിനൊന്നും നേരിട്ട് ബ്രഹ്മത്തോട് ബന്ധമില്ല. കർമ്മം വാസ്തവത്തിൽ ഇല്ല എന്ന് വെച്ച് കർമ്മത്തെ ഉദാസീനമായി തള്ളിക്കളയണം എന്നല്ല. കർമ്മപരമായ എല്ലാ കാര്യങ്ങളും ഗീത വിവരിക്കുന്നുണ്ട്. നമ്മളിപ്പോ തന്നെ കേട്ടില്ലേ, ഭക്ഷണകാര്യങ്ങൾ ഉൾപ്പെടെ അതൊക്കെ അങ്ങേറ്റം ശ്രദ്ധയോടുകൂടി പരമാവധി കേട്ട് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും വേണം. പക്ഷെ അതൊന്നും ബ്രഹ്മബോധത്തിന് നേരിട്ട് നമ്മെ സഹായിക്കുന്നതിൽ ഒരു കർമ്മവും, പൂജാദി കർമ്മങ്ങൾ പോലും നേരിട്ട് ബ്രഹ്മബോധത്തിന് സഹായിക്കില്ല. പിന്നെ എന്ത് വേണം? വിചാരം, ശാസ്ത്രവിചാരം, അതറിയണം. ഞാനതാണ് എന്ന വസ്തുത അറിയണം. ഇതിന് ഒരുപാട് വേദാന്ത വാക്യങ്ങളുണ്ട്, ബ്രഹ്മത്തെ വിവരിക്കുന്ന വാക്യങ്ങൾ. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ സമയമുണ്ടാവില്ല. ഒരു ഒറ്റ ഭാഗം ഞാൻ എടുത്തു കാണിക്കാം. ഛാന്ദോഗ്യോപനിഷത്തിലെ ഏഴാം അധ്യായം സനത്

ഇരുന്ന അറിവുകളെല്ലാം നാരദൻ പഠിച്ചു, ശ്രദ്ധാക്കി, പുസ്തകമൊക്കെ വായിച്ചു. പക്ഷെ ശോകം മറന്നില്ല. ഇതാണല്ലോ പഠിക്കുക എന്നുള്ള കർമ്മം. ഒരുപാട് യജ്ഞങ്ങളിലൊക്കെ പങ്കുകൊണ്ടു, പൂജാകർമ്മങ്ങളൊക്കെ നടത്തി. പക്ഷെ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്രയേ ഉള്ളൂ, ശോകം ദുഃഖം മാറുന്നുണ്ടോ? ദുഃഖമോചനമാണ് മോക്ഷം. ദിവസേന ദുഃഖം കുറഞ്ഞ് കുറഞ്ഞ്, ഒടുവിൽ ദുഃഖത്തിന്റെ ലേശം പോലും ഇല്ല എന്നൊരവസ്ഥ ഈ ജീവിതത്തിൽ നേടാൻ പറ്റുമോ? പറ്റുമെങ്കിൽ മോക്ഷം. ദുഃഖ സംയോഗ വിയോഗം യോഗം എന്നാണ് യോഗത്തിന്റെ പ്രയോജനം. യോഗത്തിന്റെ നിർവചനമല്ല. യോഗത്തിന്റെ നിർവചനം സിദ്ധ്യ അസിദ്ധ്യോ സമഭൂത്വ സമത്വം യോഗ, ഇതാണ് നിർവചനം. യോഗത്തിന്റെ പ്രയോജനം എന്താ? ദുഃഖ സംയോഗ വിയോഗം യോഗസംഹിതം. ദുഃഖം എന്നേക്കുമായി നമുക്ക് മാറിക്കിട്ടണം. ഇവിടെ വെച്ച് പൂർണ്ണമായ ദുഃഖം മാറിയാൽ ഇവിടെ വെച്ച് മോക്ഷം, ഇതാണ് സ്ഥിതി. അപ്പൊ നാരദൻ ഇതൊക്കെ പഠിച്ചിട്ടും ആത്മാവിനെ അറിഞ്ഞ ആളിന് ശോകം കടന്നു പോകാൻ കഴിയും. ഇതൊക്കെ പഠിച്ചു നോക്കി, പക്ഷെ ശോകം മാറുന്നില്ല. അദ്ദേഹം നേരെ സനത്കുമാരന്റെ അടുത്ത് എന്നും, ഭഗവൻ ഇങ്ങനെയാണ്, അങ്ങനെപ്പോലുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പറയുന്നതായി കേട്ടിട്ടുണ്ട്, എന്ത് തരതി ശോകമാത്മവിത്ത്. പൂർണ്ണമായി ശോകം മാറണം, ഒരൊറ്റ വഴിയേ ഉള്ളൂ, ആത്മാവിന് വേണ്ട പോലെ അറിഞ്ഞ് അനുഭവിക്കുക, അല്ലാതെ വേറെ ഒരു മാർഗമില്ല. ആത്മവിത്ത് ശോകം തരത്തി. ഞാനെല്ലാം പഠിച്ചു, ഒരുപാട് പഠിച്ചു, പക്ഷെ എനിക്ക് ശോകം മാറുന്നില്ല. അപ്പൊ സനത്കുമാരൻ ചോദിച്ചു, എന്തൊക്കെ പഠിച്ചു ഒന്ന് പറയൂ. വലിയൊരു ലിസ്റ്റ് നാരദൻ സനത്കുമാരന്റെ മുമ്പിൽ വെക്കുക, വേദങ്ങളും വേദാംഗങ്ങളും അതുപോലുള്ള ഭൗതിക ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചത് മുമ്പിൽ വെച്ചു. ഒടുവിൽ സനത്കുമാരൻ എന്ത് പറഞ്ഞു? അതൊക്കെ വളരെ വിസ്തരിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഛാന്ദോഗ്യോപനിഷത്ത് 7-ാം അധ്യായം വായിച്ചു നോക്കുക. അതിന്റെ ഭാഷ്യവും ഒക്കെ ഇവിടെ ഉണ്ട് വിശദമായ. ഒടുവിൽ സനത്കുമാരൻ പറഞ്ഞു, അത് ശരി, നീ ഇത്രയൊക്കെ പഠിച്ചുവല്ലേ, ഇത്രയൊക്കെ പഠിച്ചതെല്ലാം വെറും കുറെ ശബ്ദങ്ങൾ, അതിൽ കൂടുതൽ നിനക്ക് ഒരറിവും ഉണ്ടായിട്ടില്ല. എന്താ ഓരോ ഒരു രൂപം മാറുമ്പോ വേറൊരു രൂപം വരും, അതിനൊരു പേര്, ആദ്യത്തെ രൂപത്തിനൊരു പേര്, ഇതൊക്കെ പുതിയ കണ്ടുപിടുത്തമാണ് അറിവാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ. ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ വരെ ഉണ്ടല്ലോ, ഒക്കെ ഓരോ നാമരൂപങ്ങൾ. ആത്മാവിൽ അഥവാ ബോധത്തിൽ മാറി മാറി വരുന്ന നാമരൂപങ്ങൾ, നാമരൂപങ്ങളെ മാറ്റിയിട്ട് അതെന്തോ വസ്തുവിന്റെ കണ്ടുപിടുത്തമാണെന്ന് ഭ്രമിച്ച് അതൊക്കെ പഠിച്ചു വെക്കുകയാണ് ഒക്കെ. അങ്ങനെ വരുമ്പോൾ ഈ വസ്തുബോധമില്ലെങ്കിൽ ആ പഠിത്തം തന്നെ ഒരു ബുദ്ധിക്ക് വലിയ കുഴപ്പമുണ്ടാക്കും. ഈയിടെ ഒരു ടി വിയിലൊക്കെ ഒരു മാത്തമാറ്റിക്സിൽ അങ്ങേയറ്റം അറിവുള്ള അതിശയം പ്രായമാകാത്ത ഒരു ചെറുപ്പക്കാരനെ ടി വിയിലൊക്കെ വായ്പ ദർശിപ്പിച്ചിരുന്നു. അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ നടക്കുക. ഈ മാത്തമാറ്റിക്സ് ഫോർമുലകളെല്ലാം അങ്ങോട്ട് പഠിച്ച് ഒടുവിലായപ്പോ എന്താ ഒരു സ്വസ്ഥതയില്ല. എങ്ങനെ സ്വസ്ഥ? ഇതൊക്കെ എങ്ങനെ അങ്ങനെ തലച്ചോറിൽ ശേഖരിച്ച് വച്ചിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് സ്വസ്ഥത കൊടുക്കാൻ? ഏത് ശാസ്ത്രമെന്നോ ശ്രദ്ധിച്ചു നോക്കുക. അതിലൂടെ ഞാൻ ഈയിടെ പറഞ്ഞത്, ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫിസിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിൻസ് ഇടയ്ക്ക് ഡൽഹിയിൽ വന്നിരുന്നു. അദ്ദേഹം ആകെ തളർന്ന്, നെർസെല്ലാം തളർന്ന് വീൽചെയറിൽ സഞ്ചരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യം, ഞാൻ എന്തിനു ജനിച്ചു? ഈ ഫിസിക്സ് ഒന്നും എനിക്ക് യാതൊരു സുഖവും തരുന്നില്ല. ഇതിന്റെ അർത്ഥം ഫിസിക്സ് വേണ്ടെന്നോ അതിന്റെ കണ്ടുപിടുത്തങ്ങൾ വേണ്ടെന്നോ ഒന്നുമല്ല. അങ്ങനെ ഒരിക്കലും ധരിക്കരുത്. ശാസ്ത്രീയപരമായ പരമസത്യം ഫിസിക്സിനോ കെമിസ്ട്രിക്കോ മാത്തമാറ്റിക്സിനോ ഒന്നും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഒരിടത്ത് പോയതുകൊണ്ടും കിട്ടില്ല. ആ സത്യം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഉപനിഷത് സത്യം പഠിച്ച് മനസ്സിലാക്കി

0: ആൻസർ പ്രാവർത്തികമാക്കുക. അതല്ലാതെ അതിന് വേറെ മാർഗമൊന്നുമില്ല. അപ്പോ സനത്കുമാരൻ നാരദനോട് പറഞ്ഞു, നീ ഇത്ര നാളും പഠിച്ചതൊക്കെ വെറും കുറെ ശബ്ദങ്ങൾ, രൂപങ്ങൾ മാറുമ്പോ അതിന് പേരുകൾ കൊടുക്കുന്നു, നീ അതല്ല. ഇങ്ങനെ തലച്ചോറൻ ശേഖരിച്ചു വെക്കുന്നു. ഇതുകൊണ്ടൊന്നും ശോകം കടക്കാൻ സാധ്യമല്ല. എന്നാൽ ഭഗവൻ എന്താണ് ആത്മാവ്, അത് മറ്റൊന്നുമല്ല. ആത്മാവിന് അവിടെ സനത്കുമാരൻ ഭൂമ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഭൂമ വിദ്യ എന്നാണ് ഈ ഏഴാം അധ്യായത്തിന്റെ പേര് തന്നെ. ഭൂമാവെന്ന് പറഞ്ഞാൽ പൂർണ്ണവസ്തു, പൂർണ്ണവസ്തു. പൂർണ്ണവസ്തുവിനെ കണ്ടെത്തു. പൂർണ്ണവസ്തുവിന്റെ അറിവ് മാത്രമേ സുഖം തരൂ. ഭൂമാവൈ സുഖം, ഭൂമാവ് മാത്രമാണ് സുഖം. അതിന്റെ വിപരീതം അല്പം, പൂർണത്തിന്റെ വിപരീതം അല്പം. ന അല്പേ സുഖമസ്തി, അല്പത്തിൽ സുഖമില്ല. നിങ്ങൾ പൂർണ്ണ വസ്തുവിനെ നാമരൂപങ്ങളായി വിഭജിച്ച് അല്പാൽപമായി ആശ്രയിക്കുന്നു സുഖത്തിന്, ഒരിക്കലും സുഖം, കാര്യമായ സുഖം അവിടെ കിട്ടുകയില്ല. ഈ സിദ്ധാന്തമാണ് സനത്കുമാരൻ നാരദനെ പഠിപ്പിക്കുന്നത്. ഭൂമാവൈ സുഖം. എടോ, നമുക്കും ചിന്തിച്ചാൽ മനസ്സിലാവല്ലോ, ഒരു പൂർണ്ണത ഇല്ലെങ്കിൽ പിന്നെന്താ സുഖം? ഭൂമാവാണ് സുഖം. ന അല്പേ സുഖമസ്തി, അല്പത്തിൽ സുഖമില്ല. അത് ശരി, പൂർണ്ണവസ്തുവിനെ ഗ്രഹിക്കാം. എന്താണ് പൂർണ്ണവസ്തു? അത് എത്ര നാണ്യത് പശ്യത്, നാണ്യത് ശൃണോതി, നാണ്യത് വിജാനാതി തദ്ഭൂമ. എവിടെ മറ്റൊന്ന് കേൾക്കാനില്ലയോ, മറ്റൊന്ന് മനനം ചെയ്യാനില്ലയോ, മറ്റൊന്ന് അനുഭവിക്കാനില്ലയോ, അതാണ് ഭൂമ. എത്ര നാണ്യത് ശൃണോതി, നാണ്യത് വിജാനാതി, മറ്റൊന്ന് അറിയാനില്ല, മറ്റൊന്ന് കേൾക്കാനില്ല, മറ്റൊന്ന് മനനം ചെയ്യാനില്ല, എവിടെയാണോ അതാണ് ഭൂമാവ്. ഇവിടെ കർമ്മത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പിക്കണം, അതാണ്. അപ്പോ ഇതൊരു ജ്ഞാനം കർമ്മമല്ലേ? ഈ ചോദ്യം ചോദിക്കുന്നു. ഞാനെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പിക്കുന്നത് മാനസികമായ ഒരു കർമ്മമല്ലേ? അപ്പോ ആ കർമ്മം കൊണ്ടല്ലേ ഇത് പറ്റൂ? അവിടെയാണ് ആചാര്യസ്വാമികളും മറ്റും വളരെ ഗംഭീരമായ ഒരു സിദ്ധാന്തം മുമ്പിൽ വെക്കുന്നത്. ഈ രണ്ട് പദങ്ങളും ഓർമ്മിക്കുക: കർമ്മ കർത്തൃതന്ത്രം, ജ്ഞാനം വസ്തുതന്ത്രം. ജ്ഞാനം സാധാരണ കർമ്മമല്ല, ജ്ഞാനം വസ്തുതന്ത്രമാണ്. കർമ്മ കർത്തൃതന്ത്രം, കർമ്മകർത്തൃതന്ത്രം. ഒരു കർമ്മം എൻ കർത്താവിന്റെ ഇഷ്ടം പോലെ മാറ്റിമറിച്ച് ചെയ്യാം, ചെയ്യാതിരിക്കാം. ഒരു കർമ്മം വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യാതിരിക്കാം. ഇപ്പം നമുക്കൊരു സ്ഥലത്ത് പോകണം, പോകണമെങ്കിൽ പോകണം, പോവാം, പോകണ്ടെങ്കിൽ പോകണ്ട. എങ്ങനെ പോകണം? കാൽനടയായിട്ട് പോകണമോ? മാറ്റിമറിച്ച് ചെയ്യാം. സമയം മാറ്റാം, ഇപ്പൊ പോകണ്ട, പിന്നൊരിക്കൽ പോവാം. സൈക്കിളിൽ പോവാം, കാറിൽ പോവാം, ഹെലികോപ്റ്ററിൽ പോവാം, എങ്ങനെയും പോവാം. ഒരു സ്ഥിരതയുമില്ല. ഒരിടത്തെ കർമ്മം ധർമ്മമെന്ന് തോന്നും, മറ്റൊരിടത്ത് അതേ കർമ്മം അങ്ങേയറ്റം അധർമ്മമാണ്. ധർമാധർമ്മങ്ങൾക്കൊന്നും ഒരു വ്യവസ്ഥയുമില്ല. ഇവിടെയാണ് ഇതാദ്യമേ ബ്രഹ്മസൂത്രത്തിൽ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. കർമ്മത്തിനൊന്നും ഒരിടത്തും ഒരു വ്യവസ്ഥയുമില്ല. അന്നും ഓരോരുത്തർക്ക് തോന്നുന്ന ഇന്നും അങ്ങനെയല്ലേ? പല പല നിയമങ്ങളും ഉണ്ടാക്കുന്നു, മാറ്റുന്നു, വീണ്ടും ഉണ്ടാക്കുന്നു. കുറെ പേർക്ക് ഇഷ്ടമില്ല. ഒരു ചരിത്രകാരൻ ഇതൊക്കെ ചിലപ്പോൾ രേഖപ്പെടുത്തി വെക്കും: ഇന്ന കാലത്ത് ഇന്ന ഇന്ന കർമ്മങ്ങൾ നിലവിലിരുന്നു. ചരിത്രകാരൻ അതിനൊന്നും ഉത്തരവാദിയല്ല. അതുപോലെ ഈ ബ്രഹ്മസൂത്രത്തിലും മറ്റും അവശൂദ്രാധികരണം, വർണ്ണാശ്രമധർമ്മങ്ങൾ ഇതൊക്കെ ഉണ്ട്. അതെ, അതാത് കാലത്തുണ്ടായിരുന്ന കർമ്മങ്ങൾ, അത് ന്യായമോ അന്യായമോ എന്ന് നോക്കിയിട്ടല്ല, കർമ്മങ്ങളുടെ രേഖപ്പെടുത്തുന്നു. ആ രേഖപ്പെടുത്തുന്നതോടുകൂടി തന്നെ ബ്രഹ്മസൂത്രത്തിൽ ഇത് ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യൂ, അല്ലെങ്കിൽ ചെയ്യാതിരിക്കൂ. അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ തന്റെ ഇടമുണ്ടെങ്കിൽ പ്രവർത്തിക്കൂ. നമ്മൾ ഇന്നെന്തെല്ലാം നിയമങ്ങൾ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നു, ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നു, എന്തെല്ലാം നിയമങ്ങൾ മാറ്റിമറിക്കുന്നു. നിങ്ങൾക്ക് ന്യായമല്ലെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അതിനെതിരായി മാറ്റിമറിക്കൂ. ഇതെന്നും കാണും. കുറെ പേർക്ക് ന്യായമല്ലെന്ന് തോന്നും, കുറെ പേർക്ക് ന്യായമാണെന്ന് തോന്നും. ഒരു കാലത്ത് ശൂദ്രൻ വേദം പഠിക്കരുതെന്ന് കുറെ പേർ പറയും. ഇന്ന് തന്നെ ഈ ഉപരി ജാതികളിലും മതങ്ങളിലും ഒക്കെ നമുക്കാർക്കും ഇഷ്ടപ്പെടാത്ത ന്യായമല്ലെന്ന് തോന്നുന്ന എത്ര എത്ര കാര്യങ്ങളുണ്ട്. ഇന്ന് പോലും എന്ത് ചെയ്യാനൊക്കെ ഒരു ചരിത്രകാരൻ അത് രേഖപ്പെടുത്തിയെന്ന് വരാം. പക്ഷെ അതിന് ചരിത്രകാരൻ കുറ്റക്കാരനാണോ? ബ്രഹ്മസൂത്രത്തിൽ ഇങ്ങനെ കർമ്മകാണ്ഡവേദ ഭാഗത്തിലും മറ്റും പറയുന്ന നിരവധി കാര്യങ്ങൾ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് അവിടെ തന്നെ പറയുന്നു, കർമ്മ കർത്തൃതന്ത്രം. കർത്തൃതന്ത്രം എന്ന് വെച്ചാൽ കർത്തും ശക്യം, അകർത്തും ശക്യം, അന്യഥാകർത്തും ശക്യം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആവാം. കർമ്മത്തിന് യാതൊരു നിയമവും ഒരിടത്തുമില്ല. ഇന്ന് തന്നെ ലോകത്ത് പല രാജ്യങ്ങളുണ്ടല്ലോ, ഓരോ രാജ്യങ്ങളുടെയും നിയമങ്ങൾ എടുത്തു നോക്കുക. നമുക്ക് അങ്ങേറ്റം പ്രാകൃതമെന്ന് തോന്നുന്ന എത്ര എത്ര കാര്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് അവയെല്ലാം നടപ്പാക്കാവുന്നതാണ്, അങ്ങേറ്റം പ്രാകൃതമെന്ന് തോന്നാവുന്ന. അപ്പോ കർമ്മത്തിനൊരിടത്തും നിയമമില്ല. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം. ബ്രഹ്മസൂത്രത്തിൽ അപശൂദ്രാധികരണമുണ്ട്, അല്ലെങ്കിൽ അവിടെ ചാതുർവർണ്ണമുണ്ട്. ചാതുർവർണ്ണ നിയമമൊക്കെ അത്യന്തം വസ്തുനിഷ്ഠമാണ്. അത് ശിവാരവിന്ദം ഗീതാഭാഷ്യമുണ്ട്, അത് വാങ്ങിച്ചു നോക്കുക. ചാതുർവർണ്ണ നിയമത്തിൽ ഗീത ആവർത്തിച്ച് പറയുന്നു, സ്വഭാവജൻ എടുത്തെടുത്ത് പറയുകയാണ്. അല്ലാതെ ജന്മജമല്ല. ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗച്ച. വേണമെങ്കിൽ ഒരു വൃത്തത്തിനൊന്നും തെറ്റുവരാതെ ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ജന്മകർമ്മ വിഭാഗച്ച എന്ന് പറഞ്ഞുകൂടായിരുന്നു. മൂന്ന് നാല് ഗുണങ്ങളാണ്. യുദ്ധം ചെയ്യാൻ കരുത്തുള്ളവരല്ലേ നമുക്ക് പട്ടാളക്കാരായി ക്ഷത്രിയക്കാരായി അംഗീകരിക്കാൻ പറ്റൂ? ജ്ഞാനവും മറ്റും വശത്താക്കിയവരല്ലേ ബ്രാഹ്മണർ എന്ന് പറയാൻ പറ്റൂ? കൃഷിയും മറ്റുമൊക്കെ നടത്താൻ കഴിയുന്നവർ ഇന്നും ഒന്നിനല്ലേ? ഏത് രാജ്യത്തും ഇത്തരം വിഭജിച്ചിട്ടുണ്ട് ഓരോ വർണ്ണത്തിനുമുള്ള സ്വഭാവം. അത് സ്വഭാവേന വന്നു ചേരുന്നതാണ്. ആ ജന്മം കൊണ്ടോ മറ്റൊന്നും കൊണ്ടോ ഉണ്ടാകുന്നതല്ല. കൃഷ്ണനത് തീർത്തു പറയുന്നു 18-ാം അധ്യായത്തിൽ. ജന്മകർമ്മ സ്വഭാവജം ആവർത്തിക്കുന്നു, 4 പ്രാവശ്യം ആവർത്തിക്കുന്നു ഈ വർണ്ണനിയമങ്ങൾ പറയുന്നിടത്ത്. ഇത്രയൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടും അവൾ ചാതുർവർണ്ണമുണ്ട്, ചാതുർവർണ്ണമുണ്ട്. എന്നാൽ പോലും കർമ്മത്തിനൊന്നും സ്ഥിരതയില്ല. വാസ്തവത്തിൽ ഇവിടെ ഈ ബ്രഹ്മസൂത്ര ഭാഷയുണ്ട്, അതിലെ ഇൻട്രഡക്ഷനിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വേദപഠനം പോലും, വേദാഹ അവേദാഹ, അവയൊക്കെ കർമ്മമാണ്. സത്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവയൊക്കെ വേണ്ടെന്ന് വെക്കാം. ഉപനിഷത് പഠനം പോലും വേണ്ടെന്ന് വെക്കാം. നമ്മൾ എത്തേണ്ടടുത്തെത്തി. ഉപനിഷത് പഠനം ഒരു കർമ്മമാണ്, എത്തേണ്ടടുത്തെത്തി. ഇനിയിപ്പോ അത് വേണ്ടെങ്കിൽ വേണ്ട. എന്തിനാ? ഒരിടത്തെത്തിയാൽ വീട്ടിലെത്താൻ ടാക്സി പിടിച്ചു, വീട്ടിലെത്തി. ഇനി ടാക്സി ആരെങ്കിലും നടയിൽ ഇട്ടുകൊണ്ടിരിക്കുമോ? ഒരിക്കലും ചെയ്യില്ല. വീട്ടിലെത്തിയാൽ ഇതൊക്കെ മാർഗങ്ങളും ഉപായങ്ങളുമാണ്. ഗീതയിലും ചർച്ച ചെയ്തിട്ടുള്ള ഒട്ടധികം മാർഗങ്ങളും ഉപായങ്ങളുമാണ്. മാർഗങ്ങളെയും ഉപായങ്ങളെയും ലക്ഷ്യമായി തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് സർവത്ര വാദകോലാഹലങ്ങൾ. സർവത്ര ഭക്തിയാണോ കൈവം, ജ്ഞാനമാണോ കൈവം? കൃഷ്ണൻ പറഞ്ഞാൽ പോലും ആരും ഭഗവിക്കില്ല. അതാണ് കൃഷ്ണനോട് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, അർജുന ഇതിതേ ജ്ഞാനമാഖ്യാതം. എന്നാ കൃഷ്ണന് പറഞ്ഞുകൂടായിരുന്നു, ഇതിതേ ഭക്തിരാഖ്യാത, ഇതിതേ ജ്ഞാനമാഖ്യാതം. ആരോ ഒരാൾ ഈയിടെ എന്നോട് പറഞ്ഞു, ഒരാളിനോട്, ഒരു കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ജ്ഞാനമാഖ്യാതം, കൃഷ്ണൻ ഉപദേശിച്ചത് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞാലും നിങ്ങൾ ഉൾക്കൊള്ളില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ കൃഷ്ണൻ പശു മേച്ച് നടന്ന കൊച്ചൻ, അയാൾക്ക് വിവരമില്ല, പോവാൻ പറ എന്ന് പറഞ്ഞു എന്നാണ്. ഇതാണ് നമ്മളുടെ ഗീതാപഠനത്തിന്റെ ഒക്കെ തകരാറ്. അത് സാരമില്ല, ഇരിക്കട്ടെ. എന്തായാലും നാരദനോട് സനത്കുമാരൻ ഇത് പറഞ്ഞു, ഇവിടെ എന്ത് കർമ്മത്തിനാണ് പ്രസക്തി? എന്ത് കർമ്മം ചെയ്തിട്ടാണ് ബ്രഹ്മാനുഭവം ഉണ്ടാക്കേണ്ടത്? ബ്രഹ്മാനുഭവം ജ്ഞാനമാണ്. അപ്പോ കർമ്മം കർത്തൃതന്ത്രം, ജ്ഞാനം വസ്തുതന്ത്രം. പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും ഗംഭീരമായ രണ്ടഞ്ചയവുമാണ്. ജ്ഞാനമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഒരു കുടത്തെക്കുറിച്ച് അറിയുന്നു. കുടത്തെ അറിയുക, അറിയുക എന്നുള്ളത് ഒരു കർമ്മമാണ്. പക്ഷേ അറിയുക എന്ന ഈ കർമ്മത്തിൽ കർത്താവിന് വലിയ പ്രസക്തിയില്ല. കുടവും ഇന്ദ്രിയങ്ങളും ഒരുമിച്ചാൽ കുടം ഉണ്ട് എന്ന അറിവ് സംജാതമാകുന്നു. അതൊരുമിച്ചാൽ, ഒരുമിച്ചു ഇനി എനിക്ക് അറിവ് വേണ്ട പറയാനൊക്കില്ല, ഒരുമിച്ചാൽ അറിഞ്ഞേ പറ്റൂ. അപ്പോ അറിവ് വേണമെന്നോ വേണ്ടെന്നോ വെക്കാൻ കർത്താവിന് അവകാശമില്ല. ഉപകരണങ്ങളും, അതായത് പ്രമാണം, പ്രമാണവും പദാർത്ഥവും ഒരുമിച്ചാൽ ആ വസ്തുവിനെ അറിയുക എന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നു. അത് വേണ്ടെന്ന് വയ്ക്കാൻ ഒരിക്കലും കർത്താവിന് സാധ്യമല്ല. ഇനി മാറ്റിമറിച്ചറിയാൻ പറ്റുമോ? കുടത്തെ സൂര്യനായിട്ട് അറിയാൻ പറ്റുമോ? പറ്റില്ല. കുടത്തെ കുടമായിട്ട് തന്നെ അറിയണം. അപ്പൊ കുടത്തെക്കുറിച്ചുള്ള അറിവിൽ കുടത്തിനാണ് പ്രാധാന്യം. എങ്കിലും അറിയുന്ന ആളിന് കുറച്ചൊരു ഒരു അതിനോടൊരു ചേർച്ചയില്ലേ? ഉണ്ട്, ഇല്ലെന്നാര് പറഞ്ഞു? പക്ഷേ അറിയുന്നയാൾ എത്ര വിചാരിച്ചാലും കുടം അവിടെ ഇല്ലെങ്കിൽ അയാൾക്ക് കുടത്തെ അറിയാനേ പറ്റില്ല. കുടമുണ്ട്, ഇന്ദ്രിയങ്ങൾ അതുമായി ഒരുമിച്ചു, കുടത്തെ അറിഞ്ഞേരിയുള്ളൂ. കുടത്തെ കുടമല്ലാതെ മാറ്റിമറിച്ചറിയാൻ സാധ്യമല്ല. അപ്പൊ കുടത്തിനെക്കുറിച്ചുള്ള ജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം വസ്തുവിനാണ്, കുടമെന്ന വസ്തുവിനാണ് പ്രാധാന്യം. ലൗകിക ദൃഷ്ടിയിൽ പോലും ഇതാണ്, ലൗകികമായ ജ്ഞാനത്തിൽ പോലും ഇതാണ് നിയമം. അപ്പോ പിന്നെ സർവത്ര നിറഞ്ഞു വിലസുന്ന ബ്രഹ്മത്തിന്റെ കാര്യത്തിൽ മറ്റൊരു രീതിയിൽ ഒരാൾക്കറിയാൻ പറ്റുമോ? നിങ്ങൾ ആ ബ്രഹ്മത്തെ അറിയാൻ തീരുമാനിച്ചു, ബ്രഹ്മം പ്രകടമായി, അതുമായിട്ട് ബുദ്ധി ചേർന്നു, ബ്രഹ്മത്തെ ബ്രഹ്മമായി തന്നെ അറിയണം. ഇനി ചിലർ ചോദിക്കാം, മരക്കുറ്റിയെ ഭൂതത്താനായി അറിഞ്ഞാൽ പോരെ? അറിയാം. പക്ഷെ മരക്കുറ്റിയെ ഭൂതത്താനായി തറിഞ്ഞാൽ മരക്കുറ്റിയുടെ ജ്ഞാനം അവിടെ ഇല്ല, ഭൂതത്താന്റെ ജ്ഞാനമേ ഉള്ളൂ. അപ്പോ മരക്കുറ്റിയെക്കുള്ള കുറിച്ചുള്ള അറിവല്ലത്, അതാണ് ഭ്രമജ്ഞാനം. അതൊരിക്കലും വസ്തുജ്ഞാനമല്ല. വസ്തുജ്ഞാനം, യഥാർത്ഥ വസ്തുവിനെ അറിയണമെങ്കിൽ അതിലെ പ്രധാന പങ്ക് വസ്തുവിനാണ്. അതുകൊണ്ടാണ് ഉപനിഷത്ത് തന്നെ പറയുന്നത്, നയമാത്മാ പ്രവചനേന ലഭ്യ. ഈ ആത്മാവിന് പ്രവചനം കൊണ്ടൊന്നും കിട്ടുമില്ല. യമേ വൈഷ വൃണുതേ തേന ലഭ്യ. ആരാണോ ആ സത്യത്തെ എനിക്ക് അനുഭവിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവന് കിട്ടുന്നു, അവന്റെ മിടുക്കുകൊണ്ടല്ല. ഈ തീരുമാനം അവനിലുണ്ടായാൽ യമേതൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തന്നും സ്വാം. അങ്ങനെയുള്ള ആളിന് ഈ ആത്മാവ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവാണ്. ഈ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളിൽ തന്നെ അകവും പുറവും നിറഞ്ഞത് നിൽക്കുകയാണ്. ഇനി എന്ത് കർമ്മം കൊണ്ടാണ് അതിനെ കിട്ടാൻ? ഒരു മൂടലുണ്ട്, ആ മൂടൽ മാറ്റണം. ആ മൂടൽ മാറ്റാനുള്ള പ്രധാന ഉപായം എനിക്ക് ഈ സത്യത്തെ അറിയണം എന്ന ദൃഢമായ വിശ്വാസമാണ്, ദൃഢമായ ലക്ഷ്യബോധം. വേദാന്തം പറയുന്നത് ഈ ലക്ഷ്യബോധം നിങ്ങൾ കൊണ്ടോ സാമഗ്രികൾ തനിയെ വന്നെത്തും. ഇത് നിയമമാണ്. സർവത്ര വ്യാപിച്ചിരിക്കുന്ന സർവശക്തനായ സർവജ്ഞനായ ഈശ്വരൻ ബ്രഹ്മം, ആ ബ്രഹ്മം നിങ്ങളതാണ്. നിങ്ങൾക്കുള്ളിൽ ഈ ബ്രഹ്മത്തെ അനുഭവിക്കണം. അനുഭവിക്കാൻ എന്താ മറമാറ്റണം? ആ ഒരു താൽപ്പര്യം ദൃഢമായി വരുന്നു. ഗുരു ഉൾപ്പെടെയുള്ള സാമഗ്രികൾ അയാൾക്ക് അവിചാരിതമായി ചിലപ്പോൾ വന്നു ചേരും. ഈ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇന്നുവരെ അത് സംഭവിച്ചിട്ടുമുണ്ട്. പക്ഷെ താൽപ്പര്യം വേണം. യമയ വൈഷ വൃണുതയെ തേന ലഭ്യ തസ്യേഷ ആത്മാ വിവൃണുതയെ തനും സ്വാം. സ്വന്തം സ്വരൂപം യാദൃച്ഛികമായി തന്നെ ആ ആത്മാവ് മറമാറ്റി തെളിയിച്ച് അവനെ അനുഗ്രഹിക്കുന്നു. പക്ഷേ ഇത് വേണം എന്ന നിർബന്ധം ആദ്യം ഉണ്ടാവണം. വേണ്ടാത്ത ആളുടെ മുമ്പിൽ എങ്ങനെ ആത്മാവ് പ്രത്യക്ഷപ്പെടുന്നു? ഈ പ്രത്യക്ഷപ്പെടുന്നതിൽ സാധകന്റെ ഒരു കർമ്മത്തിനും പ്രസക്തിയില്ല. എനിക്ക് ആ സത്യത്തെ അറിയണം എന്നുള്ള ആഗ്രഹം, ആഗ്രഹം ഒരു കർമ്മമല്ലേ? കർമ്മമാണ്. പക്ഷേ ആ കർമ്മം പോലും പ്രതിബന്ധം മാറ്റാനാണോ, അല്ലാതെ ബ്രഹ്മത്തെ ഉണ്ടാക്കാനാണോ? നിറഞ്ഞ് താനായി തന്നെ അയാൾ ആഗ്രഹിക്കുമ്പോഴും അയാൾ അതാണ്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഒരു വസ്തുവിനെ ഇനി ഒരു കർമ്മം കൊണ്ട് പ്രാപിക്കേണ്ട കാര്യമുണ്ടോ? ചില ചില്ലറ ദൃഷ്ടാന്തങ്ങൾ ഇതിനൊക്കെ പറയാറുണ്ട്. പണ്ടൊരു ഒരു സിംഹക്കുട്ടി ഒരു ആട്ടിൻ പറ്റത്തിൽ പെട്ടുപോയി. അന്ന് മുതൽ ഈ സിംഹക്കുട്ടി ഞാൻ ആടാണ് ആടാണ് ആടിനെ പോലെ കരഞ്ഞു. അങ്ങനെ കഴിഞ്ഞുകൂടിയതാണ്. ആകൃതിയൊക്കെ സിംഹത്തിൻ്റെ ഇത്, അങ്ങനെ സടയും ജടയും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെയോ അത് ആട്ടിൻ പറ്റത്തിൽ പെട്ടു. ഒരു വിസ്മൃതി, താൻ സിംഹമാണെന്നുള്ള വസ്തുത ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ താൻ സിംഹമാണെന്നുള്ള കാര്യം മറന്നുപോയി. ഒരു സിംഹം ഇത് കണ്ടു എന്നാണ്. കണ്ടയാൾ ആട്ടിൻ പറ്റത്തിൽ നിന്നും ആ സിംഹത്തെ വേർപെടുത്തി ഒരു ദിവസം ഒരാറ്റിന്റെ കരയിൽ കൊണ്ടുപോയി, നീ വെള്ളത്തിൽ നിന്ന് നോക്ക്, ഈ സിംഹമല്ല. ഈ സിംഹത്തിന് ഇനി സിംഹമാകാൻ പ്രത്യേക കർമ്മങ്ങളിലും ചെയ്യണമെന്നുണ്ടോ? ഒരു കർമ്മവും ചെയ്യണ്ട. ഞാൻ ആടാണെന്നുള്ള തെറ്റിദ്ധാരണ പ്രതിബന്ധം, വേറൊരു പ്രതിബന്ധവുമില്ല. ഞാൻ ആടാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ പോലും സിംഹമാണ്, അയാൾ അറിയാതെ സിംഹമാണ്. ഇനി ആളാണെന്നുള്ള വിസ്മൃതി, സിംഹമാണെന്നുള്ള വിസ്മൃതി ഒന്ന് മാറി ഞാൻ സിംഹമാണെന്ന് ഓർമ്മിക്കണം, ഓർമ്മിക്കണം. ഗീത 18 ഉപദേശിച്ചിട്ടും അർജുനന് സാധിച്ചത് ഈ സ്മരണ വീണ്ടുകിട്ടി എന്നാണ്. വേറെ ഒന്നും ഇവിടെ കിട്ടാനില്ല. ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മമല്ലെന്ന് അനുഭവിക്കുമ്പോഴും ബ്രഹ്മമാണ്. ഇനി എന്ത് കർമ്മം കൊണ്ടാണ് ബ്രഹ്മത്തെ ഉണ്ടാക്കേണ്ടത്? ഞാൻ ബ്രഹ്മമല്ല എന്ന ആ വിസ്മൃതി, ബ്രഹ്മവിസ്മൃതി ഒന്ന് മാറ്റണം. അർജുനൻ പിന്നെ എന്ത് പറയുന്നു? നഷ്ടോ മോഹ, മോഹം നഷ്ടമായി. എന്ത് പ്രതിബന്ധം? ഞാൻ ബ്രഹ്മമല്ല, ജഡമാണ്, ഈ ജഗത്ത് ജഡമാണ് എന്ന ചിന്ത നഷ്ടമായി. ഭഗവാനെ സ്മൃതിർലബ്ധ, എനിക്ക് സ്മൃതി തിരിച്ചുകിട്ടി. പക്ഷേ ആ സ്മൃതി അനുഭവതലത്തിൽ ഉറക്കണം, അത്രേ വേണ്ടൂ. ഇതാണ് സനത്കുമാരൻ നാരദനും ഉപദേശിച്ചത്. ഇടവ് നീ പൂർണ്ണ വസ്തുവാണ്. ഒരു പൂർണ്ണ വസ്തു ഇവിടെ ഉണ്ടെങ്കിൽ അപൂർണമായ ഒരു വസ്തു ഉണ്ടാകാനേ സാധ്യമല്ല. പൂർണ്ണ വസ്തു ഇല്ലാത്തടത്ത് വേണ്ടേ അപൂർണത ഉണ്ടാവാൻ? അപ്പോ അപൂർണത ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഭ്രമം, വെറും ഭ്രമം. ഒരു ഇൻഫിനിറ്റായിട്ടൊരു വസ്തു ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഫൈനൈറ്റായിട്ട് മറ്റൊന്നും ഉണ്ടാവാൻ സാധ്യമല്ല. കാരണം ഫൈനൈറ്റ്സ് എല്ലാം ഈ ഇൻഫിനിറ്റിനകത്താണ്. ആ ഇൻഫിനിറ്റ് ഇല്ലാത്തടത്ത് വേണ്ടേ യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ? ആ ഇൻഫിനിറ്റ് ഇല്ലാത്ത ഒരു പോയിന്റ് ഏതാ? അതുകൊണ്ടാണ് നമ്മുടെ ഉപനിഷത്ത് അതിഗംഭീരമായി പറയുന്നത് പൂർണ്ണമത പൂർണ്ണമിതം യോ അതുപൂർണം ഇത് പൂർണ്ണം. പൂർണാപൂർണമുദച്ഛ്യത്തെ, പൂർണ്ണ വസ്തുവിൽ നിന്നും പൂർണ്ണ വസ്തു പൊന്തിക്കാണുന്നു ഏകത്തായി മറ്റും വെച്ചാൽ പൂർണ്ണ വസ്തുവിൽ നിന്നും ഒരു നിമിഷം പോലും വിട്ടു നിൽക്കുന്നില്ല. പൂർണ്ണമുദക്ഷ്യതയെ പൂർണ്ണസ്യ പൂർണ്ണമാതായ ഈ ഒരൊറ്റ മന്ത്രം ഗംഭീരമായ ജഗത്തിന്റെ പൂർണ്ണസ്ഥിതിയെ ഈ ഭൂമാവ് എന്ന് പറഞ്ഞ് സനത്കുമാരൻ ഉപദേശിച്ച ആ വസ്തുവിനെ നമുക്ക് കാട്ടിത്തരികയാണ്. പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യത്തെ, ഒരിക്കലും ആ പൂർണ്ണതയ്ക്ക് ഒരു കേടും സംഭവിക്കുന്നില്ല. പൂർണ്ണത്തിന് കേടുവരാൻ സാധ്യമല്ല. പൂർണ്ണമെന്നുവെച്ചാൽ സർവത്ര നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന ഏക വസ്തു, അബ്സല്യൂട്ട്, ഇൻഫിനിറ്റ്. ഇതൊന്നു മാത്രം മനനം ചെയ്ത് ധരിക്കുക. അങ്ങനെ തിങ്ങി നിൽക്കുന്ന വസ്തുവാണ് അഖണ്ഡ ബോധം. എന്തുകൊണ്ട് ബോധമില്ലയോ? ജഗത്തില്ല. അതുകൊണ്ട് ഈ ജഗത്ത് മുഴുവൻ ബോധമാണ്. ബോധത്തിൽ അല്പ ദൃശ്യങ്ങൾ പൊന്തുന്നു, ബോധമായിട്ട് തന്നെ അങ്ങനെ തന്നെ നിൽക്കുന്നു, അതിൽ തിരിച്ചു ലയിക്കുന്നതായി തോന്നുന്നു. ആ തോന്നലെല്ലാം ഭ്രമം. പൂർണ്ണമായ ഒരു വസ്തുവിൽ യഥാർത്ഥത്തിൽ അങ്ങനെ പൊന്തിവരാനോ നിലനിൽക്കാനോ മാറാനോ സാധ്യമല്ല. അത് നിശ്ചലമാണ്, നിശ്ചലം. നമ്മളൊക്കെ അതാണ്. അതാണ് വെറുതെ നമ്മളൊക്കെ ഈ കൊച്ചു ശരീരങ്ങളാണെന്ന് വിചാരിച്ച് ഈ രാഗദ്വേഷങ്ങൾ വെച്ച് പുലർത്താതെ മനസ്സിനെ ഒന്ന് മറ്റൊന്ന് കാണാനില്ല. കാണുന്നതൊക്കെ ബ്രഹ്മം. ഇതാണ് സനത്കുമാരൻ ഉപദേശിച്ചത്. മറ്റൊന്ന് കാണാനില്ല. നാന്യ പശ്യത്തി, നാന്യ ശൃണോത്തി, നാന്യ വിജാനാത്തി. മറ്റൊന്ന് കാണാനില്ല, മറ്റൊന്ന് കേൾക്കാനില്ല, മറ്റൊന്ന് അനുഭവിക്കാനുമില്ല. സർവം ബ്രഹ്മമയം എന്ന് മനസ്സിനെ പഠിപ്പിച്ച് രാഗദ്വേഷങ്ങൾ മാറ്റുക. അത് കർമ്മം, ഇത് അനുഭവിക്കാനുള്ള കർമ്മമല്ല, പ്രതിബന്ധ മാത്രമാണ്. അതുകൊണ്ട് ഉപനിഷത്തുക്കൾ ബ്രഹ്മത്തെ അവതരിപ്പിക്കുന്ന ഒരു വാക്യത്തിനും കർമ്മവുമായി ഒരു ബന്ധവുമില്ല. ഇത് വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കർമ്മം ഇല്ല, കർമ്മം ഇല്ലാത്ത വസ്തുവാണ് ഈ സത്യത്തിൽ. കർമ്മം ഉണ്ടാവാൻ പറ്റില്ല. പൂർണ്ണമായി നിൽക്കുന്ന വസ്തുവിൽ ചലനം പോലും സാധ്യമല്ല. ഭ്രമമാണ് കർമ്മം. ഗീത അത്ഭുതകരമായി 18-ാം അധ്യായത്തിൽ ഇക്കാര്യം വിവരിക്കുന്നുണ്ട്. അത് നമ്മൾ അവസാന ദിവസം 18-ാം അധ്യായം ചർച്ച ചെയ്യും. അതുകൊണ്ട് കർമ്മമൊക്കെ നടക്കട്ടെ. കർമ്മം ഭ്രമമാണെന്നും കർമ്മമൊരിക്കലും നമ്മുടെ ജീവിതത്ത് എത്ര ഗംഭീര കർമ്മമായാലും ധന്യമാക്കുകയില്ല എന്നും മനസ്സിലാക്കി അവസാനമെങ്കിലും കർമ്മബന്ധം മാറ്റാൻ, കർമ്മബന്ധം മാറ്റാൻ കാമബന്ധം മാറ്റിയാൽ മതി. ആഗ്രഹമില്ല. ആഗ്രഹം ഇല്ലെങ്കിൽ വ്യക്തമായി ഈ സത്യം നമുക്ക് തെളിഞ്ഞനുഭവിക്കാറാകും. ഇനി ഈ 4-ാം സൂത്രത്തിന്റെ ചർച്ച നാളെ കൂടെ ഉണ്ടായി. നാളെ നമുക്ക് ഇക്കാര്യം ഒന്നുകൂടി വിശദമായി ചർച്ച ചെയ്യാൻ നോക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.
1: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya. ഭഗവതിശ്രീമുഖിസനാശിനിസുഖേതനാശിസമാരംഭം ഭഗവത്ഭാഷ്യകൃതേ
2: ശാസ്ത്രകൃതസംസ്കാരബലീയസ്തോ മന ആദിഭി ഇഷ്ടസാധനം ബാഹുല്യേന ഉപചനോതി ധർമാഖ്യം തദ്വിധം ജ്ഞാനപൂർവകം കേവലം ച തത്ര കേവലം പിതൃലോകാദിപ്രാപ്തിഫലം ജ്ഞാനപൂർവകം ദേവലോകാദി ബ്രഹ്മലോകാന്തപ്രാപ്തിഫലം തഥാ ച ശാസ്ത്രം ആത്മയാജി ശ്രേയാൻ ദേവയാജന ഇത്യാദി സ്മൃതിശ്ച ദ്വിധം കർമ്മവൈദികം മനുസ്മൃതി ഇത്യാദ്യാഹ സാമ്യജധർമാധർമ്മയോർ മനുഷ്യത്വപ്രാപ്തി ഏവം ബ്രഹ്മാദ്യസ്ഥാവരാന്ത സ്വാഭാവിക വിദ്യാദി ദോഷവതോ ധർമാധർമ്മ സാധനകൃത സംസാരഗതിർനാമരൂപകർമാശ്രയ പറഞ്ഞത് ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ട്. ഈ ആത്മാവിനെ കുറിച്ചുള്ള അറിവുള്ളത് കൊണ്ടാണ് വൈദികർ സ്വർഗത്തെയും മറ്റുദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കർമ്മകാന്ഡം, വേദത്തിലെ കർമ്മകാന്ഡം. പക്ഷെ അവിടെ അങ്ങനെ ഒരു ആത്മാവിനെ കരുതുമ്പോൾ ആത്മാവിന് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, സ്വർഗം വേണം നരകം വേണ്ട. പിന്നെ കർമ്മം ചെയ്യുന്നതിന് കർത്തൃഭോക്തൃത്വരൂപ അഭിമാനം അത് വേണം. ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നു, എനിക്ക് സ്വർഗത്തിൽ പോയി ഇതിൻ്റെ ഫലം അനുഭവിക്കണം, ഇങ്ങനൊരു വിചാരം വേണം. ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നു എന്ന് വിചാരിക്കുമ്പോൾ അതിന് കർത്തൃത്വം, എനിക്ക് ഈ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കണമെന്ന് വരുമ്പോൾ അത് ഭോക്തൃത്വം, ഇങ്ങനെയുള്ള അഭിമാനം വേണം തന്നെ. ഇതിന് പരിഹാരം എന്താണ്? ആത്മജ്ഞാനം. പക്ഷെ അതവർ സംഭവിക്കുന്നില്ല. ആത്മജ്ഞാനം ഉണ്ടെങ്കിലും അവരിൽ ആത്മജ്ഞാനം ഇല്ലെന്നാണ് പറയുന്നതിൻ്റെ താല്പര്യം. വൈദികന്മാർക്ക് ആത്മജ്ഞാനമുണ്ട്, നമ്മുടെ ശരീരത്തിൽ നിന്ന് വേറെയായിട്ടുള്ള ഒരാത്മാവിനെ കുറിച്ചുള്ള അറിവുണ്ട്. പക്ഷേ അതേസമയം അവർ അജ്ഞാനികളാണ്. എന്തുകൊണ്ട്? ഇവിടെ ഭാഷകാരൻ പറയുന്ന തരത്തിൽ തദ്വിപരീത ബ്രഹ്മാത്മസ്വരൂപ വിജ്ഞാനം അതില്ല. ബ്രഹ്മാത്മസ്വരൂപ വിജ്ഞാനം താൻ പരബ്രഹ്മമാണെന്നുള്ള ആ ബോധം അവർക്ക് വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരാത്മാവാണ്. അങ്ങനെ ശരിക്കും ആത്മാവിനെ കുറിച്ച് അവർക്ക് വ്യക്തതയില്ല. അപ്പോൾ അത് മാറണം, ഇവരുള്ള ഈ അജ്ഞാനം മാറണം. ഇവിടെ ആത്മാവിനെ കുറിച്ച് അറിവുണ്ടെങ്കിലും ഒരജ്ഞന്മാരാണ്. ഈ അജ്ഞാനം മാറാത്തിടത്തോളം കാലം യാവത്തി തന്നാപനീയത്തെ, അതുവരെ എന്ത് ചെയ്യുന്നു? രാഗദ്വേഷങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നു. അതിൽ കർമ്മത്തിനുള്ള മഹത്വം എന്താണ്? എന്തായാലും ജീവൻ അജ്ഞനാണ്, അവൻ രാഗദ്വേഷങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ നിയമം അനുസരിച്ച് പ്രവർത്തിച്ചാൽ സ്വാഭാവികമായി വരുന്ന കർമ്മങ്ങളെ ഒഴിവാക്കാൻ പറ്റും. അതാണ് എൻ്റെ പ്രയോജനം. അത് ഒഴിവാക്കിയില്ലെങ്കിലോ? പറഞ്ഞു സ്ഥാപരാന്ത അധോഗതി. അവൻ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് അവന് ജീവൻ അധോഗതി ഉണ്ടാകുന്നു. കദാചിത് ശാസ്ത്രകൃത സംസ്കാര ബലീയസ്സു, ചില സമയത്ത് പലപ്പോഴും ആ ജീവൻ സ്വാഭാവികമായ സംസ്കാരം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. കർമ്മവും ചെയ്യും, ചിലപ്പോൾ അധർമ്മവും ചെയ്യുന്നു. പക്ഷേ ചില സമയത്ത് അവൻ ശാസ്ത്ര സംസ്കാരം ദൃഢമാകുകയാണെങ്കിൽ അതെങ്ങനെയാ? വേദാദി ശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്ത് അതിൻ്റെ സംസ്കാരം കൊണ്ട് ഇന്നത് ധർമ്മമാണ് ഇന്നത് അധർമ്മമാണെന്ന് മനസ്സിലാക്കി ആ ധർമ്മബോധം ഉണ്ടാകുമ്പോൾ തതോ മനാധിപീരിഷ്ട സാധനം ബാഹുല്യേന ഉപചനൂതി ധർമാഖ്യം. അപ്പോൾ അവരെ ധർമ്മം അനുഷ്ഠിക്കുന്നു. മനാധിപേ, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും, മനസ്സുകൊണ്ട് ഉപാസന അനുഷ്ഠിക്കുന്നു, വാക്കുകൊണ്ട് വേദം ചൊല്ലുന്നു, കായം ശരീരം കൊണ്ട് വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് മനാധിപീഷ്ട സാധനം, ഇഷ്ടസ്യ സാധനം, ഇഷ്ടമായ പുണ്യഫലം, പുണ്യത്തിൻ്റെ ഫലം, സ്വർഗാദി അതിനുള്ള ഉപായമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ധർമ്മം, ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. ഇപ്പോൾ ശരിയായ വൈദികന്മാരെ കുറിച്ച് പറയുന്നു. അത് രണ്ടു തരത്തിൽ തദ്വിധം, രണ്ടു തരത്തിൽ ജ്ഞാനപൂർവം കേവലം ച. എന്ത് ആ കർമ്മം? വൈദിക കർമ്മം രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ജ്ഞാനപൂർവകമാണ്, ഒന്ന് കേവലമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉപാസന, ഉപാസനയ്ക്ക് പലപ്പോഴും ജ്ഞാനം, വിദ്യ എന്നൊക്കെയുള്ള ശബ്ദങ്ങൾ പ്രയോഗിക്കും. പക്ഷെ അതിന് പരമാത്മജ്ഞാനമൊന്നും ധരിച്ചുള്ളരുത്. ജ്ഞാനശബ്ദം കേട്ട് കഴിഞ്ഞു ഭാഷകാരം വിശേഷിച്ചു യാതൊരു വിവേചനമില്ലാതെ ആ ശബ്ദം പ്രയോഗിക്കും. എന്നടുത്ത് ഇന്നതേ പാഠങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പം ജ്ഞാനപൂർവ്വം എന്ന് പറഞ്ഞാൽ ജ്ഞാനപൂർവകമായ കർമ്മമൊന്നും കേവല കർമ്മമൊന്നും ധരിക്കും. ജ്ഞാനം എന്ന് പറയുന്നത് ഉപാസന എന്നുള്ളത്. അപ്പോൾ ഉപാസനയോട് കൂടിയ കർമ്മങ്ങൾ കേവല കർമ്മങ്ങൾ മനസ്സിലാക്കുന്നു. അത്ര കേവലം പിതൃലോകാദി പ്രാപ്തി ഫലം, കേവലമായ കർമ്മങ്ങൾ, കാമനയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ പിതൃലോകം പോലുള്ള ലോകങ്ങളെ പ്രാപ്തിക്ക് മാത്രമേ അത് ഉപകരിക്കുന്നുള്ളൂ. ജ്ഞാനപൂർവകം ദേവലോകാദി ബ്രഹ്മലോകാന്ത പ്രാപ്തി ഫലം. ഉപാസനയോടുകൂടിയാണെങ്കിൽ ജ്ഞാനപൂർവകം എന്ന് വെച്ചാൽ ഉപാസനയും കർമ്മം, അതാണ് ഉപാസന കർമ്മ സമുച്ചയം. അതിനെ ഭാഷകാരൻ അംഗീകരിക്കുന്നുണ്ട്. ഉപാസന കർമ്മ സമുച്ചയം, ഉപാസനയും കർമ്മവും ഒരുമിച്ചാവാം. അതിൽ തന്നെ ചില സമയത്ത് ജ്ഞാനകർമ്മ സമുച്ചയമെന്നും പറയും. കാരണം ഇവിടെ ഇപ്പം ജ്ഞാനപൂർവകം കർമ്മ എന്ന് പറഞ്ഞു. ഇപ്പം ജ്ഞാനകർമ്മ സമുച്ചയമാണ്. പക്ഷേ ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉപാസന. മറിച്ച് ബ്രഹ്മാത്മജ്ഞാനവും കർമ്മവുമായിട്ട് സമുച്ചയത്തെ അംഗീകരിക്കുന്നില്ല, അത് നിഷേധിക്കുന്നു. ഇത് വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കുന്ന ഭാഷയും മനസ്സിലാകത്തില്ല. പല ജ്ഞാനശബ്ദമൊക്കെ പലർക്കും പണ്ഡിതന്മാർക്ക് വരെ ചിലപ്പോൾ ആശയക്കുഴപ്പമുണ്ടാകും. പല ജ്ഞാനത്തിന് ഉപാസന എന്നുള്ളൊരു അർത്ഥം എന്നുള്ള ഉണ്ടെന്നുള്ളത് സാധാരണഗതി ചിന്തിക്കാൻ പറ്റും. പക്ഷേ അത് തുടർന്ന് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ജ്ഞാനപൂർവ്വം ദേവലോകാദി ബ്രഹ്മലോകാന്ത പ്രാപ്തി ഫലം. അതുകൊണ്ട് തെറ്റായി വ്യാഖ്യാനിക്കും. തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ വെറും കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പിതൃലോകത്തിനും എത്തുമ്പോൾ പിന്നെ ജ്ഞാനവും കർമ്മവും കൂടെ ഉണ്ടെങ്കിൽ ദേവലോകത്തിൽ പോവാം. അപ്പം ജ്ഞാനി കർമ്മം ചെയ്താൽ ദൈവലോകത്തിൽ പോവും. അതുകൊണ്ട് ജ്ഞാനി കർമ്മം ചെയ്യാൻ പാടില്ല, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. ഒരു 10-30 വർഷം മുമ്പ് ഈ ഭാഷയും ബഹുദാരണ ഉപനിഷത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പണ്ഡിതൻ്റെ അടുത്ത് പോയി. കേരളത്തിൽ അന്ന് ജീവിച്ചിരുന്ന വലിയൊരു പണ്ഡിതൻ അതിങ്ങനെയാണ് പഠിപ്പിച്ചു. ജ്ഞാനി കർമ്മം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ജ്ഞാനത്തോടുകൂടി കർമ്മവും വന്നു കഴിഞ്ഞാൽ ദേവലോകത്തിലും ബ്രഹ്മലോകത്തിലും പോകും. അതുകൊണ്ടാണ് ജ്ഞാനി കർമ്മം ചെയ്യരുതെന്ന് പറയുന്നത്. കാരണം ഇവിടെ ഈ ജ്ഞാനം എന്നുള്ളതിന് ഉപാസന എന്നുള്ള അർത്ഥം അവിടെയെങ്കിലും പറയുന്നില്ല, ഭാഷയത്തിലില്ല, വ്യാഖ്യാനങ്ങളിലേ ഉള്ളൂ. പിന്നെ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കണം. അത് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കാതെ മനസ്സിലാക്കുക വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ആൾക്കാർ ഈ അദ്വൈതികളെന്ന് പറയുന്നവരെല്ലാം സ്വയം പഠിച്ചവരാണ്. മിക്കവാറും പേരെല്ലാം ഗുരുമുഖത്ത് നിന്ന് പഠിച്ചവർ ഇവിടെ വളരെ കുറവാണ്, പ്രത്യേകിച്ചും ഗൃഹസ്ഥന്മാർ. അതുകൊണ്ട് അവർക്കത് മനസ്സിലായിട്ടില്ല ഇങ്ങനെ. പിന്നെ ഇതൊന്നും ഇന്നും ആരും പഠിക്കുന്നില്ല. ബൃഹദാരണ്യ ഉപനിഷത്ത് ഭാഷ അങ്ങനെയൊന്നും ഇന്ന് പഠിക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊന്നും ആരും പഠിക്കാറില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കാറുമില്ല. മനസ്സിലാക്കിയാൽ ഇങ്ങനെയുള്ള തകരാറും കൊണ്ട് പറയുന്നു. ജ്ഞാനപൂർവകമായ കർമ്മം, ഉപാസനാസഹിതമായ കർമ്മം, ദേവലോകാദി ബ്രഹ്മലോകാന്ത പ്രാപ്തി ഫലം. അല്ലാതെ ജ്ഞാനവും കർമ്മവുമായിട്ട് യോജിക്കത്തില്ല. ജ്ഞാനകർമ്മ സമുച്ചയം ഭാഷകാരൻ നിഷേധിക്കുന്നു. ജ്ഞാനത്തിൽ കർമ്മമേ ഇല്ല, ഉപാസനയും കർമ്മവും ആകാം. അതിൻ്റെ ഫലം ഇതാണ്. ഇത് ഈശാവാസ്യത്തിൽ ചർച്ച ചെയ്തതാണ്. തഥാച ശാസ്ത്രം ആത്മയാജി ശ്രേയാൻ ദേവയാചന ഇത്യാദി. ആത്മയാജി ഉപാസനാണ്. ഇവിടെ പലതരത്തിലുള്ള ഉപാസനകളുണ്ടല്ലോ. അത് ദേവയാജിയേക്കാൾ ശ്രേഷ്ഠനാണ്. ഈ വേദത്തിൽ പറയുന്ന ഉപാസന പലതരത്തിൽ പറയുന്നുണ്ട്. ഉപാസനയുടെ ഒരു കുറച്ചുകൂടി ഒരു ആധ്യാത്മികമായ ഭാവമാണ് ഈ കർമ്മയോഗം എന്ന് പറയുന്നത്. അത് ഒരു തരത്തിൽ ഉപാസനയാണ്. കാരണം അവിടെ കർമ്മമുണ്ടല്ലോ. ഭാഷകാരനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനകർമ്മ സമുച്ചയത്തെ അംഗീകരിക്കുന്നു. ജ്ഞാനവും കർമ്മവും ഒരുമിച്ചാകാം. ഇത് അദ്വൈതം അനുസരിച്ചിട്ടാണ് പറഞ്ഞത്. ജ്ഞാനവും കർമ്മവും ഒരുമിച്ച് സാധ്യമല്ല. കാരണം ജ്ഞാനം ആത്മാവ് അകർത്താവണമെന്ന് അറിയുന്നതാണ്. അവിടെ എങ്ങനെ കർമ്മം ശരിയാവും? കർമ്മം ചെയ്യുന്ന കർത്തൃത്വ ബോധം വേണം. അസമയം കർമ്മം ചിത്തശുദ്ധിക്ക് കർമ്മം വേണമെന്നും പറയുന്നു. അപ്പോൾ അവിടെ എങ്ങനെയുള്ള കർമ്മമായിരിക്കണം? അത് കാമനയില്ലാത്ത കർമ്മം. അപ്പോൾ കാമനയില്ലാത്ത കർമ്മം എങ്ങനെയാണ്? അത് നമ്മൾ ഗീത ചർച്ച ചെയ്യും. കർമ്മം എങ്ങനെയൊക്കെ അനുഷ്ഠിക്കാം, ഈശ്വരഭാവനയോടുകൂടി എങ്ങനെ ചെയ്യാം? അവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു, ആത്മഭാവനയോടുകൂടിയും കർമ്മം ചെയ്യാം. ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യുക, അതുമാകാം. അതും സാധന എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നത്. ശങ്കരാചാര്യരുടെ അഭിപ്രായം അനുസരിച്ച് ജ്ഞാനിയിൽ പിന്നെ കർമ്മമേ ഇല്ല, കർമ്മസന്യാസമാണ് അവിടെ. പക്ഷെ വീണ്ടും ഒരു സാധനയായിട്ട് കർമ്മത്തെ നിർദ്ദേശിക്കുമ്പോൾ ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യാമെന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നു. അന്ന് പലരും ചോദിച്ചത് എന്ത്, അതെങ്ങനെ സാധ്യമാകും, അതെന്താണ്, എന്തുകൊണ്ടങ്ങനെ പറയുന്നു, ആത്മഭാവനയോടെ കർമ്മം ചെയ്യാൻ പറ്റുമോ, കർമ്മം ചെയ്യുമ്പോൾ ആത്മഭാവന കാണുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അതെങ്ങനെ യോജിക്കും? അതിവിടെ പറയുന്നുണ്ട്, സർവത്ര പരമാത്മഭാവന പുരസ്സരം നിത്യം കർമ്മ അനുതിഷ്ഠൻ ആത്മയാജി. പരമാത്മഭാവനയോടുകൂടി നിത്യകർമ്മങ്ങളെ ചെയ്യുക. നിത്യകർമ്മം എന്ന് വെച്ചാൽ അന്നത്തെ രീതിക്ക് നിത്യ അഗ്നിഹോത്രവും മറ്റും, ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവർ, ബ്രഹ്മാഗ്നു, ബ്രഹ്മമാഹുതം, അവതൊക്കെ വ്യാഖ്യാനിച്ചു എന്ന് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിത്യകർമ്മം അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ ആത്മഭാവനയോടുകൂടി ചെയ്യുക. അതാണ് ഇവിടെയും പറയുന്നു, സർവത്ര പരമാത്മഭാവന പുരസരം നിത്യാനുതിഷ്ഠം നിത്യം കർമ്മാനുഷ്ഠം. അപ്പോൾ ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യാം, പക്ഷെ അത് ഉപാസനയാണ്. കാരണം കർമ്മം അവന് ഒഴിവാക്കാൻ പറ്റുന്നില്ല, കർമ്മം ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അവിടെ കർത്തൃത്വഭാവന വരുന്നു, പക്ഷേ ആ കർത്തൃത്വഭാവനയെ ആത്മഭാവന കൊണ്ട് ഒഴിവാക്കും. അങ്ങനെ ഒരു അഭ്യാസം ചെയ്യുന്നുണ്ട്, അത് ഉപാസനയിൽ പെടുന്നതാണ്. തത്വജ്ഞാനത്തിൽ വിശേഷിച്ച് അഭ്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ആത്മയാജി എന്ന് പറയുന്നു. അങ്ങനെ ആത്മയാജി, അവിടെ കാമനയില്ല. ആത്മഭാവന എന്ന് പറയുന്നത് കൊണ്ട് കർമ്മത്തെ സംബന്ധിച്ച് കാമനയില്ല. നിത്യകർമ്മത്തെ സംബന്ധിച്ച് വേദത്തിൽ നേരിട്ട് ഫലത്തെയൊന്നും പറയുന്നുമില്ല. സ്വർഗത്തിന് വേണ്ടി അശ്വമേധം ചെയ്യണമെന്ന് പറയുന്നതുമില്ല, ഇന്ന ഫലത്തിന് വേണ്ടി നിത്യകർമ്മം ചെയ്യണമെന്ന് പറയുന്നതുമില്ല. അതുകൊണ്ട് നിത്യകർമ്മത്തിന് ഫലം ഇല്ല എന്ന് പൂർവ്വമീമാംസകർ ഉണ്ടെന്നും അദ്വൈതികളും. അങ്ങനെയുള്ള കർമ്മങ്ങൾ ആത്മഭാവനയോടുകൂടി ചെയ്യണം. പക്ഷേ അത് ഉപാസനയാണ്. അത് ഉപാസന സമുച്ചിത കർമ്മം. ഉപാസന പലതരത്തിലുണ്ട്, നൂറുകണക്കിന് ഉപാസനകളുണ്ട്. സാന്ദോഹിതത്തിൻ്റെ ഒരുപാട് ഉപാസനകളുണ്ട്, പലതും നമ്മൾ ചർച്ച ചെയ്യാതെ പോയി. ഇവിടെ ഇപ്പോൾ വരുന്നു ഉപാസന. ഉപാസന ഇന്ന രീതിയിലെന്നില്ല. ഉപാസന എന്ന് പറയുമ്പോൾ ഭാവനയാണ്, മാനസിക ഭാവന. കൽപ്പിക്കുക ഇന്നതാണ്. കുതിര എന്താണെന്ന് നമുക്കറിയാം. അതിന് വാലും കൊമ്പും തരയൊക്കെയുള്ള ഒരു ജീവിയാണ്. ഉഷ പറയുന്നു, കുതിരയുടെ ശിരസ് ഉഷസ്സാണ്, പ്രഭാതമാണ് അല്ലെങ്കിൽ ബ്രാഹ്മ മുഹൂർത്തമാണെന്നൊക്കെ പറയുമ്പോൾ അത് ഭാവനയാണ്. അത് തത്വജ്ഞാനമെന്നല്ല പറയുന്നില്ല അതിന്. എന്തുകൊണ്ട്? തത്വജ്ഞാനം എന്ന് പറയുന്നത് വസ്തുതന്ത്രം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കുതിരയെ കാണുമ്പോൾ ഇത് കുതിരയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തുതന്ത്രം, അത് തത്വജ്ഞാനമാണ്. കുതിരയുടെ തല കാണുമ്പോൾ ഇത് കുതിരയുടെ തലയാണെന്നറിഞ്ഞാൽ വസ്തുതന്ത്രം. പക്ഷേ അതിനെ കണ്ടിട്ട് പറയുകയാണ് ഇത് പ്രഭാതമാണെന്ന് പറഞ്ഞാൽ അത് കർത്തൃതന്ത്രം. എന്നുവെച്ചാൽ താൻ ഭാവന ചെയ്യുകയാണ് മനഃപൂർവ്വം. എന്തുകൊണ്ട്? വേദം പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഭാവന ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഫലം? അതുകൊണ്ട് ഹിരണ്യഗർഭപ്രാപ്തി വരെയുള്ള ഫലം ഉണ്ടാകുന്നു. ഇത് വേദത്തിൽ പറയുന്നതിനെ വിശ്വസിച്ച് ചെയ്യുന്നു, അതാണ് ഭാവന എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനവും ഭാവനയാണ്, അതും കർത്തൃതന്ത്രമാണ്, വസ്തുതന്ത്രമല്ല, ഭാവനയിൽ. ഇനി അത് വസ്തുതന്ത്രമാണെങ്കിൽ അത് ജ്ഞാനം തന്നെ, ധ്യാനം എന്ന് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? വസ്തു എങ്ങനെയോ അതിനെ അറിയുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ പൊതുവെ അങ്ങനെയല്ല, അങ്ങനെ ഭാവിക്കുക. അത് പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട് ഭാഷകാരം പല. ഇനിയും പറയും, സ്ഥലഗ്രാമത്തിൽ നിന്ന് വെച്ചിട്ട് പിന്നെ വിഷ്ണുവാണെന്ന് ഭാവന ചെയ്യുന്നു, അല്ലെങ്കിൽ ധ്യാനിക്കുന്നു. ഇത് ജ്ഞാനമല്ല, ഇതുകൊണ്ട് മുമ്പിൽ ഇരിക്കുന്ന സ്ഥലഗ്രാമമാണ്, ഒരു കല്ലിൻ്റെ കഷണമാണ്. പക്ഷെ അതിൽ ഭാവന ചെയ്യുകയാണ്, ഇത് വിഷ്ണുവാണ്. വിഷ്ണുവിനെ കുറിച്ച് കുറേ ഭാവനകളുണ്ട്, അതിനെ ഇതിലേക്ക് ആരോപിക്കുക. അത് വസ്തുതന്ത്രമല്ല. വസ്തുതന്ത്രം ഉണ്ടെങ്കിൽ ഇത് താളഗ്രാമം എന്നറിയുന്നതാണ് വസ്തുതന്ത്രം. അത് ഭാവന കൽപ്പന ആണ്. മിക്കവാറും എല്ലാ ധ്യാനവും അങ്ങനെയാണ്. ഒരു സങ്കല്പത്തിലുള്ള ഒരു വിഷയത്തെ മറ്റൊന്നിൽ ആരോപിച്ച് ചിന്തിക്കുന്നു. അതുകൊണ്ട് കർമ്മയോഗം വരെ ഉള്ളതെല്ലാം ഉപാസനയാണ്. കർമ്മയോഗം ഒരു ഉപാസനയാണ്. തത്വജ്ഞാനം കേവലം തത്വമസി, ആ തത്വജ്ഞാനം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലെങ്കിൽ ഈ പറയുന്ന ജ്ഞാനപൂർവകം എന്നൊക്കെ പറയുന്നിടത്തൊക്കെ ആശയപ്പെടുത്തുന്നു. ആത്മയാജി, അങ്ങനെ കർമ്മം ചെയ്യുന്നവൻ, ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യുന്നവൻ, ശ്രേയാൻ ദേവ, വേറെ സന്ദർഭത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഒരു ദേവയാജിയേക്കാൾ കാമനയോടുകൂടി കർമ്മം ചെയ്യുന്നു. ദേവന്മാരെ എന്തിനാണ് പൂജിക്കുന്നത്? യാഗത്തിലൂടെ പ്രീതിപ്പെടുത്തുന്നത് എന്തിന്? സ്വർഗാദി ഫലങ്ങൾക്ക് വേണ്ടിയാണ്. സ്വർഗാദി ഫലങ്ങളെ ആഗ്രഹിക്കുന്നുകൊണ്ടാണ്. എല്ലാം വേറെ വേറെ കാര്യങ്ങളാണ്. സ്മൃതിശ്ച ദ്വിധം കർമ്മ വൈദികം. അനുസ്മൃതിയിലും പറയുന്നുണ്ട് വൈദിക കർമ്മം രണ്ടു തരത്തിലാണ്. ഒന്ന് കേവലമായ കർമ്മം, മറ്റൊന്ന് ഉപാസനയോടുകൂടി വരുന്ന കർമ്മം. രണ്ടിനും ഫലം രണ്ടാണ്. ഇത്യാദ്യഹ. ഈ കർമ്മങ്ങളുടെയൊക്കെ ഫലം എന്താണ്? ഒന്നുകിൽ പുണ്യത്തിൻ്റെ വൃദ്ധി ഉണ്ടാകും, ഉണ്ടായിക്കഴിഞ്ഞാൽ ദേവലോകപ്രാപ്തി. ഇനി നിഷിദ്ധമായതൊക്കെയാണ് ചെയ്യുകയാണെങ്കിൽ അത് പാപം വർദ്ധിക്കും. സ്ഥാവരാന്ത അധോഗതി നേരത്തെ പറഞ്ഞു. ഇനി ഇതിൻ്റെ മധ്യത്തിലാണെങ്കിലോ പറയുന്നു സാമ്യേജ ധർമാധർമ്മയുഹു മനുഷ്യത്വപ്രാപ്തി. പുണ്യപാപങ്ങൾ സാമ്യമായി വരുമ്പോൾ മനുഷ്യലോകം, മനുഷ്യജന്മം. ഏവം ബ്രഹ്മാദ്യാഹ സ്ഥാവരാന്ത സ്വാഭാവിക അവിദ്യാദി ദോഷവതോ ധർമാധർമ്മ സാധനകൃത സംസാരഗതിർ നാമരൂപ കർമാശ്രയ. അടുത്ത് പറയും നാമരൂപങ്ങളെക്കുറിച്ച്. ഇത് ഈ വ്രതാണ്യത്തിൽ തന്നെ പറയും, സപ്താന്ന ബ്രാഹ്മണത്തിൽ. അതിപ്പോൾ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പം ബ്രഹ്മാദ്യ സ്ഥാവരാന്ത, ഈ സ്ഥാവരങ്ങൾ ഉച്ചലതാദികൾ തുടങ്ങി ബ്രഹ്മം വരെ, ഹിരണ്യഗർഭൻ വരെ ഉള്ള സംസാരഗതി, അന്ത സംസാരഗതി, ഇതെല്ലാം സംസാരം തന്നെ. ആ ബ്രഹ്മഭവനാന്തോ എന്ന് പറഞ്ഞില്ലേ, ആ ബ്രഹ്മലോകം തന്നെ. നമുക്ക് അല്പസ്വല്പം വ്യത്യാസപ്പെടുത്തി പറയുന്നതാണ്. സ്വാഭാവിക അവിദ്യാദി ദോഷവതോ, സ്വാഭാവികമായ അവിദ്യാദി ദോഷങ്ങളുണ്ട്. അവിദ്യ, കാമകർമ്മം, ഇതൊക്കെയാണ് ദോഷങ്ങൾ. സ്വാഭാവികം എന്ന് വെച്ചാൽ അത് അനാദിയായി ജീവനിൽ ഉള്ളതാണ്. ആ ജീവഭാവം തന്നെ ഈ ദോഷങ്ങളുള്ളതുകൊണ്ടാണ്. ആ ജീവന് ഉണ്ടാകുന്ന സംസാരഗതി എങ്ങനെ? ധർമാധർമ്മ സാധനകൃത പുണ്യപാപ, പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും സാധനങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടുവരുന്ന ആ സംസാരഗതി, നാമരൂപ കർമാശ്രയ, നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം, പിന്നെ കർമ്മം അല്ലെങ്കിൽ ഉപാസനയും കർമ്മവും ഇതിൻ്റെയൊക്കെ ഫലമായി കിട്ടുന്നതാണ്. തദ്വേദം വ്യാകൃതം മുമ്പ് പറഞ്ഞ ഈ ബ്രഹ്മാദി സ്ഥാപരാന്തം എന്ന് പറഞ്ഞു, ഇതാണ് ഈ വ്യാകൃത പ്രപഞ്ചം, പ്രകടമായിരിക്കുന്ന പ്രപഞ്ചം, നാമരൂപാത്മകമായി പ്രകടമായിരിക്കുന്ന ഈ പ്രപഞ്ചം. സാധ്യ സാധന രൂപം, സാധ്യം ഫലം, സാധന ഉപായങ്ങൾ, സാധ്യം ഹിരണ്യഗർഭപ്രാപ്തി, ഹിരണ്യലോകപദപ്രാപ്തി, ഇതൊക്കെ സാധനം, അതിൻ്റെ ഉപായങ്ങളായിരിക്കുന്ന കർമ്മ ഉപാസനകൾ. ഇതാണ് ഈ ജഗത്ത് പ്രാഗുത്പത്തേഹെ, സൃഷ്ടിക്കുന്ന മുമ്പ് അനാദിയായിരിക്കുന്ന ഈ ജഗത്ത്, ഇതിങ്ങനെ പ്രകടമാകുന്നതിന് മുമ്പ് ഒരവസ്ഥയുണ്ടല്ലോ. അവ്യാകൃതമാസി, അവ്യാകൃതമായിരുന്നു, പ്രകടമാകാതിരുന്നു. സയേഷ ബീജാങ്കുരാധിപത് അവിദ്യാകൃത സംസാര ആത്മനെ ക്രിയാകാരകഫല അധ്യാരോപലക്ഷണം അനാദിര അനന്തുവാനുള്ള ഇത്യേതസ്മാ വിരക്തസ്യ അവിദ്യാന്തയേ തദ്വിപരീത ബ്രഹ്മവിദ്യ പ്രതിപത്യർത്ഥ ഉപനിഷത്ത് ആരഭ്യതേ. ഉപനിഷത്ത് എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നു. സയേഷ ബീജാങ്കുരവ, അതായത് ഇവിടെ പറഞ്ഞു സംസാരം അനാദിയാണെന്ന് പറഞ്ഞു. അനാദി എന്ന് പറഞ്ഞാൽ എന്താണ്? തുടക്കമില്ല. പിന്നീട് പറയുന്നു ഇത് പ്രാഗ് ഉത്പത്തേഹ അവ്യാകൃതം, ഉത്പത്തിക്ക് മുമ്പ് അവ്യാകൃതമായിരുന്നു. ഇതിലും വൈരുദ്ധ്യം തോന്നുന്നു. സാധാരണ വേദാന്ത അദ്വൈതത്തിൽ തോന്നുന്നു വൈരുദ്ധ്യം. ഒരിടത്ത് പറയുന്ന ഇതിന് തുടക്കമില്ല, പിന്നെ പറയുന്ന സൃഷ്ടിക്ക് മുമ്പ്. അപ്പോൾ സൃഷ്ടി തുടക്കമായില്ല. അതിന് ആണ് സമാനം പറയുന്നത് സദ്യവേദം വ്യാകൃതം സാധ്യസാധന രൂപം ജഗത്. പ്രാഗുത്പത്തി ഉത്പത്തിക്ക് മുമ്പ് അവ്യാകൃതമായിരുന്നു. എങ്ങനെ സയേഷ ബീജാങ്കുരാധിപത്, ബീജാങ്കുരത്തെ പോലെ. ബീജാങ്കുരം എന്ന് പറയുന്നത് അനാദി അനന്തമാണ്. ബീജത്തിൽ നിന്ന് അങ്കുരം ഉണ്ടാകുന്നു, അങ്കുരത്തിൽ നിന്ന് ബീജം ഉണ്ടാകുന്നു. ഇതിന് ഇന്നതാണ് ആദ്യം ഉണ്ടായതെന്ന് പറയാൻ കഴിയില്ല, ഒരിക്കലും അത് സാധ്യമല്ല. കാരണം അങ്കുരം കൂടാതെ, വൃക്ഷം കൂടാതെ ബീജം ഉണ്ടാകത്തില്ല, വിത്തുണ്ടാകത്തില്ല, വിത്ത് കൂടാതെ ഒരിക്കലും വൃക്ഷം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിൽ ആദ്യം ഒന്നിനെ കൽപ്പിക്കാൻ പറ്റത്തില്ല. ഏതിൽ നിന്ന് ഏതുണ്ടായി? രണ്ടിൽ നിന്ന് രണ്ടും ഉണ്ടാകുന്നു. ബീജത്തിൽ നിന്ന് അങ്കുരം ഉണ്ടാകുന്നു, അങ്കുരത്തിൽ നിന്ന് ബീജം ഉണ്ടാകുന്നു. ഇതിന് ആദി ഇതിന് പറയാൻ കഴിയാത്തത് കൊണ്ട് അത് അനാദിയാണ്, ഇതിനൊരാദിയില്ല. പക്ഷേ ബീജാവസ്ഥ എന്ന് പറയുന്നതിന് അവ്യാകൃതമെന്നും അങ്കുരാവസ്ഥയെ വ്യാകൃതമെന്നും പറയാം. ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. സൃഷ്ടിയുടെ ആദി കണ്ടുപിടിക്കാൻ മനുഷ്യന് പറ്റത്തില്ല, ജീവനും കഴിയില്ല. എന്തുകൊണ്ട്? അവനല്ലോ സൃഷ്ടിച്ചത്, അതുകൊണ്ടത് കഴിയാത്ത. ജീവനല്ലല്ലോ സൃഷ്ടിക്കുന്നത്, ജീവൻ സൃഷ്ടമാണ്, സൃഷ്ടിയുടെ ഭാഗമാണ്. അതുകൊണ്ട് സൃഷ്ടിയുടെ ആദി ഒരിക്കലും ജീവൻ കണ്ടുപിടിക്കാൻ പറ്റില്ല, ആ സർവജ്ഞനെ കഴിയും. അതുകൊണ്ട് ജീവനെ ശ്രുതി ബോധ്യപ്പെടുത്തുന്നത് എന്താണിത്? ബീജാങ്കുരവത് അനാദിയാണ്, അനന്തവുമാണ്. ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. ബീജവും വൃക്ഷവും ഇങ്ങനെ അനാദി അനന്തമായി പോയിക്കൊണ്ടേയിരിക്കുന്നു. ശേഷ ബീജാങ്കുരവത് അധിവത് അവിദ്യാകൃത. പക്ഷെ ആത്യന്തികമായി ഇത് അവിദ്യാകൃതമാണ്. അനാദി അനന്തമായിരിക്കുന്നത് കൊണ്ട് ഇത് സത്യമാകണ്ടേ എന്ന് ചോദിച്ചു. അനാദി അനന്തമാകുന്നതുകൊണ്ട് സത്യമല്ല, കാരണം ഇത് അവിദ്യാകൃതമാണ്, അജ്ഞാനകൃതമാണ്. സംസാര ആത്മനി ക്രിയാകാരക ഫല അധ്യാരൂപ ലക്ഷണം. ഇതെന്താണ് അനന്ത അങ്ങനെ പറയുന്നു? അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിൽ ക്രിയാകാരക ഫല അധ്യാരോപമാണ് എല്ലാം ആരോപിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിൽ താന്ന് വെച്ചാൽ ഇവിടെ പരമാത്മാവിൽ, പരമാത്മാവിൽ ആരോപിതമാണിത് എന്ന് പറഞ്ഞാൽ എന്താ? പരമാത്മാ സത്യം, ഇത് അതുപോലെ സത്യമല്ല. പരമാത്മാ മാറ്റമില്ലാതിരിക്കുന്നു, ഇത് ബീജാങ്കുരത്തെ പോലെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതങ്ങനെ സത്യമാകും? സത്യമല്ല എന്ന് പറഞ്ഞാൽ അതാണ് കൽപ്പിതമെന്ന് പറയുന്നത്. പരമാത്മാ സത്യമായി തന്നെ നിലനിൽക്കുന്നു, മാറ്റം കൂടാതെ നിലനിൽക്കുന്നു, ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ആ പരമാത്മാവിൽ ബീജാങ്കുരത്തെ പോലെ, രാത്രിയും പകലും പോലെ, നിദ്രയും ജാഗ്രതയും പോലെ. അത് ജീവന്റെ അനുഭവമാണ്, നിദ്രയും ജാഗ്രത. നിദ്രയിൽ ഇതെല്ലാം വ്യാകൃതം, ഒന്നും പ്രകടമാകുന്നില്ല, അതെന്ന് പറയും, ഒന്നും അറിയുന്നില്ല, അത് അവ്യാകൃതം. ഇനി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ജാഗ്രതത്തിലേക്ക് വരുന്നു, അപ്പോൾ വ്യാകൃതമായി. ഇതെവിടെ നടക്കുന്നു? തുര്യനിൽ നടക്കുന്നു, പരമാത്മാവിൽ നടക്കുന്നു. ഇനി ജാഗ്രതയിൽ വന്നാൽ പിന്നെ എന്ത് ചെയ്യുന്നു? വീണ്ടും ആ നിദ്രയിലേക്ക് തന്നെ പോകുന്നു. എവിടെ നിന്നാണ് പോകുന്നത്? ജാഗ്രതയിൽ നിന്ന് പോകുന്നു. അപ്പൊ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നതുകൊണ്ടാണ് പറയുന്നത് സുഷുപ്തി കാരണമാണ്. അങ്ങനെയാണെങ്കിൽ ജാഗ്രതയിൽ നിന്ന് വീണ്ടും സുഷുപ്തിയിലേക്ക് പോകുന്നതുകൊണ്ട് ഈ ജാഗ്രതത്തിനെയും കാരണമെന്ന് പറയാം. രണ്ടിടത്തും ഒരേ വ്യക്തിയാണ്, വീണ്ടും അവിടെ നിന്ന് ജാഗ്രതയിൽ വീണ്ടും സുഷുപ്തി, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതിനെ ഏതാദ്യം പറയാൻ പ്രയാസം, ഇതെന്ന് തുടങ്ങി അതും പറയാൻ കഴിയത്തില്ല. അത് അനാദിയാണ്. അവിടെ മനസ്സിലാവും എന്താണ്? ആ ജാഗ്രതയിൽ ക്രിയാകാരക ഫലങ്ങൾ എല്ലാം തന്നെ ആരോപിച്ചിരിക്കുന്നു. ആരോപിക്കുന്നു എന്തുകൊണ്ട് പറയുന്നു? ഇത് വാസ്തവമായിരുന്നെങ്കിൽ തന്നിൽ നിന്ന് ഇത് മാറാൻ പാടില്ല, ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത് തന്നിൽ നിന്ന് മാറിപ്പോകുന്നു, സദാ ഇത് ബോധത്തെ നിലനിൽക്കുന്നില്ല, മാറിപ്പോകുന്നു. ഈ ക്രിയാകാരക ഫലങ്ങളെല്ലാം ഉണ്ടെന്നോ ഇല്ലെന്നോ എല്ലാം പറയുന്നത് കേവലം ഈ ബോധത്തെ ആശ്രയിച്ചിട്ടാണ്, കേവലം അറിവിനെ ആശ്രയിച്ചിട്ടാണ് ഇത് പറയുന്നത്. ആ അറിവിൽ ഇത് നിലനിൽക്കുന്നില്ല, അതുകൊണ്ട് പറയുന്നു അവിദ്യ അവിദ്യാകൃത. അവിദ്യ അജ്ഞാനം, ആരുടെ? ഇത് കാണുന്നവൻ്റെ അവിദ്യ, വേറെ ആരുടെ? ആരാണോ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ അവിദ്യയാണ്. കാരണം കാണുന്നവനാണ്, ഈ കാണുന്ന ആരാ? കാണുന്നത് തന്നെയാണ് ചൈതന്യം, ബോധം, അറിവ്. അതാണ് ഇതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ ഈ ക്രിയാകാരക ഫലം എപ്പോഴും അനുഭവിക്കാൻ പറ്റുന്നില്ല. അത് മറഞ്ഞു പോകുന്നു, പ്രകടമാകുന്നു, മറയുന്നു, പ്രകടമാകുന്നു. സ്ഥായി അല്ലാത്തതുകൊണ്ട് പറയുന്നു അത് അവിദ്യാകൃതമാണ്, അജ്ഞാനകൃതമാണ്. ആരോപിതമായതെല്ലാം അജ്ഞാനകൃതമാണ്. ഇത് സ്ഥായി അല്ലെങ്കിൽ ഇത് ഇല്ലാത്തതാണെന്നാണ്, ഇല്ലാത്തതാണെങ്കിൽ ഇത് ആരോപിതമാണ്. അത് അനാദിഹി, അനാദിയായിരിക്കുന്നു, തുടക്കം അറിയത്തില്ല, അനന്തഹ എന്ന് അവസാനിക്കുമെന്നും അറിയത്തില്ല. ഈ അറിവിൽ ഇതിങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനർത്ഥ, ഈ അറിവ് ഇതിൽ നിന്നെല്ലാം സ്വതന്ത്രമായിരുന്ന ആ സ്വാതന്ത്ര്യം എല്ലാവരും ആഗ്രഹിക്കുന്നു, എല്ലാ ജീവന്മാരും. പക്ഷെ സ്വതന്ത്രമാകാൻ പറ്റുന്നില്ല, ഇത് പെട്ടുപോകുന്നു. അതുകൊണ്ട് ഇത് അനർത്ഥമായി ഇതി എന്നുള്ളത് കൊണ്ട് ഏതസ്മാത് വിരക്തസ്യ. അപ്പോൾ ചിലർക്ക് ഇതിനോട്, ഇതിനോട് ചിന്തിക്കുന്നവർക്ക് ഇതിൽ നിന്ന് വിരക്തി ഉണ്ടാകും, ഇതിനോട് താല്പര്യമില്ലായ്മ വരുന്നു. ഈ അനാദി അനന്തമായിരിക്കുന്ന ഈ ജീവപ്രവാഹത്തിനൊപ്പം പോകാൻ താല്പര്യമില്ലാതെ വരുന്നു. അതാണ് വിരക്തി എന്ന് പറയുന്നത്. അവിദ്യ എന്ന് വൃത്തയെ, അപ്പോൾ അയാൾ ചിന്തിക്കുന്നു എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഈ വ്യാകൃത അവ്യാകൃത ഭാവത്തിൽ ഇതിങ്ങനെ പോകുന്നു. അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നു, മാനാഭാവം, അഭിമാനം, ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതൊഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്താ ആ താല്പര്യമില്ലാതെ ഇത് ഒഴിവാക്കുന്നതിനുള്ള ആഗ്രഹം, ഇതിങ്ങനെ പോകുന്നതിനുള്ള താല്പര്യമില്ലായ്മ, അതാണ് വിലക്കി. അപ്പോൾ അതിൻ്റെ മൂല കാരണവും കണ്ടുപിടിക്കുന്നു. അവിദ്യ എന്താ, ഈ അറിവിൽ പരമാർത്ഥത്തിൽ ഇതില്ല, ഇല്ലെങ്കിലും ഇതിനോട് താതാന്യപ്പെടുന്നു, അതാണ് അവിദ്യ, അറിവില്ലായ്മ. അപ്പോൾ അറിവില്ലായ്മ ഇല്ലാതായ ഇതെല്ലാം ഇല്ലാതാവും. ഇതിനോട് താതാത്മ്യത്തിന് കാരണമായിരിക്കുന്ന അറിവില്ലായ്മ ഇല്ലാതായി കഴിഞ്ഞാൽ ഇതും ഇല്ലാതാവും, ഈ സംസാരം ഇല്ലാതാവും. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, തദ്വിപരീത, ഈ അവിദ്യയ്ക്ക് നേരെ വിപരീതമായിരിക്കുന്നു. ഇരട്ടിന് നേരെ വിപരീതമായിരിക്കുന്ന വെളിച്ചം പോലെ ഈ അവിദ്യയ്ക്ക് വിപരീതമായിരിക്കുന്ന ബ്രഹ്മവിദ്യ പ്രതിപത്തി ആത്മാതാണ് ബ്രഹ്മവിദ്യ. അതിൻ്റെ പ്രാപ്തിക്ക് വേണ്ടി ഉപനിഷത്ത് ആരംഭിതേ, അതിനുവേണ്ടി ഉപനിഷത്ത് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പുള്ള പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് രണ്ട് അധ്യായങ്ങളിൽ ശ്രുതിയുടെ ക്രമം അനുസരിച്ച്, വേദത്തിൻ്റെ ക്രമം അനുസരിച്ച് ശതപഥ ബ്രാഹ്മണത്തിൽ ഇതിനു മുമ്പ് വരുന്ന രണ്ട് അധ്യായങ്ങളിലും കർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രവർഗീയം എന്ന് പറയുന്ന കർമ്മത്തിൻ്റെ അനുഷ്ഠാന രീതികളെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നിന്നും വിദ്യ ചർച്ച ചെയ്യുന്നുണ്ട്, ആത്മവിദ്യ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഭാഷകാരം വ്യാഖ്യാനിക്കാൻ പോകുന്നിടത്തും അത് പറയുന്നുണ്ട്, ഉപാസനയാണ്. അതിനുശേഷം വരുന്ന ഉപനിഷത്തിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഈ സംസാര നിവൃത്തിക്ക് ഉതകുന്ന ഉപനിഷത്തെല്ലാം അടുത്ത് ചർച്ച ചെയ്യുന്നു, ഉഷാവ അസ്വസ്ഥ്യം. അതും ഹിരണ്യഗർഭപ്രാപ്തിക്ക് കാരണമായിരിക്കുന്ന ഉപാസനയാണ്. അത് സംസാര അന്തർഗതമാണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് അതിൻ്റെ കൂടെ വ്യാഖ്യാനിച്ചു, ആത്മവിദ്യയെക്കുറിച്ച് പറയുന്നിടത്ത് അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യം വാസ്തവത്തിൽ ഇല്ല, ഭാഷകാരം തന്നെ പറയുന്നു. എന്നാലും അതിൻ്റെ ഒരു ആവശ്യമുണ്ട്, കാരണം വേദം കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു, എല്ലാം സ്വർഗം പോലെയുള്ള ഫലത്തെ ഉദ്ദേശിച്ച് കർമ്മങ്ങൾ പറയുന്നു. അത് കഴിഞ്ഞ് കർമ്മത്തോട് ചേർന്ന ഉപാസന പറയുന്നു, സ്വതന്ത്രമായ ഉപാസനയെക്കുറിച്ച് പറയുന്നു. കർമ്മത്തോട് ചേർന്ന ഉപാസന, ഇനി സ്വതന്ത്ര ഉപാസന. ഈ സ്വതന്ത്ര ഉപാസന പോലും സംസാര ഫലത്തെ കൊടുക്കുന്നുള്ളൂ, മോക്ഷത്തെ കൊടുക്കുന്നില്ല. അതിന് ഉപനിഷത് ജ്ഞാനം തന്നെ വേണം. ഈ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഈ ഉപാസനയോട് വ്യാഖ്യാനിക്കുന്നതെന്നാണ്. പക്ഷെ അത് ഉപനിഷത്തല്ല, ഉപനിഷത്ത് അത് കഴിഞ്ഞു വരുന്നതാണ്. ബ്രഹ്മവ ഇദമഗ്രഹാസി എന്നെല്ലാം പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന ഭാഗം മൂലം ഇവിടെ ഉപനിഷത്ത് ആരംഭിക്കുന്നത്. ഉപാസനയുടെ ഫലവും സംസാരമാണ്, കാരണം ഉപാസന കൊണ്ട് ഇതിൽ നിന്ന് മോചിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ അതും ആത്യന്തികമായി സംസാര ഫലത്തെ കൊടുക്കത്തുള്ളൂ. അദ്വൈതത്തിൻ്റെ ഭാവന ചെയ്താൽ, ധ്യാനിച്ച എന്തെങ്കിലും കാമനയോടുകൂടി, അതിൻ്റെയും ഫലം സംസാരം തന്നെ. ബ്രഹ്മാത്മേകത്വ ജ്ഞാനം അതൊന്നുകൊണ്ട് മാത്രമേ മുക്തി സാധ്യമാകൂ, മറ്റൊരു തരത്തിലുള്ള ഉപാസന കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ബ്രഹ്മവിദ്യാ പ്രതിപത്തി അർത്ഥം ഈ അവിവേകത്തെ നശിപ്പിക്കുന്ന ബ്രഹ്മവിദ്യാ പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് ഉപനിഷത്ത്. ഈ സന്ദർഭത്തിൽ

0: ഒന്നാണോ ഭാഷ്യകാരൻ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കാതെ. പ്രപഞ്ചത്തെ അനാദി അനന്തം എന്ന് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇത് സത്യമാണ് പ്രപഞ്ചം. ഇത് അദ്വൈതത്തെ വിമർശിക്കുന്നവരല്ല, അദ്വൈതം പഠിച്ച് തലതിരിഞ്ഞ ആൾക്കാർ. അങ്ങനെയുള്ള ഒത്തിരി തലതിരിഞ്ഞു പോയവരുണ്ട്. അനാദി അനന്തമായതുകൊണ്ട് സത്യമാണെന്ന്, പ്രപഞ്ചം സത്യമാണെന്നും പറയുന്നുണ്ട് ശങ്കരാചാര്യർ. അത് എന്ത് യുക്തി അനുസരിച്ചാണ് പറയുന്നത്? സത്തിൽ നിലനിൽക്കുന്നതല്ല, സത്തിൽ നിലനിൽക്കുന്ന ഒന്ന് സത്തിൽ നിന്ന് അന്യമല്ല. ആ രീതിയിൽ പ്രപഞ്ച സത്യം തന്നെ, പ്രപഞ്ചം മിഥ്യയെന്നും പറയുന്നുണ്ട്. അത് എങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടാലും ശരി, അനാദിയായി അനുഭവപ്പെട്ടാലും ശരി, അത് അനന്തമായി അനുഭവപ്പെട്ടാലും ശരി, ഈ സത്തിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചം, സത്തിൽ നിന്ന് അന്യമായൊരു പ്രപഞ്ചം, എങ്ങനെ വിഷയഭാവത്തിൽ ഒരു ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം, നാമരൂപാത്മകമായി അന്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം, അങ്ങനെ ഒരു പ്രപഞ്ചമില്ല. അതാണ് പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്നത്. ബ്രഹ്മവേദം സർവം, ആത്മീയവേദം സർവം, സർവവും ആത്മാവ് തന്നെ, സർവവും ബ്രഹ്മം തന്നെ. ആ രീതിയിൽ അവിടെ ഇത് ബ്രഹ്മം, ഇത് പ്രപഞ്ചം എന്ന് വേർതിരിക്കാൻ വയ്യ. വേർതിരിച്ച അദ്വൈതമായി, അദ്വൈതത്തിൽ അങ്ങനെ വേർതിരിവില്ല, വേർതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇതം സർവം ആത്മീയവ എന്നാ പറയുന്നത്, ഇതെല്ലാം ആത്മാവ് തന്നെ, പിന്നെ എങ്ങനെ വേർതിരിക്കുന്നു? പിന്നെ എന്തിനു ഇതം സർവം എന്ന് പറഞ്ഞു? അത് ഇതം സർവം എന്ന് പ്രപഞ്ചത്തെ അന്യമായി, തന്നിൽ നിന്ന് അന്യമായി കണ്ടുകൊണ്ടിരിക്കുന്നവനോട് പറയുകയാണ്. എന്തുകൊണ്ടങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു? അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ട്. അവന് ജ്ഞാനം ഉപദേശിക്കണം. എന്താണ് ആ ജ്ഞാനം? ആത്മീയവേദം സർവീതല്ല, ആത്മാവാണ്. ആത്മാവേദം സർവം എന്നുള്ള അർത്ഥത്തിൽ ഈ പ്രപഞ്ച സത്താണ്, പരമാർത്ഥമാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കാത്തത് കൊണ്ട് പലരും എന്തു പറയും? ശങ്കരാചാര്യർ പ്രപഞ്ച സത്യം എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ എന്താ സത്യം, എന്താ പ്രപഞ്ചം, ഇത് വേർതിരിച്ചറിയുന്നു. എന്താണോ തൻ്റെ അനുഭവത്തിന് അറിവിന് വിഷയമായിരിക്കുന്നത്, സർവവും പ്രപഞ്ചം തന്നെ. അതിൻ്റെ ചുരുക്കപ്പേരാണ് നാമരൂപം. കാരണം അതിനെ ഗ്രഹിക്കുന്നതിന്, ജീവൻ ഗ്രഹിക്കുന്നതിനുള്ള മുഖ്യമായ രണ്ട് ഉപായങ്ങളാണ് ശബ്ദവും അതിൻ്റെ ആകൃതി. പ്രപഞ്ചത്തിൽ ആകൃതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഘനമാനങ്ങളെല്ലാം ഉൾപ്പെടും. അങ്ങനെ പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നു. ആ പ്രപഞ്ചത്തെ തൻ്റെ അറിവിന് വിഷയമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു ജീവൻ തന്നിൽ നിന്ന് അതിനെ അന്യമായി കാണും. ശരി, തന്നിൽ നിന്ന് അന്യമായി കണ്ടാൽ എന്താ ദോഷം വരുന്നത്? വാസ്തവത്തിൽ അസ്തിത്വം അല്ലെങ്കിൽ ഉണ്മ എന്ന് പറയുന്നത് തന്നിലാണ്. അത് താൻ തന്നെയാണ്. അതിനെ തൻ്റെ ദൃശ്യത്തിൽ ആരോപിക്കും, തൻ്റെ അസ്തിത്വത്തെ ഈ കാണുന്നതിൽ ആരോപിക്കും. ഇത് സത്താണോ എന്ന് ഇങ്ങനെ, ഇതാണ് അവിദ്യ. അല്ലെങ്കിൽ അവിദ്യയുടെ കാര്യം രണ്ടു തരത്തിലും പറയും. തൻ്റെ തന്നെ സ്വരൂപഭൂതമായിരിക്കുന്ന ആ ഉണ്മയെ, സത്തയെ തൻ്റെ ദൃശ്യത്തിൽ ആരോപിക്കും. എന്നിട്ടെന്ത് പറയുന്നു? ഇത് സത്താണ്. ഈ അനുഭവം, ഈ പ്രപഞ്ച താതാത്മ്യം, സത്തയും പ്രപഞ്ചത്തെയും ഒന്നാക്കുക, അതേസമയം ആ സത്തയെ, പ്രപഞ്ചത്തെ സത്തയിൽ നിന്ന് അന്യമാകും, ഇത് ചെയ്യുക. ഇതാണ് അജ്ഞാന കാര്യം എന്ന് പറയുന്നത്. അപ്പം ആ സത്ത താനാണ് എങ്കിൽ സത്തയിൽ നിന്ന് അന്യമായി ഇവിടെ ഇല്ല മറ്റൊന്ന്. ഇത് സത്തെന്നറിയുന്നത് തന്നെ തന്നെ അറിയുന്നു. തൻ്റെ സത്തയാണ് ഇതിലെല്ലാം പ്രകാശിക്കുന്നത് എന്നുള്ള വിവേകത്തുണ്ടായിരിക്കുകയാണ്.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services.